0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം. ഉദയഗീതത്തിൽ ഇന്ന് ജയവിജയന്മാർ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഉദയഗീതത്തിൽ ഇന്ന് ജയവിജയന്മാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ.
2: സാവിയുടെ സ്കൂൾ ലൈഫ് എന്തുമാത്രം ദുരിതമായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സ്കൂളിൽ നിന്ന് ഇവന് ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ടുവിട്ടതുപോലെ ആയിരിക്കത്തില്ല. തിരിച്ചു വരുമ്പോൾ അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ അവൻ തിരിച്ചു കൊണ്ടുവരാൻ പറയും.
1: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 84 വയസ്സ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കാസർകോട്, തൃശൂർ, വയനാട്, കണ്ണൂർ, കോട്ടയം ജില്ലകളിലാണ് അവധി. നീറ്റ്, യുജി ചോദ്യക്കടലാസ് ചോർത്താൻ ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടായതായും ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും സിബിഐ കണ്ടെത്തൽ. ചോദ്യം തയ്യാറാക്കിയ എൻടിഎ സംഘത്തിലുള്ളവരും തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി ഡൽഹി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൌദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. 3 രാജ്യങ്ങളിൽ ഒരാൾക്കെതിരായ ആക്രമണം 3 രാജ്യത്തിനും എതിരായതെന്ന് പരിഗണിച്ച് ഒന്നിച്ച് പ്രതികരിക്കുമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഇറാൻ, യുഎസ്, ഇസ്രയേൽ സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിച്ച് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിച്ചു. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിച്ച കേസിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് 5,398 കോടി രൂപ പിഴ വിധിച്ച് ന്യൂ മെഴ്സിക്കോ കോടതി. ബാലസുരക്ഷാ വിഭാഗത്തിൽ കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ പിഴയാണ് ഇത്. വായ്പാ തുക തിരിച്ചുപിടിക്കുമ്പോൾ ഉപഭോക്താക്കളോട് സ്ഥാപനങ്ങളോട് പെരുമാറ്റം മാന്യമായിരിക്കണമെന്ന് റിസർവ് ബാങ്ക്. ഇതിനായി വായ്പാ സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം കർശനമാക്കി. ലോക അണ്ടർ 20 അത്ലറ്റിക്സിൽ ദേശീയ റെക്കോർഡ് തകർത്ത പ്രകടനവുമായി മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ടമത്സരത്തിൽ ഫൈനലിൽ.
1: ഓണനാളുകളെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങുമ്പോൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഓണച്ചന്തകൾ സജീവമാവുകയാണ്. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാനും സാധാരണക്കാർക്ക് ന്യായവിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനും സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണച്ചന്തകളുടെ ഒരുക്കങ്ങളെപ്പറ്റിയും പൊതുവിപണിയിലെ ഇടപെടലുകളെക്കുറിച്ചുമാണ്

0: ഇന്നത്തെ പ്രഭാതഫേരി ചർച്ച ചെയ്യുന്നത്.
1: പ്രളയക്കോ കേരളത്തിലെ പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്.
0: ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോ വഴി നടപ്പിലാക്കുന്ന വിപണി ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു സപ്ലൈകോ തിരുവനന്തപുരം ഡിപ്പോ മാനേജർ ബിജു പി വി.
1: ഇക്കാലവും ഓണത്തിന് സപ്ലൈകോ മലയാളികളുടെ ഓണാഘോഷം കേന്ദ്രമാക്കുന്നതിന് വേണ്ടി പലവിധ ഓഫറുകളും മറ്റ് സമ്മാനങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സപ്ലൈകോ ഈ വർഷം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ മെഗാ ഓണം ഫെയറുകൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ നടത്തുന്നുണ്ട്. മെഗാ ഫെയറുകളിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ്, ഗൃഹോപകരണങ്ങൾ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ്, ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ, അതിനോടൊപ്പം തന്നെ പല ബ്രാൻഡുകളും പുതുതായിട്ട് സപ്ലൈകോയിൽ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇറക്കുന്നുണ്ട്. ഈ ഓണക്കാലഘട്ടത്തിൽ സപ്ലൈകോ 13 ലധികം അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഓണത്തിന് നമ്മുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ഗിഫ്റ്റായി നൽകുന്നതിന് വേണ്ടി 500 രൂപയ്ക്കും 1000 രൂപയ്ക്കുള്ള ഗിഫ്റ്റ് കാർഡുകളും നൽകുന്നുണ്ട്. കൂടാതെ 1000 രൂപയ്ക്ക് മേലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് ലക്കി ഡ്രാ കൂപ്പൺ നൽകുന്നുണ്ട്. ആ ലക്കി ഡ്രായിലൂടെ 1 സമ്മാനമായിട്ട് ബൈക്ക് നൽകുന്നുണ്ട്. 2 സമ്മാനം അരപ്പവനം വീത 2 പേർക്കും, 3 സമ്മാനം വാഷിംഗ് മെഷീൻ, 4 സമ്മാനം 14 പേർക്ക് സ്മാർട്ട് ഫോൺ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി വരുന്നുണ്ട്. കൂടാതെ 1500 രൂപയ്ക്ക് മേലെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപ ഡിസ്കൗണ്ട് കൂപ്പണം നൽകുന്നുണ്ട്. സർക്കാരിന്റെ AI കിറ്റ് വിതരണവും സപ്ലൈകോ ഇപ്രാവശ്യം നടത്തുന്നുണ്ട്. അതിൽ 16 ഇനം സാധനങ്ങളാണ് സൗജന്യമായിട്ട് മഞ്ഞക്കാർക്ക് നൽകുന്നത്.
0: ഓണക്കാലത്ത് സപ്ലൈകോ വഴി ലഭ്യമാകുന്ന സബ്സിഡി സാധനങ്ങളുടെ വിവരങ്ങൾ നൽകുന്നു സപ്ലൈകോ ജീവനക്കാരി തുഷാര.
2: പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങളെ സഹായിക്കാനുമായി ഗവൺമെന്റ് സപ്ലൈകോ വഴി 13 ഇനം സാധനങ്ങൾ എല്ലാ മാസവും സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. ഓണക്കാലത്ത് അതായത് ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസത്തെ കൂടെ സബ്സിഡി ഐറ്റംസ് അഡീഷണലായി കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ട്. പൊതുവിപണിയിൽ ചെറുപയറിന്റെ വില 139 രൂപ, സപ്ലൈകോയിൽ അത് സബ്സിഡി ഇനത്തിൽ 85 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അതുപോലെ ഉഴുന്നിന് 87 രൂപ 1 കിലോ, കടല 63 രൂപ 1 കിലോ, പൻപയർ 68 രൂപ, തുവര 83 രൂപ, വെളിച്ചെണ്ണ 249 രൂപ, പഞ്ചസാര 35 രൂപ, മുളക് പൊതുവിപണിയിലെ വില 309 രൂപ മേലെയാണ്. നമ്മളത് 1 കിലോ സബ്സിഡി നിരക്കിൽ 137 രൂപയ്ക്കാണ് നൽകുന്നത്. ഇത് കൂടാതെ അരിക്ക് 33 രൂപ, ചുമന്നരി, വെള്ളയരി, കുറവയരി, അതിനുശേഷം പച്ചരി 29 രൂപ, പഞ്ചസാര 35 രൂപ, ഇങ്ങനെ ഇത്ര ഐറ്റംസ് ആണ് സബ്സിഡിയിൽ നൽകി വരുന്നത്. 13-ാം തീയതി മുതൽ ഈ സാധനങ്ങളെല്ലാം സെപ്റ്റംബർ മാസത്തെയും കൂടെ ചേർത്ത് നൽകുന്നതാണ്. ഇത് കൂടാതെ വിവിധ ഇനത്തിലുള്ള കിറ്റുകൾ സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളാണ് ഈ 3 കിറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തം കിറ്റിൽ 21 ഐറ്റംസ്, ഉത്രാടം കിറ്റിൽ 25 ഐറ്റംസ്, തിരുവോണം കിറ്റിൽ 30 ഐറ്റംസ്.
3: കാർഷികോത്സവമായ ഓണം ഇങ്ങെത്തിച്ചേർന്നു. അതിന്റെ മുന്നൊരുക്കങ്ങൾ വിപണിയിൽ ആരംഭിച്ചു കഴിഞ്ഞു.
0: ഓണവിപണി ലക്ഷ്യമാക്കി പ്രാദേശിക കർഷകരിൽ നിന്ന് വിഷരഹിത പച്ചക്കറികൾ സംഭരിച്ച് മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് VFPCK സ്വാശ്രയ വിപണി പ്രസിഡന്റ് അശോകൻ.
3: ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന അടിസ്ഥാന വിലയിൽ നിന്നും 10% കൂടുതൽ കൊടുത്ത് കർഷകരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയും വാങ്ങുന്ന വിലയിൽ നിന്നും 20% കുറച്ച് ഉപഭോക്താവിന് നൽകണമെന്നുമാണ് സർക്കാർ മുൻകാലങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ വിപണിക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ടും ഇങ്ങനെ ഒരു ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പന്നിശല്യം, കീടങ്ങളുടെ ആക്രമണം, പ്രകൃതി ദുരന്തം, കാലാവസ്ഥയുടെ വ്യതിയാനം, ഇതെല്ലാം കൊണ്ട് കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച് കഠിന പ്രയത്നത്താൽ കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഓണച്ചന്തയിലെങ്കിലും അവരർഹിക്കുന്ന വില ലഭിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്.
0: പൊതുവിപണിയിലെ ഉയർന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സപ്ലൈകോ ഓണച്ചന്തകൾ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് അനുഭവം പങ്കുവയ്ക്കുന്നു വീട്ടമ്മ രത്നമ്മ.
4: ഞാൻ സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. വിപണി വിലയേക്കാൾ വളരെ കുറവാണ് എല്ലാ സാധനങ്ങൾക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാനായി സബ്സിഡി നിരക്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് അവിടെയാണ്. അരിവിലെ കുതിച്ചു കയറിയ ഇക്കാല കുറുവ, മട്ട തുടങ്ങിയ അരി 26 രൂപ നിരക്കിലാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ പഞ്ചസാര, വെളിച്ചെണ്ണ, പയർവർഗ്ഗങ്ങൾ, തേയില എന്നീ നിത്യോപയോഗ സാധനങ്ങളും കിട്ടുന്നത് ഇവിടെയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ ആശ്വാസകരമാണ് സപ്ലൈകോ.
5: ഈ ഓണക്കാലത്ത് ഗവൺമെന്റ് വളരെയധികം ആനുകൂല്യങ്ങള് റേഷൻ കട വഴി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്.
0: ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ച് കൊട്ടാരക്കര താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീൽ.
5: ഏവയ്ക്ക് നമുക്ക് ഒരു കാർഡിന് 30 കിലോ അരിയും ആട്ട 3 പാക്കറ്റ് 7 രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. PHS അതായത് മുൻഗണനാ റേഷൻ കാർഡിന് ഒരാൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആട്ട 9 രൂപയ്ക്ക് സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് 1, 2 ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തേത് നീല കാർഡാണ്. അതിൽ ഒരാൾക്ക് 2 കിലോ അരി 4 രൂപയ്ക്ക് ഗോതമ്പും ഉണ്ട്. ആട്ട അവൈലബിലിറ്റി അനുസരിച്ച് 17 രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ അവർക്ക് സ്പെഷ്യൽ റൈസ് ഓണമായിട്ട് മാക്സിമം 10 കിലോ അരി 26 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വെള്ള കാർഡാണ്. അത് കാർഡിന് 7 കിലോയാണ്, 10 രൂപ 90 പൈസയ്ക്കാണ് അത് കൊടുക്കുന്നത്. 2 കിലോ ഗോതമ്പ് കൊടുക്കുന്നത് 8 രൂപ 70 പൈസയ്ക്ക്. ആട്ട നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് 4 പാക്കറ്റ് വരെയൊക്കെ കൊടുക്കാം. 10 കിലോ സ്പെഷ്യൽ റൈസ് 26 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ NBA കാർഡുകളാണ്. അത് ആ കാർഡിന് 2 കിലോ അരിയാണ്. അതുപോലെ തന്നെ 8 രൂപ 70 പൈസയ്ക്ക് 2 കിലോ ഗോതമ്പും ഉണ്ട്, 1 പാക്കറ്റ് ആട്ട 17 രൂപയ്ക്ക്. ഇവർക്കും 26 രൂപയ്ക്ക് 10 കിലോ അരി ഓണ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
0: ഉത്സവകാലങ്ങളിൽ പൊതുവിതരണ ശൃംഖല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിലൂടെ കുടുംബ ബജറ്റുകൾക്കുണ്ടാകുന്ന ആശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ്.
6: തിരുവോണം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനായും വിലക്കയറ്റം അസഹനീയമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉപഭോക്തൃ വില നിലവാരം 4% 6% ഉള്ളിൽ പിടിച്ചു നിർത്തണം എന്ന് കരുതി, അത് കഴിവതും 4% അടുപ്പിച്ചു നിർത്തണം എന്ന് കരുതിയാണ് നയപരിപാടികൾ ആവിഷ്കരണം ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പണപ്പെരുപ്പത്തിനേക്കാൾ വലിയ തോതിലാണ് കേരളത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകാറുള്ളത്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏത് അഡ്വർടൈസ്മെന്റ് കണ്ടാലും അത്തരം ഉൽപ്പന്നങ്ങളുടെ പുറകെ ചാടി പുറപ്പെടുന്നവരാണ് കേരളം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നതും. അതുകൊണ്ടാണ് അധികം വിലപ്പെരുപ്പ് ഉണ്ടാകുന്നത്. വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരുവോണം വരുന്നു. ഓണം വന്നാല് സാധാരണ പറയാറുള്ളത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. അപ്പോ ഏത് വിലയ്ക്കും സാധനങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിലകൾ വലിയ തോതിൽ ഉയർത്തി കാണിച്ച് പിന്നെ അതിനകത്ത് 50% കുറച്ചു 75% കുറച്ചു എന്നൊക്കെ പറഞ്ഞ് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന വിപണിയാണ് കേരളത്തിലെ ഓണ വിപണി എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ ഗവൺമെന്റുകൾ വില പിടിച്ചു നിർത്താനായിട്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. അതിലൊന്നാണ് 13 ഉൽപ്പന്നങ്ങളാണെന്ന് തോന്നുന്നു ഈ വർഷം നിയന്ത്രിത വിലയ്ക്ക് കൊടുക്കുമെന്ന് ഗവൺമെന്റ് ഉറപ്പുപറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ വർഷം പ്രത്യേകമായി 140 മണ്ഡലങ്ങളിലും ഇങ്ങനെ ഓണ വിപണി നടത്തുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ചെയ്യേണ്ടത് പൂഴ്ത്തിവയ്പ്പുകാരെ ചങ്ങലയിടുക എന്നുള്ളതാണ്. പൂഴ്ത്തിവയ്പ്പുകാരാണ് വിലക്കയറ്റത്തിന് ഒരു വലിയ പരിധി വരെയും കാരണക്കാരാകുന്നത്. സർക്കാര് ശക്തമായ നടപടികൾ എടുക്കുകയാണ് എങ്കിൽ വിലക്കയറ്റം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഉപഭോക്താക്കളാണ് ശ്രദ്ധിക്കേണ്ടത്, അവനവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം പണം ചെലവഴിക്കുക.
7: ഉത്സവകാല വിപണികളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ഈ ഓണക്കാലത്ത് ലീഗൽ മെട്രോളജി വകുപ്പ് പ്രത്യേക മിന്നൽ പരിശോധനകൾ സംഘടിപ്പിക്കും.
0: ഓണച്ചന്തകളിൽ അളവു തൂക്ക തിരിമറികളും കൃത്രിമ വിലക്കയറ്റവും തടയാൻ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ റെയ്ഡുകളെ കുറിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കൺട്രോളർ രാജേഷ് സാം.
7: August 18 to 25 പരിശോധനകൾ. പതിവ് പരിശോധനകൾക്ക് പുറമെ ഈ ഉത്സവകാല പരിശോധനയിൽ എല്ലാ ജില്ലകളിലും 2 വീതം സ്ക്വാഡുകൾ ക്രമീകരിക്കുന്നു. ഗുരുതരമായ അപരാധങ്ങൾക്ക് പിഴയുൾപ്പെടെയുള്ള ശിക്ഷകളും മറ്റുള്ളവർക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസും നൽകും. പൊതുജനങ്ങൾക്ക് സുതാര്യ മൊബൈൽ ആപ്പ് വഴിയും ഇനി പറയുന്ന ഫോൺ നമ്പറുകളും പരാതി നൽകാവുന്നതാണ്. മൊബൈൽ നമ്പർ 9188918100.
0: കാർഷിക സംസ്കാരത്തിന്റെ സമൃദ്ധിയും തുല്യതയുടെ സന്ദേശവും പേർന്ന ഓണം മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ അടുക്കളകളിൽ ഓണസദ്യയുടെ സമൃദ്ധി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടലുകളും ഓണച്ചന്തകളും അത്യാവശ്യമാണ്. സബ്സിഡി സാധനങ്ങളുടെ തുടർച്ചയായ ലഭ്യതയും വിപണിയിലെ കൃത്യമായ പരിശോധനകളും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ വിലക്കയറ്റത്തിന്റെ പ്രഹരത്തിൽ നിന്ന് ഉപഭോക്താക്കളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയൂ.
8: ഇന്ന് പ്രഭാതഭീരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെല്ലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി ഐ ഐ ടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3000-ത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഗവേഷണ നൂതന ആശയമേഖലകളിൽ ഐ ഐ ടി ഡൽഹി മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
3: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
2: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിന്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിലെ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ MLA സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും വിനോദസഞ്ചാര വികസനത്തിൻ്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം MA റസാഖ് മാസ്റ്റർ MLA മന്ത്രിക്ക് കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP സുനീർ MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28-ലധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ

0: ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു എസ് കൊട്ടാരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു എസ് കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൗസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. June 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം June 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. അഥ വാർത്താഃ. സംസദാ സൂക്ഷ്മ ലഘു മധ്യമോദ്യമ വികാസ സംശോധന വിധേയകം 26th പാരിതം. ലോകസഭയാ എതത് ഹ്യഃ അനുമോദിതം. രാജ്യസഭയാ ച സോമവാസരേ എവ പാരിതം. വിധേയകസ്യാസ്യ ഉദ്ദേശ്യമസ്തി ധനദാനേ വിലംബനസ്യ നിവാരണം, വിവാദ സമാധാനസ്യ ച സരളീകരണം. അസ്യ വിധേയകസ്യ അനുസാരം പ്രത്യേകഃ കേന്ദ്രീയ സാർവജനിക ക്ഷേത്രോപക്രമഃ വ്യാപാര പ്രാപ്യ വിപണന വ്യവസ്ഥായാഃ അന്തർഗതം സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യഃ വസ്തുനാം സേവാനാം വാ ക്രയണ സംബദ്ധാനാം സർവേഷാം ദേയാനാം നിസ്താരണം കരിഷ്യതി. വിധേയകാനുസാരം വിവാദ സ്ഥിതൌ മധ്യസ്ഥത വിഫലാ ഭവതി ചേത് തസ്യൈ സന്ദർഭഃ മധ്യസ്ഥതായാഃ സമാപ്തേഃ ദിനാങ്കാത് 30 ദിനാഭ്യന്തരെ എവ കരണീയഃ. നീറ്റ് സംബദ്ധേ ഛാത്രാന്തോലനെ കഥിതാരക്ഷകൈഃ കൃതകാര്യാണി സഹിതേഷു വിവിധ വിഷയേഷു വിപക്ഷസ്യ കോലാഹലകാരണാത് സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണം പുനരപി ബാധിതം. വിപക്ഷസദസ്യാനാം നിരന്തരവിരോധകാരണാത് ഉഭയോഃ സദനയോഃ കാര്യാചരണം ഭോജനാവകാശാത് പൂർവമേവ സ്ഥഗിതം. വിപക്ഷസ്യ കോലാഹലകാരണാത് ഉഭയോഃ സദനയോഃ പ്രശ്നകാലഃ അപി ന പ്രവർത്തിതഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതീയ പ്രൌദ്യോഗികീ സംസ്ഥാനസ്യ 57th ദീക്ഷാന്ത സമാരോഹം സംബോധയിഷ്യതി. സമാരോഹേസ്മിന് അസൌ വിദ്യാവാരിധി ശോധ ഛാത്രേഭ്യഃ സഹ 3000+ ഛാത്രാൻ സംബോധയിഷ്യതി. അസ്മിൻ പ്രസംഗേ സഹ മേധാവിഭ്യഃ വിവിധ സ്വർണ പദകാനി പ്രദാസ്യതി. സഹൈവ സോനിപത് പരിസരെ പരമപ്രജ്ഞ ഇതി കൃത്രിമ ബുദ്ധി ആധാരിത സൂപ്പർ കമ്പ്യൂട്ടർ ഇതി സംഗണക വിശേഷസ്യ ആഭാസീയ മാധ്യമേന ഉദ്ഘാടനം വിധാസ്യതി. ഝാർഖണ്ഡ് രാജ്യസ്യ JPSC, JSSC, അഥ അന്യാസാമപി പ്രതിയോഗി പരീക്ഷാണാം വിവാദഃ അദ്യ വിധാനസഭ

0: विधानसभायां चर्चितः। झारखण्ड विधानसभायाः प्रावृष सत्रस्य द्वितीये दिने विपक्षेण एषः विषयः समुत्थापितः। सहैव परीक्षाणां निरस्तीकरणस्य सीबीआई निरीक्षणस्य च याचना विहिता। प्रशासनपक्षतः संसदीय कार्यमन्त्रिणा स्पष्टीकृतं यत् प्रशासनम् अस्य प्रश्नस्य उत्तरं दातुं सर्वथा तत्परो विद्यते। विदेशमन्त्री डॉ एस जयशंकरः न्यगादीत् यत् पाकिस्तान देशेन सह भारतस्य सम्बन्धाः केवलं आतंकवादमुक्तौ एव अग्रेसारयितुं शक्यन्ते। अद्य लोकसभायाम् एकस्मिन् लिखितोत्तरे डॉ जयशंकरः स्पष्टीकृतवान् यत् पाकिस्तानः अद्यापि अतिसीम्नि भारतं विरुध्य आतंकवादं अस्त्ररूपेण उपयुङ्क्ते। मन्त्री अब्रवीत् यत् पुलवामा आतंकी आक्रमणानन्तरं भारतेन पाकिस्तानदेशाय प्रदत्तम् अतिवरीयान् राष्ट्रस्य इति प्रत्याहृतम्। सहैव ततः आयातितानां सर्वेषां वस्तूनामुपरि सीमाशुल्कं 200% यावत् वर्धितम्। भारतं भारतीयानां जलपोतानां नाविकानां च सुरक्षां संरक्षां च प्रति अत्यधिकं प्राधान्यं ददाति। विदेशमन्त्रालयस्य प्रवक्ता रणधीर जयसवालः ह्यः नवदिल्ल्यां वार्ताहरान् एतत् संसूचितवान्। सः अवोचत् यत् खातीक्षेत्रेषु स्थिताः सर्वे भारतीयोपक्रमाः सम्बद्धदेशानां पत्तनपोत परिवहन जलमार्ग मन्त्रालयेन सह निरन्तरं सम्पर्के सन्ति। सः अवोचत् यत् भारतम् अन्ताराष्ट्रिय जलमार्गेषु सुरक्षितस्य निर्बाधस्य च नौसञ्चालनस्य तथा वाणिज्यस्य अबाधित प्रवाहस्य निरन्तरं समर्थनं करोति। इति वार्ताः।
1: आकाशवाणी രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
4: സീത അന്വേഷണത്തിനിറങ്ങിയ രാമലക്ഷ്മണന്മാർ കബന്ധന് മോക്ഷം കൊടുത്ത് ഇനി ശബരിയെ കാണണം എന്ന് അയാൾ പറഞ്ഞ പ്രകാരം കബന്ധൻ നിർദ്ദേശിച്ച വഴിയിലൂടെ പമ്പയുടെ പടിഞ്ഞാറേ കരയിലുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തി ശബരിയെ വന്ദിച്ചു. വന്നിടും ഇവിടേക്ക് രാഘവൻ, എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലുന്നേ എന്ന് ആശ്രമവാസികളായിരുന്ന മുനിമാർ ശബരിയോട് പറഞ്ഞിരുന്നു. ശ്രീരാമൻ ചിത്രകൂടത്തിലെത്തിയപ്പോഴാണ് അവർ ഇങ്ങനെ പ്രവചിച്ചത്. അന്നു മുതൽ ഭഗവാനെ സ്വീകരിക്കാൻ സത്കരിക്കാൻ തയ്യാറായി കാത്തുകാത്തിരിക്കുകയായിരുന്നു ശബരി. മോക്ഷം പ്രാപിക്കണം, ഒപ്പം ശാപമുക്തിയാവുകയും വേണമല്ലോ. കാരണം മാലിനി എന്ന ഗന്ധർവ രാജകുമാരിയുടെ ശബ്ദരൂപമായിരുന്നു ശബരി. ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിന്റെ പുത്രിയും വീതിഹോത്രൻ എന്ന ബ്രഹ്മജ്ഞാനിയായ ഗന്ധർവ രാജകുമാരന്റെ ഭാര്യയുമായിരുന്നു അവൾ. എന്നാൽ വിധി വൈപരീത്യം മൂലം കൽമാഷൻ എന്ന കിരാതന്റെ കാമുകിയായി അയാളോടൊപ്പം പോയി മാലിനി. കുപിതനായ വീതിഹോത്രൻ ശപിച്ച് മാലിനിയെ കിരാതയാക്കി. രാമനിൽ നിന്ന് ശാപമോക്ഷവും കളങ്കനാശവും ഉണ്ടാകുമെന്ന് പരിഹാരവും നൽകി. ഉടൻ തന്നെ രൂപവും ഭാവവും ഒക്കെ മാറി മാലിനി കാട്ടാളത്തിയായ ശബരിയായി. ശബരി മതങ്കാശ്രമത്തിലെത്തി. വാടാത്ത പൂക്കളും കൊഴിയാത്ത ഇലകളും നിറയെ ഫലങ്ങളുമുള്ള വൃക്ഷങ്ങളും നിറഞ്ഞ മനോഹരമായ ആശ്രമം ശബരിക്ക് ഹൃദ്യമായി. ആശ്രമവാസികളായ മുനിമാരെ സേവിച്ച് അവരിൽ നിന്നും അറിവ് നേടി തപസ് ചെയ്ത് ശബരി തത്വജ്ഞാനിയായി. അവളെ അനുഗ്രഹിച്ച് മുനിമാരെല്ലാം സ്വർഗപ്രാപ്തരായി. ഏകയായി കഴിയുന്ന ശബരിയുടെ ആശ്രമത്തിലേക്കാണ് രാമലക്ഷ്മണന്മാർ എത്തിയത്. ശബരി ഭക്തിപൂർവ്വം ഫലമൂലാദികൾ നൽകി അവരെ സത്കരിച്ചു. ആശ്രമവും പരിസരവും കാട്ടിക്കൊടുത്തു. മഹർഷിമാർ ധ്യാനിച്ച പ്രത്യക്സ്ഥലിയും അർച്ചന ചെയ്ത വേദിയും വാടാത്ത പൂക്കളും ഉണങ്ങാത്ത മരപുരിയും ഒക്കെ കാട്ടിക്കൊടുത്തു. ഭഗവാനെ നേരിൽ കണ്ട ശബരി ആചാര്യന്മാർക്ക് കിട്ടാത്ത ഭാഗ്യത്തിൽ മതിമറന്നു. പക്ഷേ അങ്ങയെ അർച്ചിക്കാൻ, സ്തുതിക്കാൻ ഹീനജാതിയിലുള്ള സ്ത്രീയായി ഇനി കഴിയില്ലല്ലോ എന്ന് പരിതപിച്ചു. അതിന് രാമദേവൻ നൽകുന്ന മറുപടിയാണ് നമുക്ക് തരുന്ന സന്ദേശം. എന്നെ ഭജിക്കാൻ സ്ത്രീ പുരുഷ ജാതി ഭേദമൊന്നുമില്ല. ഭക്തി ഒഴിഞ്ഞ മറ്റ് മുക്തിമാർഗങ്ങളൊന്നുമില്ല. തീർത്ഥസ്നാനം, തപസ്, വേദപഠനം, ക്ഷേത്രോപവാസം, യാഗം, ഇതൊന്നുകൊണ്ടും എന്നെ കണ്ടുകിട്ടില്ല. നിർവ്യാജ ഭക്തി ഒഴിച്ച്. എന്നിട്ട് സജ്ജനസംഘം തുടങ്ങി നവവിധ ഭക്തിമാർഗങ്ങൾ ഭഗവാൻ ഉപദേശിക്കുന്നു. എല്ലാ സശ്രദ്ധം കേട്ട ശബരി തന്റെ ശരീരം ത്യജിക്കാൻ സമയമായി എന്ന് മനസ്സിലാക്കി. അഗ്നി ജ്വലിപ്പിച്ചു. ആരുടെ പരിചാരികയായി ഞാനിവിടെ കഴിഞ്ഞുവോ? ഭവിതാത്മാക്കളായ ആ മുനിമാരുടെ സമീപത്തേക്ക് പോകാനുള്ള അനുവാദം ശ്രീരാമനോട് നേടി. യഥാസുഖം ലക്ഷ്യത്തിലേക്ക് ഗമിച്ചാലും എന്ന ശ്രീരാമന്റെ ആശീർവാദത്തോടെ, അനുവാദത്തോടെ ആ വൃദ്ധയും ജഡിലയും മാന്തോലും മരവുരിയും ധരിച്ചവളും അസ്ഥിശേഷിയുമായ ശബരി അമൃതസരസിലേക്ക് എന്ന പോലെ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ അതിൽ നിന്നും സർവാഭരണഭൂഷിതയായി, ദിവ്യാംബര അലങ്കൃതയായി, അഗ്നിജ്വാല പോലുള്ള ഒരു രൂപം ആ പ്രദേശത്തെ ആകെ ഇടിമിന്നൽ പോലെ ശോഭിപ്പിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. പുണ്യാത്മാക്കളായ ആ മഹർഷിമാർ വിഹരിക്കുന്നത് എവിടെയോ ആ പുണ്യലോകത്തിലേക്ക് ശബരി ആത്മസമാധിയാൽ ഉയർന്നുയർന്നുപോയി. നമ്മുടെ ഭക്തി പ്രസ്ഥാനവും ഭക്തി സാഹിത്യവും ഒക്കെ ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അജ്ഞയായ കാട്ടാളതരുണി മുനികൾക്കുപരി മുക്തിപദം നേടിയ കഥയാണല്ലോ ശബരിയുടേത്. നാം ഈശ്വരനെ തേടി ഓടി നടക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ കുടിയിരുത്തുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ ഹൃദയം പവിത്രമാക്കി വയ്ക്കണം. സീതയാ സാർത്ഥം സുഖേന വസിക്കാനൊരിടം കാട്ടിത്തരണം എന്ന് വാൽമീകിയോട് ശ്രീരാമൻ ചോദിച്ചപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞ മറുപടിയും ഇതുതന്നെയായിരുന്നല്ലോ. ശബരിയുടെ കഥ അജ്ഞർക്കും മൂഢർക്കും ഉള്ള പ്രചോദനം കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ സമാധാനത്തോടെ സാഹോദര്യത്തോടെ നമുക്ക് ജീവിക്കാനാവും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
5: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ.

0: വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയെത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. ഈ മാസം 18-ന് വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സാങ്കേതികവിദ്യയും സംരംഭകത്വവും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിലെ പുതിയ അവസരങ്ങൾ യുവജനങ്ങൾക്കും കർഷകർക്കും പരിചയപ്പെടുത്തുകയും കൃഷിയെ മികച്ച തൊഴിലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446701529. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടാവുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോ ഓപ്പറേഷൻ ബാങ്കിംഗ് ആന്റ് മാനേജ്മെന്റ് നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243839. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ ക്ഷീര സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾ 10-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9061409824. കർഷക ദിനത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിലായി കർഷകരെ ആദരിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായ കർഷകർ നേരിട്ടോ വാർഡ് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ മുഖേനയോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് വർക്കല ചെമ്മരുതി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെമ്മരുതി കൃഷിഭവൻ പരിധിയിലെ മികവുറ്റ കർഷകരെ ആദരിക്കുന്നു. കർഷകർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഈ മാസം 10-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ചെമ്മരുതി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470188. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇന്ന് ഓഗസ്റ്റ് 8. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഔദ്യോഗിക തുടക്കമായത് 1942 ഓഗസ്റ്റ് 8-നാണ്. മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കൂടിയ അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഭാരതീയർക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വിപ്ലവകരമായ ആഹ്വാനം നൽകിയത്. ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച സമരമായതിനാൽ ഈ പ്രസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി എന്നും ഇതിന് തുടക്കമിട്ട മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നു. നാസയുടെ സ്പേസ് ഷട്ടിൽ എൻഡവർ STS-118 ദൌത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ടത് 2007 ഓഗസ്റ്റ് 8-നാണ്. ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ സാമഗ്രികളും പുതിയ ഉപാധികളും എത്തിക്കുകയായിരുന്നു ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം. പ്രശസ്ത അധ്യാപികയും ബഹിരാകാശ സഞ്ചാരിയുമായ ബാർബറ മോർഗൻ ഈ ദൌത്യത്തിൽ പങ്കാളിയായിരുന്നു. 12 ദിവസത്തിലധികം നീണ്ടുനിന്ന ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി ഷട്ടിൽ ഭൂമിയിൽ തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ ഗവേഷണ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ വിക്ഷേപണം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന സമ്മാനിച്ചത് 2019 ഓഗസ്റ്റ് 8-നാണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു. സാമ്പത്തിക വിദഗ്ധനും മികച്ച ഭരണാധികാരിയുമായിരുന്ന അദ്ദേഹം ദീർഘകാലം കേന്ദ്രമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ ആസിയാൻ ഔദ്യോഗിക

0: ഔദ്യോഗികമായി രൂപം കൊണ്ടത് 1967 ഓഗസ്റ്റ് 8 തായ്ലാന്റിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ വെച്ച് ഒപ്പുവെച്ച ബാങ്കോക്ക് പ്രഖ്യാപനത്തിലൂടെയാണ് ഈ സംഘടന നിലവിൽ വന്നത്. അതിനാൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 8 ആസിയാൻ ദിനമായി ആചരിക്കുന്നു. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ് എന്നീ 5 ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, സാംസ്കാരിക വികസനം, പ്രാദേശിക സമാധാനം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആധുനിക വൈദ്യശാസ്ത്ര ലോകത്തിന് വിപ്ലവകരമായ നിരവധി സംഭാവനകൾ നൽകിയ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യെല്ലപ്രഗഡ സുബ്ബറാവു അന്തരിച്ചത് 1948 ഓഗസ്റ്റ് 8 അത്ഭുത മരുന്നുകളുടെ സൃഷ്ടാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഫലപ്രദമായ അർബുദ വിരുദ്ധ മരുന്നുകളിൽ ഒന്നായ മെത്തോട്രെക്സ്റ്റേറ്റ് വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. ലോകത്തിലെ ആദ്യത്തെ വീര്യമേറിയ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ അദ്ദേഹം വികസിപ്പിച്ചു. ടൈഫസ്, പ്ലേഗ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്ന് ഇത് ലോകത്തെ രക്ഷിച്ചു. വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് രക്ഷിച്ചത്. എന്നിട്ടും അർഹിച്ച അംഗീകാരങ്ങളോ നൊബേൽ സമ്മാനമോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ചരിത്രത്തിലെ വലിയൊരു അനീതിയായി കണക്കാക്കപ്പെടുന്നു. നാഡീവ്യൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് 1932 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ പ്രശസ്തനായ ബ്രിട്ടീഷ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് എഡ്ഗർ അഡ്രിയാൻ 1977 ഓഗസ്റ്റ് 8 അന്തരിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ച് ന്യൂറോ ഫിസിയോളജിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞനായ ചാൾസ് ഷെറിംഗ്ടണൊപ്പമാണ് അദ്ദേഹം 1932 നൊബേൽ സമ്മാനം പങ്കിട്ടത്. മനുഷ്യ ശരീരത്തിലെ നാഡീകോശങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ വൈദ്യുത സിഗ്നലുകളായി തലച്ചോറിലേക്ക് എത്തിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് എഡ്ഗർ അഡ്രിയാനാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കടകത്തിലെ ചർമ്മ സംരക്ഷണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
5: ആരോഗ്യപരമായും സൗന്ദര്യപരമായും കർക്കിടക മാസത്തിൽ ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദം നൽകുന്ന മാർഗങ്ങൾ വളരെ മൂല്യവത്താണ്. ആയുർവേദത്തിൽ ചർമ്മം 7 ഒന്നായ രക്തധാതുവിന്റെ പ്രതിഫലനമായി കാണപ്പെടുന്നു. മഴക്കാലം വാതകപവർദ്ധനയുടെ കാലമാണെന്ന് ആയുർവേദം പറയുന്നു. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ചർമ്മം അധികമായി ബാധിക്കപ്പെടുന്നു. കർക്കിടക മാസത്തെ ഈർപ്പം, മലിനജലം, അന്തരീക്ഷത്തിലെ സ്വാഭാവികമായ മാറ്റങ്ങൾ എല്ലാം ചർമ്മത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഫംഗൽ അണുബാധകൾ, മുഖക്കുരു, ചൊറിച്ചിൽ, തൊലി വിണ്ടുകീറൽ, തൊലിപ്പുറത്തുള്ള വിവിധ അലർജികൾ ഇവ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. പ്രതിരോധ മാർഗങ്ങൾ: ഒന്നാമതായി തൈലം പുരട്ടൽ അഥവാ അഭ്യംഗം. ശിരസിലും ശരീരത്തിലും തൈലം പുരട്ടുക. ഇത് ചർമ്മത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് പോഷകാംശങ്ങൾ എത്തിക്കുന്നു. ഏലാതി വെളിച്ചെണ്ണ: ദിവസവും ഏലാതി വെളിച്ചെണ്ണ പുരട്ടി കുളിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും മാർദ്ദവം കൂട്ടാനും സഹായിക്കും. മുഖകാന്തിക്ക് കുങ്കുമാതി തൈലം പുരട്ടുന്നത് നല്ലതാണ്. ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുന്നതിന് കുളിക്കുന്നതിനു മുമ്പ് ആഴ്ചയിൽ 2-3 ഇത് ചെയ്യുന്നത് ഉത്തമം. ഉഷ്ണജല സ്നാനം: തുളസി, നെല്ലിക്ക, രാമച്ചം, പനിക്കൂർക്കയില എന്നിവ ചേർത്ത് കഷായ ജലം തയ്യാറാക്കി കുളിക്കുക. സ്നാനശേഷം ശരീരം മുഴുവൻ മൃദുവായി ഉണങ്ങുന്ന വിധം തുടയ്ക്കുക. ത്രിഫലപ്പൊടി രാത്രിയിൽ ചെറു ചൂടുള്ള പാലിൽ കലക്കി കഴിക്കുന്നത് ശരീരത്തിലെ മാലിന്യം നീക്കം ചെയ്യാൻ സഹായിക്കും. കറ്റാർവാഴ നീര് ചർമ്മത്തിൽ പുരട്ടുന്നത് പല ചർമ്മരോഗങ്ങൾക്കും ആശ്വാസം നൽകും. ശരിയായ വസ്ത്രധാരണം: മഴക്കാലത്ത് ശരീരത്തെ ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നനഞ്ഞ വസ്ത്രങ്ങൾ ഉടനടി മാറ്റുക. പതിവായ യോഗയും വ്യായാമവും ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇവയെല്ലാം മഴക്കാലത്ത് ചർമ്മത്തെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. മഴക്കാലത്ത് പാദങ്ങൾക്കുള്ളിൽ ഈർപ്പം അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാം. ആവശ്യമുള്ളപ്പോഴെല്ലാം പാദങ്ങൾ ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക. നിങ്ങളുടെ പാദങ്ങൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ആഴ്ചയിൽ 2 വേപ്പിലയോ മഞ്ഞളോ ചേർന്ന് വെള്ളത്തിൽ പാദങ്ങൾ മുക്കി വെക്കാവുന്നതാണ്. എണ്ണമയമുള്ള മുഖക്കുരു സാധ്യതയുള്ള ചർമ്മത്തിന് തണുപ്പിക്കൽ ക്ലെൻസിംഗ് പാക്കിനായി വേപ്പ് പൊടി, മുൾത്താനി മിട്ടി, റോസ് വാട്ടർ എന്നിവ മിക്സ് ചെയ്യുക. വരണ്ട സെൻസിറ്റീവ് ചർമ്മത്തിന് ചർമ്മത്തെ പോഷിപ്പിക്കാൻ ചന്ദനം, പാൽ, കുറച്ച് തേൻ എന്നിവ ചേർത്ത് ഒരു പേസ്റ്റ് ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഓട്സ്, കടലമാവ്, മഞ്ഞൾ എന്നിവ ചേർത്ത് നേരിയ തോതിൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് മൃതചർമ്മം നീക്കം ചെയ്യാനും സുഷിരങ്ങൾ വൃത്തിയാക്കാനും

0: സഹായിക്കുന്നു. ലഘുവായതും ചൂടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണം കഴിക്കുക. പിത്തം വർദ്ധിപ്പിക്കുന്നതും ചർമ്മപ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന എണ്ണമയമുള്ളതോ എരിവുള്ളതോ പുളിപ്പിച്ചതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നിങ്ങളുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയാൻ സാധ്യത കൂടുതലാണ്. കുറഞ്ഞ അളവിൽ മേക്കപ്പ് ഉപയോഗിക്കുകയോ ചർമ്മത്തിന് ശ്വസിക്കാൻ അനുവദിക്കുന്ന പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ഫംഗസ് അണുബാധകൾ, വേപ്പെണ്ണ അല്ലെങ്കിൽ മഞ്ഞൾ, ചന്ദനം എന്നിവയുടെ പേസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുക. ഫംഗസ് ഉണ്ടാവുകയാണെങ്കിൽ ചർമ്മം വരണ്ടതായി സൂക്ഷിക്കുക. വായുസഞ്ചാരമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ത്രിഫല ചേർത്ത ചെറുചൂടുള്ള വെള്ളം ഉപയോഗിച്ച് മുഖം പതിവായി കഴുകുക. രക്തശുദ്ധിക്കായി കഷായങ്ങൾ, വേപ്പിൻ ത്വക്ക്, നെല്ലിക്ക, മഞ്ചിഷ്ട, കടുക്ക തുടങ്ങിയവ ചേർന്ന കഷായങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വിപണിയിൽ ലഭ്യമായ കഷായങ്ങളായ ത്രിഫല കഷായം, നിംബാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം എന്നിവയും ഉപയോഗിക്കാം. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും പലപ്പോഴും മുഖക്കുരു ഉണ്ടാക്കുന്നതായി കാണപ്പെടുന്നു. പതിവായി യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ സമ്മർദ്ദം നിയന്ത്രിക്കാനും ഹോർമോണുകളെ സന്തുലിതമാക്കാനും സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ ശരിയായ തൈലം, കുളിക്കൽ, കഞ്ഞികൾ, കഷായങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായി ആരോഗ്യവും സൗന്ദര്യവും തിരിച്ചുകിട്ടും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകത്തിലെ ചർമ്മ സംരക്ഷണം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: തൊഴിൽ തേടുന്നവർക്കായി ഇതാ
2: തൊഴിൽ ദർശനം.
3: പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്പോർട്സ് കോച്ച് പാർട്ട് ടൈം, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ഫുൾ ടൈം, ജിം ഇൻസ്ട്രക്ടർ, വെയ്റ്റ് ലിഫ്റ്റിംഗ് കോച്ച് പാർട്ട് ടൈം തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോച്ച് അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, വോളിബോൾ. യോഗ്യത: ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദവും ബന്ധപ്പെട്ട കായിക ഇനത്തിൽ സംസ്ഥാന, ദേശീയ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ബന്ധപ്പെട്ട കായിക ഇനത്തിലുള്ള കോച്ചിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ +2 ജയവും ബന്ധപ്പെട്ട കായിക ഇനത്തിൽ ദേശീയ അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-45 ഇടയിൽ. ഫിസിക്കൽ ഇൻസ്ട്രക്ടർ. യോഗ്യത: 55% മാർക്കോടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 കവിയരുത്. ജിം ഇൻസ്ട്രക്ടർ, വെയ്റ്റ് ലിഫ്റ്റർ. യോഗ്യത: ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. +2 ജയവും ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 21-45 ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 12. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iitpkd.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iitpkd.ac.in. പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓപ്പറേറ്റർ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 154 ഒഴിവുണ്ട്. ഇതിൽ

0: അല്ലെങ്കിൽ ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയിരിക്കണം. ഡിപ്ലോമയുടെ മാർക്കിൽ SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 10% ഇളവ് ലഭിക്കും. പ്രായം 18 25 വയസ്സിനും ഇടയിൽ. SC ST OBC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് GST ഉൾപ്പെടെ 590 രൂപയാണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു റിഫൈനറിയിലേക്കും ഒരു തസ്തികയിലേക്കും മാത്രമേ അപേക്ഷിക്കാവൂ. വിശദവിവരങ്ങളും അപേക്ഷിക്കുന്നതിനുള്ള ലിങ്കും www.bharatpetroleum.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bharatpetroleum.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 13.
1: തൊഴിൽ ദർശനം.
2: പുലർവിട്ടം തുടരും. വാർത്തകൾക്ക് ശേഷം

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. IIT യുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരമ്പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 587 PhD ഗവേഷകരും ഉൾപ്പെടെ 3000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ IIT ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലക ശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 3-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതികവിദ്യാ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ.

0: നിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
1: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
0: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി August 14 മുതൽ September 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റ് സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ള

0: ും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരമ്പ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ UPI സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: പ്രമുഖ സാഹിത്യകാരനും നിരൂപകനും നാടകകൃത്തുമായിരുന്ന കെ സുരേന്ദ്രൻ 1921 February 22 കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ജനിച്ചു. കാട്ടുകുരങ്ങ്, താളം, മായ തുടങ്ങി 10 നോവലുകളും കലയും സാമാന്യ ജനങ്ങളും, നോവൽ സ്വരൂപം, സൃഷ്ടിയും നിരൂപണവും തുടങ്ങിയ അവലോകനങ്ങളും അദ്ദേഹം എഴുതി. ടോൾസ്റ്റോയുടെയും ദസ്തേവസ്കിയുടെയും കുമാരനാശാന്റെയും ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അരക്കില്ലം, പളുങ്കുപാത്രം, പാനപാത്രത്തിലെ കൊടുങ്കാറ്റ് എന്നിവ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. മായ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഗുരു എന്ന നോവലിന് വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1997 August 9 കെ സുരേന്ദ്രൻ അന്തരിച്ചു. കാലം
3: സാക്ഷി. സാഹിത്യ അക്കാദമി എന്ന സങ്കല്പം ജനാധിപത്യ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, അതുപോലെയുള്ള അടുത്ത് ഇല്ലേ, ഫ്രാൻസിലുണ്ട്. അതൊരു കൺസർവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എത്ര 10-40 പേരെ സ്ഥിരമായിട്ട് അംഗങ്ങളാക്കിയെന്നല്ലാതെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒന്നും ഇല്ല. അത് അവർ മറന്നിട്ടല്ല. വ്യക്തികളും സമുദായവും തമ്മിലുള്ള സങ്കലനത്തിൽ നിന്നും, യഥാർത്ഥം കൂടുതലും വ്യക്തികളുടെ ബോധാബോധത്തിൽ നിന്നും വരുന്ന ഒരു സ്വതന്ത്ര ഉൽപ്പന്നമായതുകൊണ്ട് ഗവൺമെൻറ് അതിൽ കൈകടത്തണ്ട. അത് തന്നെത്താനെ പുറത്തോട്ടെ, ജനങ്ങളുടെ അംഗീകാരം അതിനെ വളർത്തിക്കോട്ടെ എന്നുള്ള സുചിന്തിതമായ നിലപാടുകൊണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്കും തോന്നുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സാഹിത്യ അക്കാദമി രൂപീകരിച്ചത് നെഹ്റു ആണ്. അദ്ദേഹം ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ വളർത്തുന്നതിൽ അദ്ദേഹം ജാഗരൂകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം അനുഗ്രഹീതനായ എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എഴുത്തിനോട് പ്രത്യേകിച്ചിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. സാഹിത്യ മൂല്യം ഉള്ള കൃതികളെ ഉയർത്തിപ്പിടിക്കുക, അതിനെ ജനങ്ങൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക, അതുപോലെ മറ്റ് കമേഴ്ഷ്യൽ പബ്ലിഷേഴ്സ് തൊടാത്ത പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ച പ്രേരണകൾ. അത് അദ്ദേഹത്തിൻ്റെ കാലത്തോളം ഏറെക്കുറെ അങ്ങനെയൊക്കെ നടന്നിരുന്നു. ആ മാതൃകയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും സാഹിത്യ അക്കാദമികൾ ഉണ്ടായത്, ഇവിടെയും ഉണ്ടായത്. ഇവിടെ ആദ്യം കെ എം പണിക്കരായിരുന്നു അതിൻ്റെ സാരഥി. അപ്പോൾ കെ എം പണിക്കർ അന്ന് തന്നെ പറഞ്ഞിരുന്നു സാഹിത്യ അക്കാദമി ഒരു യാഥാസ്ഥിക മുഖമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാഥാസ്ഥികരെയാണ് കൂടുതലും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നതും. അത് കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വന്നു. ക്രമേണ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് സാഹിത്യ അക്കാദമിയുടെയും രൂപഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പിളിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പിളിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. 6 തമ്പുരാൻ എന്ന ചിത്രത്തിൽ കേസ് ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ.
1: സാവിയുടെ സ്കൂൾ ലൈഫ് എന്തുമാത്രം ദുരിതമായിരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സ്കൂളിൽ നിന്ന് ഇവന് ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ട വിട്ടതുപോലെ ആയിരിക്കത്തില്ല. തിരിച്ചു വരുമ്പോൾ അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോ തിരിച്ചു കൊണ്ടുവരാൻ പറയും.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളി ഏജൻസീസ്.
4: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം.
5: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് NJ ജോഷിലാൽ.
6: ദളിത് ദ്രാക്ഷ എന്നൊരു പദമുണ്ട്. മധുരമൂറുന്ന മുന്തിരിച്ചാറ് വേർതിരിച്ചെടുക്കാൻ മുന്തിരിപ്പഴം ചതച്ചോ പിഴിഞ്ഞോ എടുക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. മുന്തിരിപ്പഴം ഇടിച്ച് പിഴിയുമ്പോഴാണ് മധുരമൂറുന്ന ചാറ് കിട്ടുന്നത്. ഒരു കവിയോ കഥാകാരനോ തന്റെ മനസ്സിൽ ഉരുവായ ഒരാശയം അക്ഷരങ്ങളാക്കുമ്പോൾ അനുഭവിക്കുന്നൊരു അസ്വസ്ഥതയുണ്ട്. ഒരു ശില്പി ഒരു ശില്പം പൂർത്തിയാക്കുന്നതുവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷമുണ്ട്. ഒരു ചിത്രം വരച്ചു തീർക്കുന്നതുവരെ ഒരു ചിത്രകാരൻ അനുഭവിക്കുന്ന വിങ്ങലുണ്ട്. ഇതൊക്കെയാണ് സർഗവേദന. ഈ വേദന എന്തെന്നറിയാത്തവർ ഒരു സൃഷ്ടിക്ക് വേണ്ടി കൈനീട്ടുന്നു. അതിനുവേണ്ടി കഥാകാരനോ കവിയോ കലാകാരനോ തന്റെ ജീവൻ തന്നെ ഒരുക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ എല്ലാ കലാകാരന്മാരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് കവി ONV കുറുപ്പ് ഇങ്ങനെ എഴുതുന്നു.

ONV കുറിപ്പെഴുതിയ ഞാൻ എന്ന കവിതയാണ് ഇത്. സൃഷ്ടി എന്ന ചിത്രത്തിനു വേണ്ടി MS ബാബുരാജ് ചിട്ടപ്പെടുത്തി, യേശുദാസ് ആലപിച്ചത്. കവി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. പൂവിനെക്കുറിച്ച് എഴുതാൻ, പൂവിനെ അറിയാൻ 1000 പുഷ്പങ്ങളുടെ ഉള്ളു കീറി നോക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിന് ഉള്ളിൽ വെച്ച് തന്നെ എത്രയോ പൂക്കളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു. എനിക്ക് ഹൃദയങ്ങളെ അറിയണമെന്നുണ്ടായിരുന്നു. ഹൃദയമെന്തെന്നറിയാൻ നിരവധി ഹൃദയങ്ങളുടെ മിടിപ്പ് അളന്നു നോക്കുകയോ കൊത്തി അരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും യഥാർത്ഥ രഹസ്യം അജ്ഞാതമല്ലേ. ഹൃദയത്തിന്റെ തത്വം ഇപ്പോഴും കൈപ്പിടിയിലൊതുങ്ങുന്നില്ല. മറ്റുള്ളവരുടെ ഹൃദയമറിയാൻ ഒട്ടേറെ ഹൃദയങ്ങളെ ഞാൻ മനസ്സുകൊണ്ട് കീറി മുറിച്ചിരിക്കുന്നു. എനിക്കേറ്റവും പ്രിയപ്പെട്ട എന്തിനേയും

ഉപേക്ഷിക്കാൻ തോന്നിയതും അതോർത്ത് മനസ്സു വേദനിച്ചതും സൃഷ്ടിയുടെ പൂർണതയ്ക്കു വേണ്ടിയല്ലേ? ഞാൻ രാജാവാണെങ്കിൽ രാജധർമ്മം പാലിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനായി പ്രിയപ്പെട്ട എന്തിനേയും ഒഴിവാക്കാൻ ഞാൻ മടിക്കേണ്ടതില്ല. സീതയെ രാമൻ ഉപേക്ഷിച്ചത് ആ രാജധർമ്മം പാലിക്കാനാണല്ലോ. പക്ഷേ അപ്പോഴും എന്റെ ഉള്ളം വേദന കൊണ്ട് വിങ്ങുകയാണ്. എന്റെ മനസ്സിന്റെ ആശയ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ ഞാൻ കാത്തുസൂക്ഷിച്ച, ഞാൻ ആരാധിച്ചിരുന്ന എത്രയോ മൂർത്തികളെ എത്രയോ വട്ടം തകർത്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ വിഗ്രഹസമാനം ഇളകാതെ പ്രതിഷ്ഠ നേടിയ എത്രയോ പേരെ മനസ്സിൽ ഞാൻ സ്ഥാനഭ്രഷ്ടരാക്കി പുതിയ പ്രതിഷ്ഠകൾ ഞാൻ നടത്തിയിട്ടുണ്ട്.

വെറും 5 പേർക്ക് വേണ്ടിയാണ് 100 സഹോദരങ്ങളെ കൊന്നത്. കുറച്ചുപേരുടെ വിജയത്തിനു വേണ്ടി വലിയ സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത് വിജയമാഘോഷിക്കുന്നവർ എന്ത് നേടുന്നു എന്ന് കവി ചോദിക്കുന്നു. എന്നിട്ടോ പുതുവഴി തേടാൻ, ആ വഴിയിലേക്ക് വെളിച്ചം വീശാൻ എല്ലാ ദീപങ്ങളും കെടുത്തി കാത്തിരിക്കുന്നു. ഞാൻ തെളിയിക്കുന്ന ദീപം മാത്രമേ പ്രകാശിക്കാവൂ എന്ന ഒരു ചിന്ത എവിടെയോ മുട്ടിട്ട് നിൽക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാ ദീപങ്ങളും കെടുത്തി ഇരുട്ടത്തിരുന്ന് വെളിച്ചമേ നയിച്ചാലും എന്ന് വൃഥ പ്രാർത്ഥിക്കുന്നത്. ഈ യുഗം വാഴ്ത്തിപ്പാടുന്ന എന്റെ വീരസാഹസത്തിന് പിന്നിൽ ഇത്തരം അടിച്ചമർത്തലുകളുടെ ചരിത്രമുണ്ട്. ചിന്തകളുടെ അടിച്ചമർത്തൽ, മാമൂലുകളുടെ അടിച്ചമർത്തൽ, കടന്നുപോയ കാലത്തിലെ വിശ്വാസങ്ങളെ അടിച്ചമർത്തൽ. എങ്കിലും ഈ കാലം അവസാനിക്കും എന്ന സൂചന കൂടി കവി നൽകുന്നുണ്ട്. എല്ലാ കാലങ്ങളിലുമുണ്ടാകും വിജയിയുടെ അവദാനങ്ങൾ പാടുന്ന സമൂഹം. അവർ നിർമ്മിക്കുന്ന വാദഗതികൾ, ന്യായീകരണങ്ങൾ, അത് ഒരു തത്വശാസ്ത്രം പോലെ ജനങ്ങളുടെ മനസ്സിൽ വേരുപിടിച്ചിട്ടുണ്ടോ എന്ന് ദിനം പ്രതി ഞാൻ ചുരന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ വേരു വളർന്നോ എന്ന് നോക്കാൻ പ്രതിദിനം പിഴുതു നോക്കുന്ന ചെടി വാടിപ്പോവുകയല്ലാതെ തരമില്ലല്ലോ. തത്വശാസ്ത്രങ്ങൾ, സർഗസമസ്യകളുടെ ഉത്തരങ്ങൾ ഒന്നും ചിരസ്ഥായിയല്ല, മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സാരം.

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട

0: കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിലും പ്രദേശങ്ങളിലും ജാഗ്രത തുടരാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. പൊതുവിദ്യാലയങ്ങളിലെ ഓണപരീക്ഷയ്ക്ക് മാറ്റമില്ല. എന്നാൽ ഹൈസ്കൂളിലെ പരീക്ഷാ ടൈം ടേബിൾ പുതുക്കി പ്രസിദ്ധീകരിച്ചു. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം 13 തുടങ്ങി 20 പരീക്ഷകൾ പൂർത്തിയാകും. ഇന്നും നാളെയുമായി നടത്തുന്ന കേറ്ററ്റ് പരീക്ഷയിൽ മാറ്റമില്ല. പ്രതികൂല കാലാവസ്ഥ മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകാൻ തീരുമാനമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക ഓഡിറ്റിന് സമർപ്പിക്കാനുള്ള തീയതി 31 ഓഗസ്റ്റ് വരെ നീട്ടി. ദീർഘകാല കുടിശ്ശിക തീർക്കാൻ KCB പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രാബല്യത്തിലായി. 31 ഒക്ടോബർ അവസാന തീയതി. കേട്ടത് നമുക്ക് ചുറ്റും. ഇനി ഒരു ഗാനം കേൾക്കാം. ചിത്രം അനുബന്ധം, പാടിയ യേശുദാസ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ഇന്ന് പുലർവെട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ 7:05. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. ഞാൻ ശാന്തി മാധവി.

0: bringing new hope to Kerala's high-risk forest zones in repelling wild animals with 100% success rate. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to present IIT Delhi's highest honours to meritorious students during convocation ceremony today. UPI transactions to remain free for consumers and small merchants, clarifies APEC Digital Payments Body, PCI. India rejects objections raised by a US lawmaker on proposed FCRA bill, says legislation in country's internal matter. Jharkhand government holds first formal talks with protesting students over alleged irregularities in recruitment examinations. US Senate passes Russia sanctions bill seeking 100% tariff over five countries. And heavy to very heavy rainfall likely over East Rajasthan and Odisha today. And with that, we end the morning news. Have a nice day.
2: Akashavani, Thiruvananthapuram, Alappuzha. Samayam 8 mani kazhinju 30 minute.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: വിശാലമായ തളത്തിൽ വെച്ചാണ് അന്ന് നൃത്താഭ്യസനം നടന്നിരുന്നത്. ശാന്ത നൃത്തം ചവിട്ടുന്നത് കൊതിയോടെ നോക്കിക്കൊണ്ട് എത്ര ദിവസം താൻ നിന്നിട്ടുണ്ട്. ആ തളമത ഇന്ന് ശൂന്യമായി കിടക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ വെച്ച് എന്തെങ്കിലും നടന്നുവെന്നൊരു മട്ടേയില്ല അതിന്. ഭൂമി എന്നും ഇങ്ങനെ നിർലേപയാണോ? ശാന്തയേക്കാൾ കണിശമായി വിശ്വം അന്ന് ആ തളത്തിൽ എത്തിയിരുന്നു. ഗോപിക്കുറുപ്പ് വായ്ത്താരി പറഞ്ഞുകൊണ്ടിരിക്കും, തത് തെയ് തത് തെയ്. ശാന്ത അതിനനുസരിച്ച് കാൽ വെച്ചു. ആ കൊച്ചുകാലുകൾ എത്ര മനോഹരമായാണ് ചലിച്ചത്! കാറ്റത്താടിക്കളിക്കുന്ന ശീമക്കൂവയെപ്പറ്റി ഓർത്തുപോവും. തനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഹൃദയം തത് തെയ് തത് തെയ് എന്ന് മന്ത്രിക്കുകയായിരുന്നു. പക്ഷേ അവന് അതൊന്നും പാടില്ല. അപ്രാപ്യമായ ഒരു ദിവ്യമേഖലയിലാണ് അതൊക്കെ നടക്കുന്നത്. അഷ്ടാവക്രൻ കുഞ്ഞൻ നായർ അവനോട് പറഞ്ഞിരുന്നു ശാന്തയുടെ സ്ഥിതിയൊന്നും അവനില്ലെന്ന്. ശംഖുവും അത് ശരിവച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തനിക്ക് ഒന്നും ആവശ്യപ്പെടാൻ അധികാരമില്ല. അവൻ അത്ഭുതത്തോടും അസൂയയോടും നോക്കി നിന്നു. കാണുകയെങ്കിലും ചെയ്യാമല്ലോ. ഒരു ദിവസം നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശാന്തയ്ക്ക് താളം തെറ്റി. വിശ്വം പൊടുന്നനെ പറഞ്ഞുപോയി, തെറ്റി തെറ്റി. ഗോപിക്കുറുപ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം കോപിക്കുമോ എന്ന് വിശ്വത്തിന് ഭയമുണ്ടായി. പക്ഷേ പുഞ്ചിരി തൂകിക്കൊണ്ട് ആശാൻ അവനെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, പഠിക്കാൻ മോഹമുണ്ടോ? എനിക്ക് നല്ല മോഹമുണ്ട്. ട്രൗസറിന്മേൽ തിരിപ്പിടിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞു, എന്നാൽ പഠിച്ചോളൂ. നേരോ? ഇന്ന് തന്നെ? ആവാം. ആശാന്റെ ആ ദയാമയമായ വാക്ക് ഇന്നും ചെവിയിൽ മുഴങ്ങുകയാണ്. ആ രണ്ടക്ഷരത്തിൽ ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാവി മുഴുവൻ മുഴങ്ങിയിരുന്നു. പിന്നെ താമസിച്ചില്ല, അദ്ദേഹം വായ്ത്താരി പറഞ്ഞു, വിശ്വം കാൽ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, താളം ഇടഞ്ഞിടഞ്ഞു വന്നപ്പോൾ പോലും അവന് ചവിട്ടുപിഴയ്ക്കുകയുണ്ടായില്ല. ആശാൻ അവൻ്റെ പുറത്തു തട്ടി, മിടുക്കൻ എന്നല്ല, അന്ന് ഉണ്ണാനിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയോട് പറയുകയും ചെയ്തു, വിശ്വത്തിന് നല്ല താളമുണ്ട്. നേരോ? എന്നാൽ അവനും പഠിച്ചുകൊള്ളട്ടെ. അതാണ് ഞാനും വിചാരിക്കുന്നത്. സ്കൂളിൽ പഠിക്കാൻ മനസ്സ് കഷ്ടിയാണ്, ഇതെങ്കിലും ആവട്ടെ. അങ്ങനെ ശാന്തയ്ക്ക് താളം പിഴച്ചതുകൊണ്ടാണ് അയാൾക്കൊരു സന്ദർഭം കിട്ടിയത്. ഇന്നവൾ മുതിർന്നു, ഒരിക്കലും താളം പിഴയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതമാകെ അവതാളമാവുകയും ചെയ്തു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
6: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൗത്യമാണ് ഈ ശോത് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. ഭാരതീയ പുരാണങ്ങളിൽ ആകാശഗംഗ എന്നത് സ്വർഗത്തിലൂടെ ഒഴുകുന്ന ദിവ്യഗംഗയെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ശാസ്ത്രത്തിൽ ആകാശഗംഗ എന്നത് ഭൂമിയും സൂര്യനുമൊക്കെ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രക്കൂട്ടത്തിന്റെ പേരാണ്. മലയാള സാഹിത്യത്തിൽ നമ്മുടെ കവികൾ ആകാശഗംഗയെ മനോഹരമായ ഒരു നദിയായി സങ്കല്പിച്ച് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യഗാനം ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം കേസ് ചിത്ര പാടിയതാണ്. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് K. ജയകുമാർ, സംഗീതം MJ ജോസഫ്.

ആകാശഗംഗ എന്ന ശാസ്ത്രപ്രതിഭാസത്തെ മനോഹരമായി ഒഴുകുന്ന നദിയായി സങ്കല്പിച്ച് രചിക്കപ്പെട്ട ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി സംഗീത സരണി വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽ കൃഷ്ണ. സാരംഗ മൽഹാര രാഗത്തിൽ ശ്രീ മഹാബലഗിരി നിവാസിനി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ ഡോക്ടർ L. മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ആദിതാളം.

0: നമസ്കാരം സാർ.
1: നമസ്തേ. സംഗീതസരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഹരികേശനെല്ലൂർ ഡോക്ടർ ഇൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ശ്രീ മഹാബല ഗിരിനിവാസിനി എന്ന കൃതിയുടെ പല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം പഠിപ്പിച്ചതിന് ശേഷം അനുപല്ലവി പഠിപ്പിക്കാം. രാഗം സാരംഗ മൽഹാർ. ഇത് ഡോക്ടർ ഇൽ മുത്തയ്യ ഭാഗവതർ കണ്ടുപിടിച്ച രാഗമാണ്.

0: പല്ലവി മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ഇനി അനുപല്ലവി പഠിപ്പിക്കാം.
1: ശരി സർ.
0: അനുപല്ലവി സ്വരവും സാഹിത്യവും ഞാൻ പാടാം, എഴുതിയെടുക്കും.
1: ശരി സർ.
0: അതും രണ്ടു മാത്ര കഴിഞ്ഞാണ് വരുന്നത്. മധ്യടിയിൽ രണ്ടു മാത്ര കഴിഞ്ഞ്.

0: രണ്ട് മാത്രം കഴിഞ്ഞ് ലഘുവിൽ വരും. പദനീ ദമ പദനി സനി രിസ പദനീ ദമ പദനി സനി രിസ മധ്യടിയിൽ സമത്തിലാണ്. നിസനി സരി മ സരി രി സരി ദ പദനീ.
1: പിന്നെയും ലഘുവിൽ രണ്ട് മാത്രം കഴിഞ്ഞു.

0: അനുപല്ലവിയിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ശരി സർ.
2: ഇതുവരെ കേട്ടത് സംഗീത സരണി വയലിൻ പാഠം രണ്ടാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് പി വി അതുൽകൃഷ്ണ. സംഗീത സരണി സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നോവൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൗകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ക്ഷണക്കത്ത്.

അടുത്ത ഗാനം അമൃതം എന്ന ചിത്രത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ്

ഓഫീസർ ആത്മ എന്നാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടി 9496593211. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യരും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദിന്റേതാണ്, സംഗീതം ഗോപി സുന്ദർ.

0: ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി, എം ജി ശ്രീകുമാറും കേസ് ചിത്രയും പാടിയത്.
1: അപ്പ കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ്. ഗാനരചന ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം ശങ്കർ ഗണേശ്, ചിത്രം പ്രഭു.

ഗംഗയമരന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും വാണി ജയറാമൻ പാടിയത് ചിത്രം പ്രേമാഭിഷേകം. ഈ ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദറിന്റേതാണ്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 10 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ സിമി ജെ പിയുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി സിമിയാണ്. കസേര വരിച്ചിലാണ് ചെയ്യുന്നത് അല്ലേ?
2: അതെ.
1: സ്വദേശം എവിടെയാണ്?
2: സ്വദേശം ആറ്റിങ്ങൽ. വിവാഹം ചെയ്തുകൊണ്ട് വന്നത് പെരുക്കട.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചതൊക്കെ സാധാ സ്കൂളിലാണ്. 1-7 ടൗൺ യു പി എസ് ആറ്റിങ്ങല്, 8-10 ഗേൾസില്, +1+2 ബോയ്സില്. കോളേജ് വർക്കല എസ് എൻ കോളേജ്.
1: ഏതാ ഡിഗ്രി ഒക്കെ ചെയ്തത്?
2: ഡിഗ്രി ഞാൻ ബികോം വിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കാഴ്ച നഷ്ടപ്പെടേണ്ടത്. ഒരു 6 അതുവരെ പോയിട്ടുള്ളു.
1: കാഴ്ചക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടായത്?
2: വേറൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എനിക്ക് പനി വന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചു. ആകെ ഒരു ക്ഷീണവും ആവശ്യതയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടേയിരുന്നു, 2
1: സാധാ ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണല്ലോ?
2: അതെ, സാധാ. അപ്പൊ ഉച്ച സമയമായിരുന്നു, പനി ആയതുകൊണ്ട് പോയില്ല പഠിക്കാനായിട്ട്. വീട്ടിൽ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അകത്തിരിക്കാനായിട്ട് വയ്യ, ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ മൂടിപ്പതിച്ച് പുറത്തിരുന്നു. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ചിടുന്നു. ഹസ്സാൻ അവര് വിളിച്ചപ്പോ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പോലും എനിക്ക് കാണാൻ
1: പറ്റുന്നില്ല.
2: അങ്ങനെ എന്റെ ചേച്ചിയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാരമില്ല, അത് പനിയുടെ ഇതായിരിക്കും, അല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. തീരെ ഒട്ടും വയ്യാതെയായി. പിന്നെ വീട്ടിൽ കിടന്നു, പിച്ചും പെയും പറിച്ചു തുടങ്ങി. പിന്നെ പരസ്പര ബന്ധമില്ലാതെ ആൾക്കാരെ ചീത്ത വിളിക്കാനും
1: വയ്യാഴിക
2: കൂടിയിട്ട് ആൾക്കാരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ കണ്ണ് അങ്ങനെ പെട്ടെന്ന് താനെ അങ്ങ് അടഞ്ഞുപോയി. കണ്ണ് രണ്ടും തുറക്കാൻ വയ്യാത്ത രീതിയിൽ ആരോ പറഞ്ഞു കൊഞ്ചറവുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്നപ്പോ ഇത്രയും സീരിയസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ എടുക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ട് ചെന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു രക്ഷപ്പെടില്ല, മരിച്ചു പോകും എന്ന് പറഞ്ഞു. അവസ്ഥയിലായിരുന്നു. അത്രയും കൂടിപ്പോയി. എന്റെ വലിയമ്മയുടെ മക്കളോടാണ് പറഞ്ഞത്, സഹോദരന്മാരോട് പറഞ്ഞത്, രക്ഷപ്പെടില്ല, 3 നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പറഞ്ഞില്ല. എന്നിട്ട് തന്നെ ഡോക്ടറുടെ ഓപ്ഷൻ വെച്ചിരുന്നു 110,000 ഒരു ഇഞ്ചക്ഷൻ. അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഭാഗ്യം ആവാ, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ബി പി എൽ കാർഡ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ബി പി എൽ കാർഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ എടുത്തോണ്ട് വന്ന് കൊടുത്തു. അങ്ങനെ അവർ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. പക്ഷെ അതിലൂടെ ബെറ്റർ ആയി വന്നു,
1: വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റിയല്ലേ.
2: അതെ, അത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നതെന്ന് തന്നെ പറയാം.
1: അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോവാനൊക്കെ?
2: പഠിക്കാൻ പോകും. പിന്നെ എനിക്ക് ബ്ലൈൻഡുകളുമായി ഒരു ബന്ധമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നോ ഉള്ളൊരു പരിചയം പോലും എനിക്കില്ല, അറിവില്ല. കാഴ്ച നഷ്ടപ്പെട്ട് 6 കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എന്നെ പറഞ്ഞു കണ്ണാശുപത്രിയിലെ റീന മാഡം, ആ മാഡത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് എനിക്കുള്ളത്. ആ മാഡമാണ് പറഞ്ഞത് ലാമോട് ഒരു NAB എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഇയാൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ പോയി എന്തെങ്കിലും പഠിച്ചാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കമ്പ്യൂട്ടർ പഠിക്കാനായി ശ്രമിച്ചു. ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പേ സാധാ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്, ബ്ലൈൻഡുമായിട്ടുള്ള കമ്പ്യൂട്ടർ ഞാൻ അന്നാണ് ആദ്യമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തൊഴിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെയാണ് കസേര വരയാൻ പഠിച്ചത്.
1: കസേര വരച്ചിൽ ആ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി?
2: അതൊരു 10-12
1: എങ്ങനെയാണ്? ഓരോ ഓഫീസിൽ പോവോ കടയിലാണോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
2: നമ്മളുടെ ഗൈബി ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: നിലവിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട്.
1: കസേര വരിച്ചില്ലെന്ന് പറയുമ്പോ പഠിച്ചെടുക്കാനും അത്ര
2: പ്രയാസമാണ്,
1: എളുപ്പമല്ലല്ലോ.
2: അല്ല.
1: അപ്പൊ അത് പഠിപ്പിച്ചെന്ന് ആരാ?
2: പഠിപ്പിച്ചെന്ന് സജു എന്ന് പറയുന്ന ഒരു അണ്ണാണ്. ആ അണ്ണോട് ഈ അവസരത്തിൽ നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഈ കാഴ്ച നഷ്ടപ്പെട്ട് എനിക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച ഒരു വിജയ എന്ന് പറഞ്ഞ ചേച്ചി, ഒരു ആനി ടീച്ചർ, അവിടെ NAB ഒരു ടീച്ചർ, ആ ടീച്ചറാണ് എനിക്ക് മൊബിലിറ്റി ട്രെയിനിങ് തന്നത്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് പരിചയപ്പെടാനും ഇങ്ങനെ ഒരു ആൾക്കാർ ഉണ്ടെന്ന് അവരിലൂടെയാണ് ഞാൻ
1: മനസ്സിലാക്കിയത്. ഈ മൊബിലിറ്റി ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് NAB വന്നിട്ടാണോ അങ്ങനെ?
2: ആ NAB വന്നിട്ടാണ് പഠിച്ചത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 6 വരെ എന്റെ വീട്ടിനുള്ളിലായിരുന്നു പുറത്ത് വല്ലപ്പുഴ കൂടിയാണ് ഇറങ്ങുന്നത്, അതും ആശുപത്രിയിൽ പോവാൻ വേണ്ടി മാത്രം. എനിക്ക് പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു. ഈശ്വരാ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എൻ്റെ അമ്മ പഠിക്കേണ്ട, എന്തെങ്കിലും നടക്കും പറ്റും എന്ന് എൻ്റെ അമ്മ ആശ്വസിപ്പിക്കുക. ഇപ്പൊ പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് പോവാനും വരാനും എല്ലാത്തിനും പറ്റും, ദൈവ അനുഗ്രഹം.
1: അതല്ല, ഇപ്പോ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാ ലെവൽ ജോലിയിലും ഉള്ളവരുണ്ട്. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ജോലിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ ഇല്ലാന്ന് പ്രൂവ് ചെയ്ത് ഈ നേർവഴി പരിപാടിയിൽ തന്നെ പലപ്പോഴും വരുന്നവര് എല്ലാ മേഖലകളിലും, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പെയിന്റിംഗ് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെ കുട്ടികളെ എടുത്തു നോക്കിയാൽ ഫുൾ A+ കിട്ടിയവരുണ്ട്, കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഈ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടു കൂടി വായിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേച്ചിക്ക് പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ട്.
2: വിവാഹം ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പഠിക്കാൻ TTC വിടാം എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ആ ജീവിതവും ഈ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചതുപോലെ പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. മറ്റു നമ്മൾ നോട്ട്സ് പറഞ്ഞാൽ നമ്മൾ എഴുതാനും വായിക്കാനും ബോർഡിൽ നോക്കാനൊക്കെ പറ്റുമല്ലോ, പക്ഷെ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് അത് പറ്റില്ല. അത് എന്നെ കൊണ്ട് എന്തോ
1: ഇപ്പോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാള് സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പറ്റും, നമുക്ക് മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രം മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ, അതിപ്പോ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ TTC പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പോവാം. പിന്നെ കമ്പ്യൂട്ടറിന്റെ തന്നെ പഠനം അങ്ങനെ ഒരു ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു വിഷമോ ആയിട്ട് വിചാരിക്കേണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിനും ഇപ്പൊ സാഹചര്യങ്ങൾ ഒരുപാട് ബെറ്റർ ആയി വരികയാണല്ലോ. പണ്ട് ഒരാളുടെ സഹായം വേണം ഇത് വായിച്ചു തരാനോ അങ്ങനെ, ഇന്ന് അത് വേണ്ടല്ലോ. സ്ക്രീൻ റീഡർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം അതിൽ എനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. വെബ്സൈറ്റുകൾ പോലും അങ്ങനെയല്ലേ വരുന്നത്, ആപ്ലിക്കേഷനെ നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിലെല്ലാം മിക്കവാറും സ്ക്രീൻ റീഡർ വെച്ച് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും ശ്രമിച്ചു നോക്കണം അല്ലേ, കുറച്ച് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കണ്ടേ.
2: ശ്രമിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ, ഇപ്പൊ കൂടുതലും വിവാഹ ജീവിതത്തിലായി പോയി.
1: പാർട്ട് മാത്രാണല്ലോ,
2: പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള
1: പറ്റും, എല്ലാം ഒരു ജീവിതയാത്രയിലെ ഒരു ഭാഗം മാത്രാണല്ലോ. അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്
2: വിവാഹം കഴിഞ്ഞവരും പഠിക്കുന്നുണ്ട്,
1: പഠിക്കുന്നുണ്ട്
2: ഒരുപാട് പരിപാടി.
1: അപ്പൊ ആഗ്രഹം മാത്രം മതി, അതിന് സമയം കണ്ടെത്തണം, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഇതാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡും കസേര ഒരിച്ചില്ല, ഈ NAB വന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നാണ് അദ്ദേഹത്തെയും പരിചയപ്പെടുന്നത്.
1: പലരും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ആലോചിക്കാം അല്ലെ. ഇപ്പൊ രണ്ടുപേർക്കും അറിയാലോ കസേര വരിച്ചില് പല പല സാധനങ്ങൾ ഉണ്ടാക്കാനോ അതിനുള്ള സഹായം സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഒക്കെ കിട്ടുവാണെങ്കിൽ കുഞ്ഞു കസേരകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഈ വരിച്ചിലറിയാമെങ്കിൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ പല സാധനങ്ങള്. അതിനൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും?
2: കസേരയില് പല ഡിസൈൻ വർക്കുകളുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ ഡിസൈൻ മാത്രമേ അറിയാവൂ.
1: അതൊക്കെ മാറ്റി പിടിക്കണം.
2: ഞാൻ ഈ കസേര എന്നെ പഠിക്കാൻ ശ്രമിച്ചതാണ്, ശ്രമിച്ചിട്ട് മാറ്റി വെച്ചതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വേണ്ട ഒന്നും കൂടെ പഠിക്കും, കാരണം എന്നും എനിക്ക് എന്റെ അച്ഛനും അമ്മയും ചെലവിന് തരുമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പഠിച്ചെടുക്കാം, അവരുടെ സഹായം ഇല്ലാതെ എനിക്കൊരു വരുമാനം വേണമല്ലോ, അങ്ങനെ മനസ്സ് വിചാരിച്ച് പഠിച്ചപ്പോ പഠിച്ചു.
1: അത് തന്നെ, അതല്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇത് പറ്റത്തില്ല, ഓ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കത് ഏറ്റവും അത്യാവശ്യമോ അല്ലെങ്കിൽ വേറെ ഒരു വഴിയോ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പഠിക്കും, ചേച്ചിയാണെങ്കിലും പഠിക്കും, ഞാനാണെങ്കിലും പഠിക്കും.
2: ഇപ്പൊ എന്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അതുകൊണ്ട് എന്താ എനിക്ക് സ്വയം കാലിൽ നിൽക്കാനുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട്.
1: പറഞ്ഞല്ലോ ഒരു ഡിസൈനേ പഠിച്ചിട്ടുള്ളൂ, അത് ആ ഒരു സാഹചര്യത്തിൽ പഠിച്ചു. ഒരു ഡിസൈനെ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ മാർക്കറ്റ് മാറുന്നു, ജോലിയുടെ സാധ്യതകൾ മാറുന്നു, എല്ലാം മാറുന്നതിനനുസരിച്ച് കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറി മാറി പരീക്ഷിക്കാനൊക്കെ പഠിക്കണം. അതും പറ്റും,
2: ശ്രമിച്ചാൽ പറ്റും.
1: ശ്രമിച്ചാൽ പറ്റും, ശ്രമിക്കുന്നതിന് എന്താണ് തടസ്സം, അതാണല്ലോ ചോദ്യം.
2: തടസ്സമൊന്നുമില്ല, നമ്മൾ ശ്രമിക്കാറില്ല. ഇങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം
1: ഇങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം 24 മണിക്കൂറിൽ എല്ലാവർക്കും ഏകദേശം ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ എന്താണെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മൾ എന്തായാലും ശ്രമിക്കൂലേ?
2: ശ്രമിക്കും ശ്രമിക്കും.
1: തീരെ മുങ്ങി അങ്ങ് മരിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പിക്കറി പിടിക്കാൻ നോക്കും. അതുപോലൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും ശ്രമിക്കുക, ശ്രമിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ പുതിയ പുതിയ ഐഡിയ ആയിട്ട് പുതിയ പുതിയ ഡിസൈൻ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പൊ മോമോ ഈ പറഞ്ഞില്ലേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ
2: ഉണ്ട്
1: ഇല്ലേ, അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
2: ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കാഴ്ച പഠിച്ച് ജോലി കിട്ടും.
1: ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു എന്നല്ല, കാരണം വെച്ചാൽ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഇനിയും നമുക്കതെല്ലാം പറ്റും. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് എത്രയോ മുന്നിലേക്ക് വരുന്നു, അപ്പോ അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മാത്രം വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചോദിക്കുക. സംഘടനകളുണ്ടല്ലോ പഠിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സ് വെച്ചോണ്ടിരുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹം കുറച്ചു കാര്യം നമ്മൾ ട്രൈ ചെയ്യണം. വിഷമങ്ങൾ മാത്രം ആലോചിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കുറെ ആഗ്രഹങ്ങൾ കാണുമല്ലോ, അത് ഇനിയിപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല, എല്ലാം പറ്റും. മനസ്സ് മാത്രം മതി, എഫേർട്ട് ഇട്ട് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിചാരം മതി നമുക്ക് മുന്നോട്ട് പോവാൻ. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് നന്ദി, താങ്ക് യു സോ മച്ച്.
2: എനിക്ക് ഈ അവസരം തന്നതിന് താങ്ക്സ്.
0: കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ സിമി ജെ പിയുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീറ്റി.
3: നേർവഴി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവ്രിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈശോത് സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563 21. ഒരു നമ്പർ കൂടി 9495963 21. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി.
6: തമിഴ്ച്ചൊൽ മാളൈ.

നിഘഷിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും തോലിപരപ്പാണ് തമിഴ്ച്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘഷിയിൽ നിറയുമടിയുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യവകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: തികച്ചും വ്യത്യസ്തമായ ഒരു ആലാപന ശൈലിക്കുടമയായിരുന്നു എം ഡി രാമനാഥൻ. ആഴമുള്ളതും ഗാംഭീര്യമാർന്നതുമായ ശാരീരം. തന്റെ ഗുരുവായ വരദാചാര്യയുടെ ശൈലി തന്നെയായിരുന്നു രാമനാഥനും പിന്തുടർന്നിരുന്നത്. ഷഹാന, ശ്രീ, ആനന്ദഭൈരവി, യദുകുല കാംബോജി എന്നിവ രാമനാഥന്റെ പ്രിയപ്പെട്ട രാഗങ്ങളിൽ ചിലതായിരുന്നു. രാഗങ്ങളുടെ ഭാവതീവ്രത, ഒട്ടും ചോരാത്ത ആലാപന രീതി, അതിവിളംബിത ശൈലി, മറ്റാർക്കും സാധ്യമാകാത്ത പതിഞ്ഞ ശ്രുതി, അതായിരുന്നു എം ഡി ആർ എന്ന മഹാനായ സംഗീതജ്ഞൻ. ഇവയെല്ലാം ആസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. അനശ്വരവും അനുപമവുമായ സംഗീതത്തിന്റെ പര്യായമാണ് എം ഡി ആർ എന്നത് നിസ്സംശയം നമുക്ക് പറയാം. എം ഡി രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. തുടർന്ന് അശ്വതി തിരുനാൾ പാടിയ എം ഡി രാമനാഥൻ കൃതികളും

കർണാടക സംഗീതത്തിന് വളരെ പ്രശസ്തമായ ഗുരു ശിഷ്യ ബന്ധങ്ങൾ പലതുമുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഗുരു ശിഷ്യ ബന്ധമായിരുന്നു ടൈഗർ വരദാചാര്യരും എം ഡി രാമനാഥനും. അദ്ദേഹം പാടുമ്പോഴുള്ള ചേഷ്ടകളും ശബ്ദങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ഒരു പേട്രൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടൈറ്റിലായിരുന്നു ടൈഗർ. പലരും വരദാചാര്യർന്ന് തന്നെ പറയാറില്ല, ഇത് ടൈഗറിന്റെ വർണ്ണമാണ്, ടൈഗർ ടൈഗർ എന്നേ പറയാറുള്ളൂ. ഇപ്പോൾ ടൈഗറും ഒരു ടൈഗർ കബ് മാതിരിയാണ് എം ഡി രാമനാഥൻ ഇരുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂർ നേരം ഇത്ര ഫീസ് കൊടുക്കുന്നു, ക്ലാസ് കഴിഞ്ഞു വീട്ടിൽ പോകുന്നു, അങ്ങനെയല്ല. അവര് ഒരു ഗുരുകുലവാസം മാതിരി രാവിലെ മുതൽ രാത്രി വരെ കലാക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ ഒന്നിച്ച് നടക്കുകയും മരത്തിന്റെ കീഴെ ഇരിക്കുകയും, ടൈഗർ ആണെങ്കിൽ ഒരു വരി എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമില്ല. അദ്ദേഹം അങ്ങ് മനസ്സിൽ വരുന്ന മാതിരി മനോധർമ്മം അനുസരിച്ച് പാടിക്കൊണ്ടിരിക്കും. കഴിവുള്ള കുട്ടികൾക്ക് എന്തെടുക്കാൻ പറ്റും അത് അവരവരുടെ കഴിവനുസരിച്ച് അവർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ തമിഴിലെ കള്ളൻ എന്നുള്ളതിന് തിരുട എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈഗർ എം ഡി രാമനാഥനെ തിരുട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എപ്പോഴും ഹൈ അലർട്ടായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗുരുനാഥന്റെ വായിൽ നിന്ന് അടുത്തത് എന്താണ് ഒരു പവിഴം പോലെ വീഴാൻ പോകുന്നത്, അതെല്ലാം ശേഖരിക്കുന്ന ഒരു വളരെ അപാരമായ ഒരു കഴിവ് എം ഡി രാമനാഥൻ ഉണ്ടായിരുന്നു. ടൈഗർ വരദാചാര്യർക്ക് പല ശിഷ്യന്മാരുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ ടൈഗർ വരദാചാര്യരുടെ ആ മാർഗത്തിൽ ഏറ്റവും ഗുരുവിൻ്റെ സമ്പ്രദായത്തിൽ പാടിക്കൊണ്ടിരുന്നത് എം ഡി രാമനാഥനായിരുന്നു. സ്വല്പം ചേഷ്ടകൾ ഉണ്ടായിരുന്നു, അതായിരുന്നു എം ഡി രാമനാഥന് പറ്റിയ ഒരു കുഴപ്പം. കാരണം ഈ ടൈഗർ വരദാചാര്യർ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,

നാക്ക് വായുടെ മുകളിൽ തൊട്ടുകൊണ്ട് ഈ നമ്മൾ മുറുക്കാൻ മുറുക്കിണ്ട് സംസാരിക്കോ പാടുകയോ ആണോ ചോദിക്കുന്ന ആ ഒരു ഫ്ലേവർ ടൈഗർക്കുണ്ടായിരുന്നു. അത് അതുപോലെ എം ഡി രാമനാഥൻ അനുകരിച്ചു. എം ഡി രാമനാഥൻ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ അദ്ദേഹം ജനിച്ചതിന് ശേഷം 102 വർഷം കഴിഞ്ഞെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹം ഗ്രാജുവേറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയുമായിരുന്നു. മലയാളിയാണെങ്കിലും പാലക്കാട് ബ്രാഹ്മണനായിരുന്നുകൊണ്ട് തമിഴ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം ഒരു ട്യൂട്ടറെ വെച്ചിട്ട് സംസ്കൃതവും തെലുഗുവും കൂടെ അദ്ദേഹം അഭ്യസിച്ചു.

Mugga,

ഗസ നിധ മഗസ സ ഗ മ ഗ മ ദ നിധ മ ഗ സ നിധ മ ഗ സ ഗ സ നിധ സ നിധ മ ഗ സ നിധ ഗ സ നിധ മ ദ നിധ നി മ ഗ സ ഗ സ

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496555631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595631. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ.
1: സാവിയുടെ സ്കൂൾ ലൈഫ് എന്തുമാത്രം ദുരിതമായിരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ആ സ്കൂളിൽ നിന്ന് ഇവനെ ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ടുവിട്ടതുപോലെ ആയിരിക്കത്തില്ല. തിരിച്ചു വരുമ്പം അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറയും.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

ആകാശവാണി ഇന്ന് പ്രശസ്ത ഗാനരചയിതാവ് വെള്ളനാട് നാരായണന്റെ ചരമവാർഷിക ദിനമാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്ന് വെള്ളനാട് നാരായണൻ രചിച്ച ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പൗരുഷം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. സംഗീതം എ. ടി. ഉമ്മർ.

വെള്ളനാട് നാരായണൻ രചിച്ച ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മഞ്ഞുതുള്ളി പോലെ എന്ന ചിത്രത്തിൽ രവീന്ദ്രന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയതാണ് അടുത്ത ഗാനം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മുക്കുത്തി എന്ന ചിത്രത്തിൽ കേസ് ചിത്ര പാടിയ ഗാനം, സംഗീതം രമേശ് നാരായണൻ.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. നക്ഷത്രങ്ങളെ കാവൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: ചാകര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളുമായി രഞ്ജിനി കേൾക്കാം. ഉച്ചതിരിഞ്ഞ് 2:30, 3:30, വൈകുന്നേരം 4:30 എന്നീ സമയങ്ങളിലും ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളാണ്.
1: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ.
2: സാവിയുടെ സ്കൂൾ ലൈഫ് എന്തുമാത്രം ദുരിതമായിരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സ്കൂളിൽ നിന്ന് ഇവന് ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ടുവിട്ടതുപോലെ ആയിരിക്കത്തില്ല. തിരിച്ചു വരുമ്പോൾ അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറയും.
1: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
0: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ രഞ്ജിനി സുധീരൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇവിടെ എൻ മുത്തച്ഛൻ ഉറങ്ങുന്നു, രാജ്കട്ടിൽ ഈ രാജ്കട്ടിൽ. ഗാനമെഴുതിയത് തങ്കൻ തിരുവട്ടാർ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം എഴുതിയത് പത്മജ രാധാകൃഷ്ണൻ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അറിയുന്നുവോ നീ അറിയുന്നുവോ അകതാരിൽ തുളുമ്പുന്ന മൗനാനുരാഗം.

അവസാനമായി പാദസരം ചാർത്തി പാടി നടക്കുന്നു പനിനീർ കുളിരാം പാലരുവി. ഗാനമെഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

തങ്കൻ തിരുവട്ടാർ, പത്മജ രാധാകൃഷ്ണൻ, ശശി മാവിൻമൂട് എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, സത്യൻ പരമേശ്വരൻ എന്നിവർ സംഗീതം നൽകി. രഞ്ജിനി സുധീരൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് നിർവഹിക്കും. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഹർ സ്റ്റുഡന്റ് കെ മൻ മേ ആനേ വാലേ കൽ കി അപ്നി അപ്നി തസ്വീർ ഹോഗി കൈ ഛാത്ര

0: अपनी पहली सैलरी का इंतजार कर रहे होंगे, कोई नए शहर में नई शुरुआत की तैयारी में होगा, कई साथी अपने पहले स्टार्टअप का सपना देख रहे होंगे। हर किसी का रास्ता अलग है।
1: ഐഐടിയുടെ സോണിപത്ത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധിയധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. 441 ക്യാമ്പുകളിലായി 42,493 പേരാണുള്ളതെന്നും മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. മഴയിൽ സംസ്ഥാനത്ത് 4 വീടുകൾ പൂർണ്ണമായും 20 വീടുകൾ ഭാഗികമായും തകർന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്കാവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി സി ടി ആർ നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരത്തെളുപ്പിൽ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. 10-ലേറെ വീടുകളിൽ വെള്ളം കയറി. സമീപത്തെ റോഡും തകർന്നു. സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹതയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ തോതിൽ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നദികളുടെ ജലനിരപ്പിലും വലിയ രീതിയിൽ കുറവ് അനുഭവപ്പെടുന്നു. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കലടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
1: വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി സി പി ജോൺ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലം പൂയപ്പള്ളി പുന്നക്കോട് ആരംഭിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്യാമ്പയിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വയനാട് പുത്തുമല ദുരന്തത്തിന് ഇന്ന് 7 വർഷം. 2019 ഓഗസ്റ്റ് 8 നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പുത്തുമല ദുരന്തം സംഭവിച്ച് 7 വർഷം പിന്നിടുമ്പോഴും ഇനിയും കാണാമറിയത്തുള്ളത് 5 പേരാണ്. 2019 ഓഗസ്റ്റ് 8 വൈകുന്നേരമാണ് നാടിന് നടുക്കിയ പുത്തുമല ദുരന്തം ഉണ്ടായത്. ദുരന്തത്തിൽ 17 ജീവനുകളാണ് നഷ്ടമായത്. ഉരുൾപൊട്ടലിൽ പുത്തുമലയുടെ സമീപത്തെ പച്ചക്കാട് മലയുടെ ഒരു ഭാഗം താഴേക്ക് ഒലിച്ചിറങ്ങിയതോടെ ഈ പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി. 54 വീടുകളാണ് ദുരന്തത്തിൽ തകർന്നത്.
1: സംസ്ഥാനത്ത് അനധികൃത ക്വാറികളുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അതേസമയം മലപ്പുറം പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ പാണക്കാട് ഏടായിപ്പാലത്ത് അനധികൃത മണ്ണെടുപ്പിനെ തുടർന്ന് മലയിടിഞ്ഞ പശ്ചാത്തലത്തിൽ 14 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഓറഞ്ച് ജാഗ്രതയുള്ള ദിവസങ്ങളിൽ 24 മണിക്കൂറും മറ്റ് ദിവസങ്ങളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെയും ഗതാഗതം നിരോധിക്കും.

0: ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് ആശിഷ് വിജയം നേടിയത്. 2016 നീരജ് ചോപ്രയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആശിഷ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം നൽകുന്ന MBS പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമടങ്ങിയ പുരസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് സമ്മാനിക്കും. ചടങ്ങിന്റെ ഭാഗമായി സംഗീത സന്ധ്യയും ഉണ്ടാകും. സംസ്ഥാന കൈത്തറി വസ്ത്ര കരകൌശല മേളയ്ക്ക് കണ്ണൂരിൽ തുടക്കം. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന മേള TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരു ബിടതായിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ KSRTC ബസ്സാണ് ഇന്ന് രാവിലെ 7 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിന് ജന്മനാടായ മലപ്പുറത്ത് ഉജ്ജ്വല സ്വീകരണം. മുഹമ്മദ് ബാസിലിനെയും പരിശീലകനായ അനസ് മാസ്റ്ററെയും ജനപ്രതിനിധികളും കായിക പ്രേമികളും നാട്ടുകാരും ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പൊന്നാനി MLA KP നൌഷാദ് അലി ബാസിലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. പത്തനംതിട്ട ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 5,000 രൂപ പിഴ ചുമത്തിയ സംഭവത്തിൽ അടൂർ സ്ക്വാഡിലെ 2 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി CP ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻവശത്ത് നിയമവിരുദ്ധമായി അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചതിനാണ് പിഴ ഈടാക്കിയത്. അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെയല്ല ജീപ്പിന് പിഴയിട്ടതെന്ന് സസ്പെൻഷനിലായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. പ്രതിസന്ധികളെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി IIT യുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് നിർവഹിക്കും. ഹാർബറുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് കാര്യക്ഷമമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരതാ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടി ഏറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ഫോർ എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് ഫൈവ് എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇനി നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരുപാട് പാമ്പുകടികൾ നമ്മൾ വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുന്നു എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പാമ്പുകടികളും പോയിസണസ് ബൈറ്റ് അല്ലെങ്കിൽ

വെനമസ് ബൈറ്റ് ആയിരിക്കുകയില്ല. ഡ്രൈ ബൈറ്റ്, വെറ്റ് ബൈറ്റ്, അങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ തരംതിരിക്കാം. ഇപ്പൊ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് എരയൊക്കെ വിഴുങ്ങിക്കിടക്കുന്ന ഒരു പാമ്പാണ്, ആ പാമ്പിനെ നമ്മൾ അറിയാതെ തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പം അത് നമ്മളെ കൊത്തുന്നു. ആ സമയം ഒരുപക്ഷെ അതിന്റെ ഫാങ്സിൽ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന ഗ്രന്ഥിയിൽ വിഷത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ പോലുമുള്ള അത്രയും വിഷം ഉണ്ടായിരിക്കില്ല. അപ്പോ അതെല്ലാം ഡ്രൈ ബൈറ്റ് ആണ്. നമ്മളുടെ പാമ്പുകടികളിൽ ഒരു 50 മുതൽ 60% വരെയും ഡ്രൈ ബൈറ്റ് തന്നെയാണ്. അപ്പം ഇത്തരം ഡ്രൈ ബൈറ്റ് സംഭവിച്ച രോഗികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇല്ലെങ്കിലും വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോയാലും അവർക്കുള്ള റിസൾട്ട് വളരെ നല്ലതായിരിക്കും. അവർക്ക് ഗുരുതര രോഗലക്ഷണങ്ങളോ മരണങ്ങളോ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ബാക്കിയുള്ള 40 മുതൽ 50% വരെയുള്ള ബൈറ്റുകളാണ് വെറ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. വെറ്റ് ബൈറ്റ് ആണ് പാമ്പുകൾ ദേഷ്യത്തോടു കൂടി നമ്മളെ കൊത്തുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശന്നിരുന്ന് അങ്ങനെയുള്ള ആംഗ്രി മൂഡിൽ അവർ കൊത്തുമ്പം വരുന്നതാണ് വെറ്റ് ബൈറ്റ്. അങ്ങനെയുള്ള വെറ്റ് ബൈറ്റ് ആണെങ്കിൽ വിഷം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പാമ്പിനെ അടിച്ചു കൊന്നു കൊണ്ടുപോകണം എന്നില്ല. കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന മറുമരുന്ന് പോളിവാലന്റ് ആന്റി സ്നേക് വെനം എന്നുള്ള മരുന്നാണ്. ഈ ഒരു ഒറ്റ മരുന്നിൽ തന്നെയും മൂർഖൻ, അണലി, ശംഖുവരയൻ, ചുരുട്ടമണ്ഡലി ഈ 4 പാമ്പുകൾക്കും ഉള്ള ഒരൊറ്റ വിഷമരുന്ന് അത് തന്നെയാണ്. അപ്പം ഇന്ന പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞാലേ ചികിത്സ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇപ്പൊ നമുക്ക് പാമ്പിന്റെ ഫോട്ടോയോ സംഭവങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അതിനുവേണ്ടി സമയം കളഞ്ഞ് ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട സമയം നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാമ്പുകടി ഏറ്റ ഭാഗത്തിന് അവിടെയായിട്ട് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളോ എന്തെങ്കിലും ടൈറ്റായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മോതിരം അല്ലെങ്കിൽ കൊലുസ് അങ്ങനെയൊക്കെ ഉള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ഊരി മാറ്റാനും ശ്രദ്ധിച്ചിരിക്കണം. ശംഖുവരയൻ അല്ലെങ്കിൽ മൂർഖൻ പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ആ രോഗികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾക്ക് കണ്ടുവരാം? നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആ രോഗി നമ്മളോട് പറയും ഡിപ്ലോപ്പിയ, അതായത് എന്ത് നോക്കിയാലും അദ്ദേഹത്തിന് രണ്ടായിട്ട് തോന്നുന്നു എന്ന് പറയാം. പിന്നെ നമുക്ക് കാണാൻ സാധ്യതയുള്ളത് ടോസിസ് എന്ന് പറയും, അതായത് കൺപോള അടഞ്ഞിരിക്കും. എത്ര തന്നെ ആ പേഷ്യന്റ് കഷ്ടപ്പെട്ട് കണ്ണ് തുറക്കാൻ ശ്രമിച്ചാലും കൺപോള തുറക്കാൻ പറ്റില്ല. ടോസിസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്ന് ശ്വാസം നിലയ്ക്കാനുള്ള സാധ്യത അധികം താമസിയാതെ തന്നെ ഉണ്ടാകാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട് വരിക, ഉമിനീർ ഇങ്ങനെ വായിൽ കൂടി പുറത്തേക്ക് പതിഞ്ഞു പതിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരത്തിൽ കുഴച്ചിൽ വരിക, വാക്കുകൾ വ്യക്തമായി പറയാൻ പറ്റാതാവുക, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് കൺപോളകൾക്ക് ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, പോകെ പോകെ സംസാരിക്കാൻ പ്രയാസം, ഉമിനീരിറക്കാൻ പ്രയാസം, അതിൽ നിന്നും താഴേക്ക് വരുമ്പോഴത്തേക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നാഡീവ്യൂഹത്തിലാണ് വിഷാംശം ഏറ്റിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മൂർഖനോ അല്ലെങ്കിൽ ശംഖുവരയനോ ആണ് കടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഡോക്ടർമാർക്ക് മനസ്സിലാകും. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒട്ടും വേദനയില്ലാത്ത കടിയായിരിക്കും ശംഖുവരയൻ കടിക്കുന്നത്. നമ്മൾ ഇൻസുലിൻ ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ വളരെ നേർത്ത സൂചി പോലെയാണ് ശംഖുവരയന്റെ ഫാങ് മാർക്സ് എന്ന് പറയുന്നത്. അപ്പം കുത്തിയിട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എത്ര നോക്കിയാൽ പോലും കുത്തേറ്റ പാടുകൾ കാണാൻ പറ്റില്ല. സാധാരണഗതിയിൽ പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കുകൾ കാലിലോ കയ്യിലോ എവിടെയാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. 2 കുത്തിന്റെ ഇടയിൽ 0.5 സെന്റിമീറ്ററോളം ഒരു ഡിസ്റ്റൻസും ഉണ്ടാകും. പക്ഷെ ശംഖുവരയനാണ് എങ്കിൽ നമ്മൾ എത്ര തന്നെ നോക്കിയാലും ഈ അടയാളങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ശംഖുവരയൻ കുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലാസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഉറങ്ങിക്കിടന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിൽ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പം ആൾ എഴുന്നേറ്റ് ശക്തമായ വയറുവേദനയും ഛർദിയും ഇങ്ങനെയായിരിക്കും ആശുപത്രികളിലേക്ക് അവർ വരുന്നത്. അപ്പോ ഈ ശംഖുവരയൻ കുത്തിക്കഴിഞ്ഞാൽ വേദനയും ഉണ്ടാവത്തില്ല, അടയാളങ്ങളും ഉണ്ടാവത്തില്ല, ഛർദിലും വയറുവേദനയും ആയിരിക്കും ലക്ഷണങ്ങൾ. അപ്പം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വീട്ടുകാർ പറയുന്നത് കുട്ടി ഉറങ്ങുകയായിരുന്നു, ഛർദിയും വയറുവേദനയായി ഉറങ്ങി എഴുന്നേറ്റപ്പം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റതായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ്സായി പോവരുത്. ഉറങ്ങി എഴുന്നേറ്റ ശേഷം ഇങ്ങനെയൊരു ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ശംഖുവരയൻ മൂലമുള്ള ഒരു പാമ്പുകടിയാണോ എന്നും കൂടി നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. അതുപോലെ നേരത്തെ പറഞ്ഞു ഡ്രൈ ബൈറ്റ്. ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ നോക്കുമ്പം അടയാളങ്ങൾ കാണണമെന്നില്ല. ചിലപ്പം അതിങ്ങനെ ഒരഞ്ഞൊരു മാർക്ക് പോലെ, ഒരു സ്ക്രാച്ച് മാർക്ക് പോലെ മാത്രം കണ്ടെന്നും വരാം. അങ്ങനെയാണെങ്കിലും അത് കുറച്ചുകൂടി ഡ്രൈ ബൈറ്റ് എന്നുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് നമ്മൾ ഓരോ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അണലി ആണെങ്കിൽ രക്തചംക്രമണത്തിലാണ് അത് ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ് അണലി അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലിയൊക്കെ.

0: പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോ നമ്മൾ നോക്കണം ആ കടിയേറ്റ ഭാഗത്ത് നല്ല രീതിയിൽ അവിടുന്ന് രക്തം പൊടിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കടിച്ച ഭാഗത്ത് നീര് വെക്കുന്നുണ്ടോ, അവിടെ ബ്ലിസ്റ്ററിംഗ് പോലെ പൊങ്ങി വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അണലിയാണ് കടിച്ചതെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാൻ പറ്റും. മൂർഖനാണ് കടിച്ചതെങ്കിൽ 1.5 മണിക്കൂർ മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ ഇരട്ടയായിട്ടുള്ള കാഴ്ച, അല്ലെങ്കിൽ കൺപോള തുറക്കാൻ ബുദ്ധിമുട്ട് വരിക, ആഹാര സാധനങ്ങൾ വിഴുങ്ങാൻ അല്ലെങ്കിൽ ഉമിനീര് തന്നെ വിഴുങ്ങാൻ ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ 30 മിനിറ്റ് മുതൽ 6 മണിക്കൂറിനുള്ളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഇതേ സമയദൈർഘ്യം തന്നെയാണ് നമ്മൾ ശംഖുവരയനിലും കണ്ടുവരുന്നത്. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാലും നമുക്കൊരു 3 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടുവരാം. നാഡീവ്യൂഹത്തെ തന്നെയാണ് ബാധിക്കുന്നത്. പിന്നെ വളരെ അപൂർവം ചില ഇനത്തിലുള്ള ശംഖുവരയൻ മാത്രം കടിച്ചു കഴിഞ്ഞാൽ 24 മുതൽ 36 മണിക്കൂറിൽ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടുവരാം. എന്തുകൊണ്ടാണ് ആ സമയത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഡ്രൈ ബൈറ്റ് ആണെങ്കിലും വെഡ് ബൈറ്റ് ആണെങ്കിലും, വിഷമുള്ള പാമ്പാണെങ്കിലും വിഷമില്ലാത്ത പാമ്പാണെങ്കിലും, പാമ്പുകടി ഏറ്റൊരു വ്യക്തി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കണം. കാരണം ക്രെയ്റ്റ് ഒക്കെ ആണെങ്കിൽ, ശംഖുവരനാണെങ്കിൽ 24-ാമത്തെ മണിക്കൂറിലും വേണമെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം. അപ്പോ 24 മണിക്കൂറെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണം. നമ്മൾ ബി പിയും ഹാർട്ട് റേറ്റും ഓക്സിജന്റെ അളവും ഇതെല്ലാം നമ്മൾ നോക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ, കടിയേറ്റ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നോ, കടിയേറ്റ കാലിന് നീര് വയ്ക്കുന്നുണ്ടോന്നോ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി 24 മണിക്കൂർ വയ്ക്കും. പക്ഷേ ചില ഇനം ശംഖുവരയൻ 36 മണിക്കൂർ വരെയും ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അത് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെസ്റ്റ് ബംഗാൾ പോലത്തെ സ്ഥലങ്ങളിലാണ് ഇതുവരെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള സിനാരിയോയിൽ നോക്കുമ്പം 24 hours ഒരു പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷനിൽ കീപ്പ് ചെയ്തിരിക്കണം. ഇങ്ങനെ നമുക്ക് പാമ്പുകടിയേറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ചികിത്സാ തുക അതൊരു ഭീമമായൊരു തുക ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വൈൽഡ് പ്രൊട്ടക്ഷൻ ആനിമൽ ആക്ട് പ്രകാരം നമ്മൾ ഫോറസ്റ്റ് ഓഫീസറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെലവാകുന്ന എമൗണ്ടിന്റെ 80% അല്ലാന്നുണ്ടെങ്കിൽ 100,000 രൂപ വരെയോ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടാവുന്നതാണ്. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്, ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:59. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരംഭിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ

0: കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ലേക്കിൻ സാത്യോ ജബ് ജബ് ബദലാവ് കാ ദൗർ ആതാ ഹൈ തബ് തബ് ചുനൗതിയാ ഭീ ആതീ ഹൈ ഔർ നയ അവസര ഭീ പൈദാ ഹോ ദുനിയ ബദലേഗി ടെക്നോളജി ഭീ ബദലേഗി ഇൻഡസ്ട്രീസ് ബദലേഗി professions bhi badlenge lekin in sab ke beech meri baat yaad rakhiyega jo seekhega wo jeetega jo naye challenges ke naye solutions khojne ka saahas rakhega challenges uske liye chances ban jayenge aur aapne yahi to IIT delhi se seekha hai.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഫോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഭോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി, സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85-ാം ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7-നാണ് അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാരാ തെഴുപ്പ്.

0: ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത് രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവുപോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരംഗ പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളിമെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളി നേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിങ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11-നെതിരെ 86 വോട്ടുകൾക്കാണ് സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ട പാട്ടുകൾ മധുരം, കേൾക്കാത്തവ അതിമധുരം. പ്രശസ്ത ഇംഗ്ലീഷ് കവി ജോൺ കീറ്റ്സിന്റെ ലോകം ഇന്നും പാടി നടക്കുന്ന വരികളാണ് ഇത്. നാം നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ തീവ്രവും സുന്ദരവുമാണ് മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതും സ്വപ്നം കാണുന്നതും. അതുപോലെ തന്നെ കേട്ട പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ അത് മധുരതരമായ ഒരു ശ്രവ്യാനുഭവം പകരുന്നു. മുൻപ് കേട്ടിട്ടില്ലാത്തതോ എപ്പോഴോ കേട്ടുമറന്നതോ ആയ പാട്ടുകൾ കേൾക്കാൻ അവസരം ലഭിക്കുമ്പോൾ അത് അവാച്യ സുന്ദരമായ ഒരു അനുഭൂതിയായി നമ്മുടെ ഹൃദയം കവരുന്നു. അതുകൊണ്ടല്ലേ പതിവ് പോലെ ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകൾ ഇന്നും ഈ മേശപ്പുറത്ത് സ്ഥാനം പിടിച്ചത്. രഞ്ജിനിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ലങ്കേഷ് അഗസ്ത്യകോട്.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യ കത്ത് കടയ്ക്കൽ ഇടത്തറ നിന്നുള്ള രാധാമണിയമ്മ അയച്ചതാണ്. കത്തിലെ വിശേഷങ്ങൾ നോക്കാം. രഞ്ജിനിക്ക് ആദ്യം തന്നെ എന്റെ രഞ്ജിനിക്കുട്ടിയോട് ഞാൻ ക്ഷമ ചോദിക്കുവാണ്. കാരണം എനിക്ക് എഴുത്തും വായനയും ഒന്നും വലിയ വശമില്ല. ഇത് എന്റെ മൂത്ത മോന്റെ മോളുടെ മകനെ കൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. അവൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ പേര് രാധാമണി എന്നാണ്. എനിക്കിപ്പോൾ വയസ്സ് 77. ഈ കത്തെഴുതുന്ന മോന്റെ പേര് സൂര്യ തേജസ് എന്നാണ്. ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലുള്ള ആറ്റുപുറത്താണ്. റേഡിയോ പരിപാടികൾ ഒരുപാട് നാളായി കേട്ടിട്ട്, കാരണം റേഡിയോ കേടായി പോയത് തന്നെ. ഇപ്പോൾ ജനസംഖ്യയുടെ കണക്കെടുത്തുകൊണ്ട് പോകാൻ വന്ന പെങ്കൊച്ചുങ്ങൾ 2-3 ദിവസം വന്നിട്ട് അമ്മച്ചി വീട്ടിൽ റേഡിയോ ഉണ്ടോ റേഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത് കേട്ട് എന്റെ ഇളയമോൻ പറഞ്ഞു, ഇനി റേഡിയോ ഇല്ലെങ്കിൽ പെൻഷൻ വല്ലതും കട്ട് ചെയ്യൂ അമ്മേ. അതിനാണോ ഇവർ 2-3 ദിവസം വന്ന് റേഡിയോ ഉണ്ടോ റേഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്. എനിക്ക് ആകെ ആവലാതിയായി. എന്റെ ആവലാതി കണ്ടിട്ടാകണോ എന്റെ അനിയത്തിയുടെ മോള് അവരുടെ വീട്ടിലെ 2 റേഡിയോയിൽ ഒന്ന് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അവള് ചിതറയാണ് താമസം. അവളാണ് രഞ്ജിനിയിലേക്ക് കത്തയക്കാൻ പറഞ്ഞത്. ദൈവങ്ങളുടെ ഏതെങ്കിലും ഒരു പാട്ട് ചോദിക്കുവാണ്. കടയ്ക്കൽ തമ്പുരാട്ടിയെക്കുറിച്ചുള്ള പാട്ടുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവിപ്പാട്ടായാലും മതി. രാധാമണിയമ്മ, കടയ്ക്കൽ, ഇടത്തറ, ആറ്റുപുറം. അമ്മൂമ്മ പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഹൃദയസ്പർശിയായ ഒരു കത്ത് രഞ്ജിനിയിലേക്ക് എഴുതാൻ മനസ്സുവെച്ച സൂര്യ തേജസിന് അഭിനന്ദനം അറിയിക്കുകയാണ്. വീണ്ടും രഞ്ജിനിയിലേക്ക് എഴുതണം. പറഞ്ഞതുപോലെ ഒരു ദേവീ ഭക്തിഗാനം തന്നെ കേൾപ്പിക്കാം. എസ് ജാനകിയും കൂട്ടരും പാടിയ ഗാനമാണിത്. ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്. സംഗീതം കെ ജെ ജോയ്. 1979 ബാബു നന്ദൻകോടിന്റെ സംവിധാനത്തിൽ ഷീലയും ബാലൻ കെ നായരും ലതയുമൊക്കെ പ്രധാന വേഷങ്ങൾ ചെയ്തു പുറത്തുവന്ന അഹല്യ എന്ന ചിത്രത്തിലെ പാട്ട്. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ പാട്ട്.

0: കടയ്ക്കൽ ഇടത്തറ ആറ്റുപുറത്ത് നിന്നുള്ള രാധാമണിയമ്മ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് അല്പം പരിഭവവും പരാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഈ കത്തയച്ചത് പുതിയകാവ് നിന്നുള്ള സന്തോഷ് മത്തായിയാണ്. കത്ത് വായിക്കാം. രഞ്ജിനിയിലേക്ക്. രഞ്ജിനിയിൽ എല്ലാ ആഴ്ചയും ഒരേ ശ്രോതാക്കളുടെ കത്തുകൾ മാത്രം വായിക്കുന്നത് നല്ല പ്രവണതയല്ല. ഞങ്ങളൊക്കെ പാട്ടുകൾ കേൾക്കാൻ തന്നെയാണ് കത്തുകൾ അയക്കുന്നത്. അതൊന്നും നിങ്ങൾ പരിഗണിക്കാറേയില്ല. നിങ്ങളെന്താ ഇങ്ങനെ ചിലർക്ക് മാത്രം പരിഗണന കൊടുക്കുന്നത്? പ്രാധാന്യം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു പാട്ട് വേണം, ഒന്നാം മാനം പോവുമാനം. ശനിയാഴ്ച രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സന്തോഷ് മത്തായി, പുതിയകാവ്. സന്തോഷ് മത്തായി രഞ്ജിനിയിൽ സ്ഥിരമായി ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നവരുടെ പേരുകളും ഈ കത്തിൽ കുറിച്ചിട്ടുണ്ട്. അവയൊന്നും ഇപ്പോൾ വായിക്കുന്നില്ല. എല്ലാ പരിഭവങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനം ഇഷ്ടക്കൂടുതലാണെന്ന് രഞ്ജിനി വിശ്വസിക്കുന്നു. ആരോടും രഞ്ജിനിക്ക് പ്രത്യേക ഇഷ്ടമോ പരിഗണനയോ ഇല്ലെന്ന് പ്രിയ ശ്രോതാവ് അറിയുക. ഓരോ ആഴ്ചയും നിരവധി കത്തുകൾ സ്ഥിരമായി രഞ്ജിനിയിലേക്ക് അയക്കുന്ന ശ്രോതാക്കൾ നമുക്കുണ്ട്. അവരുടെ കത്തുകൾ കൂടുതലായി വായിക്കപ്പെടുന്നത് തികച്ചും സ്വാഭാവികം. താങ്കളും നിരന്തരമായി എഴുതുക, തീർച്ചയായും പരിഗണിക്കുന്നതാണ്. ഇനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. 1973 തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ഏണിപ്പടികൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. മധുവും ജയഭാരതിയും ഒക്കെ വേഷമിട്ട സിനിമയായിരുന്നു ഏണിപ്പടികൾ.

0: സന്തോഷ് മത്തായി എന്ന ശ്രോതാവ് പുതിയകാവ് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: കനകപ്രതീക്ഷതൻ കണിമലർ താലത്തിൽ കല്യാണപ്പൂവുമായി വന്നവളെ എന്ന ഗാനമാണ് രഞ്ജിനിയിൽ ഇനി പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ കത്തയച്ചത് സോമവല്ലി എന്ന ശ്രോതാവ് ഐരൂപ്പാറ നിന്നുമാണ്. കത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. സ്നേഹമുള്ള രഞ്ജിനി, രഞ്ജിനിയിലേക്ക് പണ്ടൊക്കെ കത്തയച്ചിരുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാരണം പിന്നീട് രഞ്ജിനിയിലേക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഐരൂപ്പാറ പ്ലാമൂട് ശ്രീരാമക്ഷേത്രത്തിനടുത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് ചന്തവിളയാണ്. ചന്തവിളയിൽ ചെലവഴിച്ച ബാല്യകാലത്ത് ആകാശവാണിയിലെ രഞ്ജിനി പരിപാടികളുടെ സ്ഥിരം ശ്രോതാവായിരുന്നു ഞാൻ. എനിക്ക് വിവാഹം ഉറപ്പിച്ച സമയം ഞാൻ ഇന്നും ഓർക്കുന്നു. തിപ്പലിക്കോണം തമ്പുരാൻ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. വിവാഹ മുഹൂർത്തം ആയിട്ടും വരനും കൂട്ടരും എത്തിയില്ല. 1988 സംഭവം. പിന്നീടാണ് അറിയുന്നത് പെട്ടെന്നുള്ള നെഞ്ചുവേദനയെ തുടർന്ന് വരൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ആ സംഭവം വലിയൊരു ആഘാതമായിരുന്നു. ശരിക്കും എൻ്റെ കുടുംബം തകർന്നു പോയൊരവസ്ഥ. അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ വാവിട്ട് നിലവിളിച്ചു. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കല്യാണം മുടങ്ങിപ്പോയ പെണ്ണായി ഞാൻ കഴിഞ്ഞു. പിന്നീട് ചെമ്പഴന്തിയിൽ നിന്ന് ഒരു ആലോചന എനിക്ക് വന്നെങ്കിലും നിശ്ചയം ഉറപ്പിച്ച ഉടൻ ആ ചെറുക്കനും ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അതോടെ ഞാൻ അശ്രീകരമായി മാറി. പിന്നീട് ഞാൻ വിവാഹ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് തയ്യൽ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഞാൻ ആങ്ങളമാരുടെയും അനിയത്തിമാരുടെയും മക്കളെയൊക്കെ സ്വന്തം മക്കളായി കണ്ട് തയ്യൽ തൊഴിലാളിയായി ജീവിക്കുന്നു. കടയിലെപ്പോഴും റേഡിയോ വയ്ക്കും. രഞ്ജിനി മുടങ്ങാതെ കേൾക്കാറുണ്ടിപ്പോൾ. പാട്ടുകൾ കേൾക്കുന്നല്ലാതെ പാട്ടിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എൻ്റെ ഈ ജീവിതകഥ രഞ്ജിനിക്ക് മനസ്സിലാകുമെങ്കിൽ, എൻ്റെ സ്വകാര്യ വേദനകൾ നീ അറിയുമെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു പാട്ട് ദുഃഖഗാനമായാൽ സന്തോഷം കേൾപ്പിക്കുമോ? സ്നേഹത്തോടെ, സോമവല്ലി, ഐരൂപ്പാറ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാവിൻ്റെ ഈ കത്ത് രഞ്ജിനിയെയും ഒരുവേള ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖത്തിൻ്റെ തടവുകാരാണ്. അവയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. താങ്കളും ജീവിത ദുഃഖങ്ങളെ സധൈര്യം തരണം ചെയ്ത വ്യക്തിയാണെന്ന് ഈ കത്ത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നമുക്ക് പ്രത്യേക ഗാനം താങ്കൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് 1968 ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത മിടുമിടുക്കി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം കേട്ടാലോ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത MS ബാബുരാജ്. ഈ ഗാനം താങ്കൾ എഴുതിയ ജീവിത അനുഭവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് കരുതുന്നു. പാട്ട് കേട്ടോളൂ.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലേക്ക് കത്തെഴുതി ആവശ്യപ്പെട്ടത് ഐരൂപ്പാറ നിന്നുള്ള സോമവല്ലിയാണ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത്: അമ്മേ നീ ഒന്നുകൂടി പിറന്നിടമ്മേ, ഞാൻ ഉള്ളിലുള്ള വേദനകൾ ചൊല്ലാം അമ്മേ എന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഗാനത്തിനായി കത്തയച്ചത് പോത്തൻകോട് മഞ്ഞമല നിന്നുള്ള മുഹമ്മദ് കൊച്ചാലമൂടാണ്. പ്രിയ രഞ്ജിനി, ഞാൻ മുഹമ്മദ് കൊച്ചാലമൂട്. 1995 മുതൽ രഞ്ജിനിയുടെ ആരാധകനാണ്. ഇടയ്ക്കൊക്കെ രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കാറുണ്ട്. ആകാശവാണിയുടെ സാഹിത്യവേദി എന്ന പരിപാടിയിൽ ഞാൻ കഥകളും കവിതകളും അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം സാഹിത്യവേദിയിൽ എന്റെ അമ്മക്കിനാവ്, സ്കൂൾ വിട്ട കുട്ടി എന്നീ കവിതകൾ ആകാശവാണിയിൽ വന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ അമ്മക്കിനാവിന് നല്ല പ്രതികരണമാണ് ശ്രോതാക്കളിൽ നിന്ന് ലഭിച്ചത്. എന്നെ വിട്ടകന്നുപോയ എന്റെ സ്നേഹനിധിയായ ഉമ്മയുടെ ഓർമ്മകൾ നിറച്ച കവിതയായിരുന്നു അത്. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റെന്താണുള്ളത്? ഇന്നെനിക്ക് രഞ്ജിനിയിലൂടെ അമ്മേ നീ ഒന്നുകൂടി പിറന്നിടമ്മേ എന്ന ഗാനം വച്ചു തരണം. വൃദ്ധസദനങ്ങളുടെ ജനലഴികളിലൂടെ മക്കളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ അമ്മമാർക്കുമായി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. സസ്നേഹം, മുഹമ്മദ് കൊച്ചാലമൂട്, പോത്തൻകോട് മഞ്ഞമല. മുഹമ്മദിന്റെ ഈ ഗാനസമർപ്പണത്തിലെ വാചകം വേദന പകരുന്നതാണ്. വൃദ്ധസദനങ്ങളുടെ ജനലഴികളിലൂടെ സ്വന്തം മക്കളുടെ വരവും കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ അതിഭീകരമാണ്. നല്ലൊരു പാട്ടാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1994 കോടി രാമകൃഷ്ണയുടെ സംവിധാനത്തിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രദർശിപ്പിച്ച ചിരഞ്ജീവി എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനവരികൾ, രാജ് കോട്ടിയുടെ സംഗീതം. അർജുനും സൗന്ദര്യയും പ്രിയാരാമനും സുജാതയും ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു ചിരഞ്ജീവി. കേൾക്കാം നമുക്ക് ആ ഗാനം.

പോത്തൻകോട് നിന്നുള്ള മുഹമ്മദ് കൊച്ചാലമ്മൂട് ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. ഇന്നത്തെ രഞ്ജിനിയിൽ നാല് കത്തുകൾ നമ്മൾ വായിച്ചു, നാല് പാട്ടുകളും കേട്ടു. ഇനി അഞ്ചാമത്തെ കത്തിലേക്ക് പോകാം. മുളമ്മൂട്ടിൽ അടിമ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയ പാട്ട് കേൾക്കണം എന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് വന്ന കത്താണിത്. തൃശൂർ നിന്നുള്ള ഗിരീഷ് ചിറ്റണ്ട അയച്ചത്. നമുക്ക് കത്തിലെ വിശേഷങ്ങൾ നോക്കാം. എന്റെ പ്രിയപ്പെട്ട രഞ്ജിനി, ഇന്ന് കുറച്ച് പരിഭവത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ നിന്റെ പഴയ ഒരു ശ്രോതാവാണ്. ഈയിടെയായി ഞാൻ അയക്കുന്ന കത്തുകളൊന്നും തന്നെ പരിഗണിക്കാറേയില്ല എന്ന് വ്യസന സമേതം പറയട്ടെ.

0: ഗിരീഷ് ചിറ്റണ്ട എന്ന ശ്രോതാവ് തൃശൂർ ജില്ലയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനിയാണ് കേൾക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് കോട്ടയം കടയിനിക്കാട് നിന്നുള്ള മിനിയാണ്. കത്ത് വായിക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കോട്ടയം ജില്ലയിൽ കടയിനിക്കാട്ട് നിന്ന് മിനിയാണ്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. കത്തുകൾ എഴുതാറുണ്ട്. എൻ്റെ മകൻ നിതിമോൻ്റെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 12 ആയതിനാൽ വരുന്ന ശനിയാഴ്ച രഞ്ജിനിയിൽ കൂടി കാവൽ എന്ന സിനിമയിലെ എന്നോമൽ നിധിയല്ലേ എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിധിമോന് പിറന്നാൾ ആശംസകൾ രഞ്ജിനിയും നേരുകയാണ്. ഈ കത്തയച്ചത് മിനിയാണ്. മിനി ആവശ്യപ്പെട്ട ഗാനം പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്. 2021 നിധിൻ രഞ്ജി പണിക്കൽ സംവിധാനം ചെയ്ത കാവൽ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പാട്ട് കേട്ടോളൂ.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് കടയിലിക്കാട് നിന്നുള്ള മിനിയാണ്. രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്തയച്ചത് കെ ബാലകൃഷ്ണനാണ്. ഉളവക്കാട് എന്ന സ്ഥലത്തു നിന്നുള്ള ശ്രോതാവാണ് കെ ബാലകൃഷ്ണൻ. കത്ത് നോക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഓരോ ഓണവും ഓർമ്മയുടെ

ഒരു സ്വപ്ന സഞ്ചാരം കൂടിയാണ്. മനസ്സിൽ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന പൊയ്പോയ കാലത്തിന്റെ ഓർമ്മ കൂടിയാണ് ഓരോ ഓണവും. വീട്ടിലേക്കുള്ള മടക്കയാത്രയാണല്ലോ ഓരോ ഓണവും. ഓണപ്പൂവേ ഓമൽപൂവേ നീ തേടും മനോഹര തീരം എന്ന ഗാനം മക്കളായ ഹരികൃഷ്ണനും ശ്യാമ ബാലകൃഷ്ണനും ഭാര്യ രമണി ബാലകൃഷ്ണനും ഒപ്പം ആകാശവാണിക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എന്റെ പൊന്നോണാശംസ. കെ ബാലകൃഷ്ണൻ, ഉളവുക്കാട്. പ്രേം നസീർ, രുക്മിണി റോയ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 1978 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഈ ഗാനം മറക്കുമോ. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട ഗാനമാണ് പ്രിയ ശ്രോതാവ് രഞ്ജിനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ഓണക്കാലത്തിന്റെയും വരവറിയിക്കുന്ന ഈ ഗാനത്തിന്റെ സാഹിത്യം ഒ എൻ വി കുറിപ്പാണ്. ഈണം പകർന്നത് സലീൽ ചൌധരി, ഗായകൻ യേശുദാസ്. ആ ഗാനം ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

എത്ര മനോഹരമായ ഗാനം അല്ലേ? അകലങ്ങളിലെ അത്ഭുതമേ, അറിയുമോ നീ അറിയുമോ. ഈ ഗാനമാണ് രഞ്ജിനിയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാട്ട് ആവശ്യപ്പെട്ട് കത്തയച്ചത് ആരാണെന്നറിയണ്ടേ? നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായ ബിജുവും സുനിത ബിജുവുമാണ്, മലയാളപ്പുഴ കോഴിക്കുന്നത്ത് നിന്നും. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞങ്ങൾ ബിജു, സുനിത ബിജു, സ്ഥലം മലയാളപ്പുഴ കോഴിക്കുന്നം. ഞങ്ങൾക്ക് ഒരു ഗാനം വേണം. ഗാനഗന്ധർവൻ പാടിയ അകലങ്ങളിലെ അത്ഭുതമേ എന്ന് തുടങ്ങുന്ന പാട്ട് ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കും. ശനിയാഴ്ച കേൾപ്പിക്കണം. ഞങ്ങളെ നിരാശരാക്കരുത് ബിജു, സുനിത ബിജു. തീർച്ചയായും നിങ്ങളെ നിരാശരാക്കില്ല. പാട്ട് കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഗാനമാണിത്. ഡോക്ടർ പവിത്രന്റെ ഗാനവരികളും എ ടി ഉമറിന്റെ സംഗീതവും. കെ ജി ജോർജ് 1978 സംവിധാനം ചെയ്ത മണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം. ഇന്നത്തെ രഞ്ജിനിയിലെ 8-ാമത്തെ ഗാനമായി നമുക്കത് കേൾക്കാം.

0: മലയാളപ്പുഴ നിന്നുള്ള ബിജുവും സുനിത ബിജുവും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒന്ന് പറഞ്ഞു തരാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496555321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുകയാണ്. രഞ്ജിനിയിലെ അടുത്ത കത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പൊള്ളാച്ചി തേൻകുമാരപാളയത്ത് നിന്ന് ആദവൻ എന്ന തമിഴ് ഭാഷക്കാരനായ ശ്രോതാവ് അയച്ച കത്താണിത്. തമിഴിൽ തന്നെയാണ് കത്തെഴുതിയിട്ടുള്ളത്. KR വിജയ അഭിനയിച്ച 1970s ഏതെങ്കിലും ഒരു സിനിമയിലെ ഗാനം വേണമെന്നാണ് കത്തിൽ പറയുന്നത്. കത്തൊന്ന് ഓടിച്ചു വായിക്കാം. അൻപുള്ള രഞ്ജിനി, ഞാൻ മലയാളിയല്ല, സ്വന്തം ഊർ തമിഴ്നാട്ടിൻ പൊള്ളാച്ചിയിലുള്ള തേൻകുമാരപാളയമാകും. നാൻ ബാലരാമപുരത്തിൽ ഒരു ജൌളിക്കടയിൽ നടത്തുകറേൻ. എനക്ക് രഞ്ജിനിയിൽ നികഴ്ച മികവും പിടിക്കും. എനക്ക് ഒരു പാടൽ വേണ്ടും. KR വിജയമ്മ ഇടം പെട്ര 1970s ഒരു തിരൈപ്പടപ്പ് പാലേ പാടലേ പോതുമാനത്. ഉണ്മയാന അൻപുടൻ ആദവൻ. മലയാളി അല്ലാതിരുന്നിട്ടും രഞ്ജിനി എന്ന പരിപാടി ആദവൻ കേൾക്കാറുണ്ടെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ പരിപാടിയിലേക്ക് കത്തയച്ചതിന് ആകാശവാണിയുടെ നന്ദിയും അറിയിക്കുന്നു. ചലച്ചിത്ര ലോകം പുന്നകൈ അരസി എന്ന് വിശേഷിപ്പിക്കുന്ന KR വിജയുടെ ചിത്രമായിരുന്നു മാമാങ്കം. ആ പാട്ട് മാമാങ്കത്തിലൊരു പാട്ടായാലോ പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? KR വിജയയുടെ പാട്ട് വേണമെന്നാണ്. 1979 നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത മാമാങ്കം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. KR വിജയ അവതരിപ്പിച്ച മങ്കയും പ്രേംനസീറിന്റെ ചന്തുണ്ണിയും രംഗത്തുവരുന്ന പാട്ട്. പി ഭാസ്കരന്റെ വരികൾ, K. രാഘവന്റെ സംഗീതം. ആദവൻ തുടർന്ന് രഞ്ജിനിക്ക് കടിതം എഴുത വേണ്ടും. ഇതോ പാടൽ വരുകയാണ്.

പൊള്ളാച്ചിയിൽ നിന്നും ആദവൻ എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രഞ്ജിനി തുടരുകയാണ്. ഇന്നത്തെ രഞ്ജിനിയിലെ 10-ാമത്തെ കത്തിലേക്ക്. കത്തയച്ച് ഇഷ്ടഗാനം വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നത് പടയണിവട്ടത്തു നിന്നുള്ള സരസ്വതി അമ്മയും കുടുംബവുമാണ്. സ്നേഹമുള്ള രഞ്ജിനിക്ക് കഴിഞ്ഞ ജൂലൈ 11-ാം തീയതി ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് 25 വർഷം തികഞ്ഞു. ഞങ്ങളുടെ അച്ഛന്റെ പേര് ശ്രീധര പണിക്കർ എന്നാണ്. 2001 ജൂലൈ 11-ാണ് അച്ഛൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 84-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അച്ഛൻ പോയെങ്കിലും അച്ഛന്റെ ഓർമ്മകൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അച്ഛന്റെ ഓർമ്മകൾക്കായി ഞങ്ങൾ ഇന്നൊരു പാട്ട് ചോദിക്കുകയാണ്. വിശ്വരൂപം എന്ന സിനിമയിൽ പി സുശീലയും കൂട്ടരും പാടിയ പാട്ടാണ് കേൾപ്പിക്കേണ്ടത്. മക്കൾ രമണിക, ശ്രീദേവിക, കന്യക, ചിത്രജ, സജയൻ. അമ്മ സരസ്വതി അമ്മ, പടയണിവട്ടം. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് വിശ്വനാഥൻ, ഗായിക പി സുശീല, ഒപ്പം ഗായക സംഘം. ചിത്രം വിശ്വരൂപം. ചിത്രം പുറത്തുവന്ന വർഷം 1978. സംവിധാനം TK വാസുദേവൻ, PV നാരായണൻ. ഗാനം കേൾക്കാം.

പടയണിവട്ടത്തു നിന്നുള്ള സരസ്വതി അമ്മയും കുടുംബവും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് 11-ാമത്തെ ഇഷ്ടഗാനത്തിന് വേണ്ടി വന്ന കത്ത്. ഓച്ചിറ നിന്നുള്ള പ്രയാർ രാമചന്ദ്രൻ നായർ അയച്ച കത്താണിത്. പ്രിയ രഞ്ജിനി, എനിക്ക് രഞ്ജിനിയിലൂടെ ശനിയാഴ്ച പാതിര നക്ഷത്രം കഥകടച്ചു എന്ന പാട്ട് കേൾപ്പിച്ചു തരണം. ഓച്ചിറ പ്രയാർ രാമചന്ദ്രൻ നായർ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കുക. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ്. സംഗീതം എം കെ അർജുനൻ. ആലാപനം യേശുദാസ്. 1975 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പുലിവാൽ എന്ന ചിത്രത്തിലെ ഈ മനോഹര ഗാനം കൂടി ഇന്നത്തെ രഞ്ജിനിയിൽ നമുക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഓച്ചിറ നിന്നുള്ള പ്രയാർ രാമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുകയാണ്. കത്തുകളയച്ച് പരിപാടിയുടെ ഭാഗമായവർക്കും രഞ്ജിനി ഏറെ ഇഷ്ടത്തോടെ കേട്ടാസ്വദിച്ചവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾക്കായി വീണ്ടും രഞ്ജിനിയിലേക്ക് കത്തുകൾ അയയ്ക്കുക. എഴുതാൻ മടിച്ചിരിക്കരുത്, വിലാസമിത കുറിച്ചോളൂ. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. രഞ്ജിനി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. കേൾക്കാൻ മറക്കരുത്.

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, കെ സുനിൽകുമാർ, അമ്പൂരി ജയൻ. സംവിധാനം എൻ വാസുദേവ്.
1: എന്താ മോളെ?
2: പപ്പേട്ടൻ ഇവിടെ വന്ന് നിൽക്കണോ?
1: അതെ മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ സെക്രട്ടറി ഭക്ഷണം മേടിക്കാൻ പോയതാ, ഇതുവരെ വന്നില്ല മോളെ. അതല്ലേ ഞാൻ ഇവിടെ തന്നെ നിന്നത്.
2: ഇത്തരം നാറുകളുടെ അടുത്ത് എന്തിനാ പപ്പേട്ട എന്നെ വിളിച്ചോണ്ട് വന്നത്?
1: എന്തു പറ്റി മോളെ? അല്ല, ദേഷ്യം കൊണ്ട് വിറച്ച് വിയർക്കുകയാണല്ലോ. എന്താ ഉണ്ടായത്? അയാൾ രൂപ തരില്ലെന്ന് പറഞ്ഞോ?
2: അവന്റെ രൂപ എന്റെ പട്ടിക്കും വേണ്ട. അവനൊരു വൃത്തികെട്ട ജന്തുവാ.
1: നല്ലൊരു ജെന്റിൽമാനായിരുന്നല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? മോക്ക് വിഷമം തോന്നുന്ന എന്തെങ്കിലും അയാള് പറഞ്ഞോ?
2: പറഞ്ഞെന്ന് മാത്രമല്ല, അയാൾ എന്നെ ബ്ലേഡി സ്റ്റുപ്പിഡ്.
3: എടാ ബ്ലേഡി സ്റ്റുപ്പിഡ്, നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണെന്ന് പറഞ്ഞിട്ടും നീ സ്റ്റുപ്പിഡ്. മോളൊരു നിമിഷം ഇവിടെ നില്ല്, ഞാൻ അവന്റെ മോന്തക്കിട്ട് നാലെണ്ണം കൊടുത്തിട്ട് ഇപ്പൊ വരാം.
2: വേണ്ട, ഇനി വഴക്കും ബഹളും ഒന്നും വേണ്ട പപ്പേട്ട, നമുക്ക് പോവാം.
3: അങ്ങനെ വിട്ടാ പറ്റത്തില്ല, മോള് പേടിക്കണ്ട, അവന്റെ നിലവിളിയും ബഹളവും ഒന്നും പുറത്ത് കേൾക്കത്തില്ല. മുറിക്കകത്ത് കയറി വാതലടച്ച് കുറ്റിയിട്ട് അവനെ പൊക്കിയെടുത്ത് ചുവരച്ചാറി നിർത്തി ഇടിച്ച് റൊട്ടിയാക്കി കട്ടിലി തള്ളിട്ട് ഞാനിങ്ങി വരാം.
2: വേണ്ട പപ്പേട്ട, വേണ്ട.
4: വേണം, എനിക്ക് വേണം. എന്റെ മാളത്തിൽ വന്ന് എന്നെ കൊതിപ്പിച്ചിട്ട്

0: ആ ചുപ്പിറ്റേ, എന്റെ സ്വന്തം മോളെ പോലെയാണെന്ന് പറഞ്ഞിട്ടും എന്താ ചുപ്പിറ്റടാ നീ കാണിച്ചത്?
1: ഞാൻ കാണിച്ചത് ഒരു സൽപ്രവൃത്തി തന്നെയാ. അവസ്ഥ മനസ്സിലായപ്പോ രൂപ 10,000 ഞാൻ ആ കൈകളിലോട്ട് വച്ചു കൊടുത്തത്. ആശ്വസിപ്പിക്കാൻ വേണ്ടി സ്നേഹത്തോടെ തോളത്തുനിന്ന് കൈവച്ചപ്പോ ഈറ്റപ്പുലി പോലെ ഒരു ചീറ്റല്. എന്നിട്ട് രൂപ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ധിക്കാരി,
2: മൂന്തക്ക് വലിച്ചെറിയാനല്ല, തന്റെ മൂന്ത വെട്ടിപ്പൊളിക്കാൻ എനിക്ക് തോന്നിയത്.
1: എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം, മുറിയിലോട്ട് കേറടി.
2: ഇനി എന്റെ ദേഹത്ത് തൊടാനോ ഉപദ്രവിക്കാനോ ശ്രമിച്ച
1: എന്തു ചെയ്യുമടി? നീ എന്നെ എന്തു ചെയ്യുമടി?
2: കാട്ടുപോത്തിന്റെ സ്വഭാവമുള്ള നിന്നെ ഒരു പെണ്ണായ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ ഞാനൊന്ന് ഉച്ചത്തിൽ നിലവിളിച്ച ആളുകൾ പാഞ്ഞെത്തും. അവരുടെ മുമ്പിൽ നിന്റെ മുഖം മൂടി പൊളിയും. നിന്നെ അവര് കൈകാര്യം ചെയ്യും. പോലീസും വരും. ബലാത്കാരമായി തടഞ്ഞു വെക്കൽ, ദേഹോപദ്രവം, മാനഭംഗം, സ്ത്രീപീഡനം, വധശ്രമം, മൊത്തത്തിൽ ഇനിയുള്ള നിന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലായിരിക്കും.
1: എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്നെ വിട്, എന്നെ വിടുവ പേട്ടാ. വിടാനാ പറഞ്ഞത്?
0: എന്റെ പൊന്നു ബാവക്കുട്ട, അബദ്ധം ഒന്നും കാണിക്കരുത്. ഞാൻ പറയട്ടെ, സമാധാനപ്പെടും.
1: എന്നെ വിടുവ പേട്ടാ.
0: ഞാൻ പറയുന്നത് ഒരു നിമിഷം കേക്ക് മോനെ. എന്റെ ചോറിലും മണ്ണ് വാരിയിടരുത്. എന്റെ കുടുംബം പട്ടിണിയിലാക്കരുത്. ദൈവം ചെയ്ത് മുറിയിലോട്ടൊന്ന് കേറും. സോമളെ, മോൾ ഓട്ടോയിൽ ചെന്നിരിക്കുക, നമുക്ക് പോവാം.
2: ധൃതി വേണ്ട പപ്പേട്ട, ഇയാളുടെ പ്രകടനത്തിന്റെ അന്ത്യം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ?
0: സോമളെ, എന്റെ സ്വന്തം മോളെ പോലെ കരുതിയതിന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ഈ പപ്പേട്ടനാ പറയുന്നത്. മോളി എന്ന ആട്ടവിലിരിക്ക്, ചെല്ലു മോളെ.
2: ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആ വാക്കിന് വില കൽപ്പിക്കുന്നു. ഞാൻ ഓട്ടയിൽ പോയിരിക്കാം. പപ്പേട്ടൻ വാ.
1: എന്തിനാ പപ്പേട്ട അവളെ പറഞ്ഞു വിട്ടത്? ഈ നല്ലൊരു അവസരം എന്തിനാ പാഴാക്കി കളഞ്ഞത്?
0: അവസരം പാഴായിപ്പോയെന്ന് ആരാ പറഞ്ഞേ?
1: പിന്നെ
0: പുലിയെ പോലെ ചീറ്റിയിറങ്ങിപ്പോയ അവളെ ഇണങ്ങി മെരുക്കിയ പൂച്ചയെ പോലെ ഈ കൂട്ടിൽ ഈ ഞാൻ കൊണ്ട് കയറ്റി തരും. ആ ഇത് പപ്പുവിന്റെ വാക്കാ?
1: നടക്കില്ല പപ്പേട്ട. നമ്മൾ വിചാരിക്കുന്നത് പോലെ നയത്തിലും മയത്തിലും ഒന്നും നടക്കില്ല. അവള് വിളഞ്ഞ പുള്ളിയ.
0: പിന്നെ ഇതിലും വലിയ പുള്ളികളെ നമ്മളെ ഉടുക്കിയിട്ടില്ലേ?
1: ഒരുപാടുണ്ട്, ലക്ഷങ്ങൾ അതിനു വേണ്ടി മുടക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലെ ലക്ഷണമൊത്ത ഒരെണ്ണത്തിനെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ പപ്പേട്ടാ?
0: അത് ശരിയാ. സപ്പോസ് വെരി ബ്യൂട്ടിഫുള്ളാ, പക്ഷേ
1: ക്ഷമിക്കില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ ചങ്കിനെ കുത്തി മുറിച്ചിട്ട് പോയ അവളെ വിടാൻ പറ്റില്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും
0: വേണ്ട വേണ്ട. ഗൂണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തി ഡേഞ്ചർ ആക്കണ്ട.
1: ഇപ്പോ കണ്ടോ പപ്പേട്ടാ കളി? ഹലോ
0: ഭഗവാനെ, പിടിവിട്ടു പോയല്ലോ. ഞാൻ പോട്ടെ, പിന്നെ കാണാം.

0: എന്തിനാ പപ്പു ഏട്ടാ തിരക്കില്ലാത്ത റോഡിലൂടെയൊക്കെ പാഞ്ഞു വന്നിട്ട് ആൾവാസമില്ലാത്ത ഈ സ്ഥലത്ത് ഓട്ടോ നിർത്തിയത്?
1: പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാ മോളെ.
0: എന്ത് കാര്യം?
1: സഹായത്തിന് വേണ്ടി ആദ്യമായിട്ട് ആ ബാവയുടെ അടുത്ത് തന്നെ മോളെ കൊണ്ടുപോകണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു മോളെ.
0: സാരില്ല പപ്പേട്ട, ഒന്നും പപ്പേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, എന്നോട് സ്വന്തം മോളെപ്പോലെ കാരുണ്യം തോന്നിയിട്ടല്ലേ.
1: പിന്നെ അത് പിന്നെ അങ്ങനെ തന്നെയാ. പക്ഷേ ഇനിയിപ്പം നമ്മൾ സൂക്ഷിക്കണം മോളെ.
0: എന്തിന്? നമ്മളോട് മോശം പ്രവൃത്തി കാണിച്ചതിന് അവനല്ലേ സൂക്ഷിക്കേണ്ടത്?
1: അവനെ ആളിത്തിരി പെശകാ മോളെ.
0: അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ.
1: സ്വഭാവം കൊണ്ട് മാത്രമല്ല മോളെ, പണവും സ്വാധീനവും ഗുണ്ടാസെറ്റപ്പോളും ഒക്കെ ഉള്ളവനാ.
0: പപ്പേട്ടൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ ശക്തിയുള്ള ഒരാൾ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ദൈവം, അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ.
1: മോളെ, ഇത് അവന്റെ കാറാണല്ലോ, ആ ബാവയുടെ. അവൻ തന്നെയാ മോളെ ബാവ. യു, കൂടെ രണ്ടു മൂന്ന് ഗുണ്ടകളുണ്ട്, ഒക്കെ തടിയന്മാരാ. അയ്യോ, നമ്മൾ പെട്ടുപോയല്ലോ മോളെ.
2: പപ്പേട്ടോ, പപ്പേട്ടൻ ബുദ്ധിമാനാ. ഞാൻ അവിടെ

0: വച്ച് ശബ്ദം ചെയ്തതൊക്കെ കേട്ടപ്പോ ഞങ്ങൾ പിന്തുടർന്ന് പിടികൂടുമെന്ന് മനസ്സിലാക്കി ഇട റോഡിലൂടെ ഓട്ടോ പായിച്ചു വിട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിക്കളയാമെന്ന് കരുതി അല്ലേ
1: ബാബാ? അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
0: ഈ സാഹസം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പൊന്നും കൂടത്തിനെ രക്ഷപ്പെടുത്താനോ അതോ പൊന്നും വിലക്കും മറിച്ചു വിൽക്കാനോ?
1: ബാബാ,
2: അതേടാ വിൽക്കാനാ. പക്ഷേ നിന്റെ കടയിലെ ത്രാസിൽ തൂക്കുന്നില്ല.
1: മോളെ, മോളെന്തിനാ ചാടിയിറങ്ങിയത്? ഓട്ടോയ്ക്കാ തന്നെ ഇരിക്കാൻ വരുന്നില്ലേ?
2: എന്തിനാ എന്തിനാ ഇനി പേടിക്കുന്നേ? അവൻ കൊല്ലുന്നെങ്കി എന്നെ അങ്ങ് കൊന്നോട്ടെ.
0: ഏയ്, കൊല്ലാനോ? കൊല്ലുകയുമില്ല, വളർത്തുകയുമില്ല. ഞാനും എന്റെ ഇവന്മാരും കൂടെ ചട്ടിയിട്ട് നിന്നെ വറുക്കും.
2: എന്നിട്ട് നീയും കൂട്ടുകാരും കൂടി തിന്നണം. ബാക്കി വരുന്നത് നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുകൊടുക്കണം, നിന്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ.
0: കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ, ഇവിടെ വെച്ച് തന്നെ നാക്ക് വലിച്ച് പിഴുതിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് മര്യാദ കാറിലോട്ട് കയറി.
1: വേണ്ട ബാബാ, വേണ്ട. ഞാൻ വിളിച്ചോണ്ട് വന്ന പോലെ ഞാൻ തന്നെ തിരിച്ചവിടെ എത്തിക്കേണ്ട കടമ എനിക്കുണ്ട്.
0: ഓട്ടോയിൽ സഞ്ചരിച്ചാലേ ഈ പൂ പോലുള്ള ശരീരത്തിന് കേടുപറ്റും, അത് ഞാൻ സഹിക്കില്ല. ഇനിയുള്ള സവാരിയൊക്കെ എന്റെ AC കാറിൽ മതി.
1: ബാബാ, ആരെങ്കിലും കണ്ടും കേട്ടും വന്നാലേ മാനക്കേടാന്നേ.
2: മാനം ഉള്ളവരല്ലേ പപ്പേട്ട, കേടിനെ പറ്റി ചിന്തിക്കൂ.
0: എന്നാ മാനി കാറിലോട്ട് കേറ്. ദേ നിൽക്കുന്നത് കണ്ടോ, ഉരുക്കിന്റെ ബലമുള്ള ജിമ്മന്മാരാ. അവന്മാര് കേറി പിടിച്ചു കേറ്റിയാൽ നല്ലോണം ശരീരം വേദനിക്കും. പറഞ്ഞേക്കാം, ഇതുപോലുള്ള അവസരങ്ങൾ നന്നായിട്ട് മുതലാക്കുന്ന വേന്ദ്രന്മാരാ. ആൻഡ്രൂസേ, പുനേന്ദ്ര, കോരപ്പ, വണ്ടി പിടിച്ച് കേറ്റടാ ഇവിടെ. ഒരു കാറ് വരുന്നുണ്ട്, അത് കടന്നു പോയിക്കോട്ടെ. പപ്പേട്ടോ, ഓട്ടോ ലേശം മാറ്റിയിട്ട് കൊടുക്ക്, കാറ് പോട്ടെ.
2: പപ്പേട്ട,
1: എന്താ പോണേ?
2: ആ കാറിൽ വന്നിറങ്ങിയാൾ
1: മാന്യനാണെന്ന് തോന്നുന്നു. കാര്യം ബോധിപ്പിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചാലും ഈ ഗുണ്ടായിസക്കാർക്കിടയിൽ ഇടപെടുമെന്ന് തോന്നില്ല.
3: എന്താ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ?
0: ഒരു ചെറിയ തകരാറ്. ഞങ്ങൾ ശരിയായിക്കൊള്ളാം. സാറ് വിട്ടോ?
3: എനി ഹെൽപ്പ്?
0: നോ താങ്ക്സ്.
3: ദെൻ ഓക്കെ, അപ്പോ ഞാൻ പോയിക്കോട്ടെ.
0: ആയിക്കോട്ടെ.
3: എല്ലാവരുടെയും മുഖഭാവങ്ങൾ കണ്ടപ്പോ തോന്നിയത് കൊണ്ട് ചോദിക്കുക, എന്തോ സൗന്ദര്യപ്പിണക്കത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും?
0: ഞങ്ങള് കുടുംബക്കാര് തമ്മില് ഒരു ചെറിയ കുടുംബ പ്രശ്നം. ഞങ്ങള് സോൾവ് ചെയ്തോളാം. സാർ വയ്ക്കോ?
3: ശരി ശരി.
2: മോഹൻ?
3: യെസ്. അപ്പോ എന്റെ പേര് മറന്നിട്ടില്ല. എന്തൊക്കെയുണ്ട് ശോഭ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇപ്പോ ഇവിടെ എന്താ ഇങ്ങനെ? എനി പ്രോബ്ലം?
2: യെസ്, ഇയാള് പറഞ്ഞതൊക്കെ കള്ളാ. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളും ഗുണ്ടകളും കൂടി കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു എന്നെ.
3: നോ നോ നോ നോ, ശോഭ വെറുതെ പേടിക്കുന്നതാ. ഇവരങ്ങനെയൊന്നും ചെയ്യില്ല. നാടു റോഡിൽ വെച്ചൊരു യുവതിയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ചെറ്റകളാണ് ഇവരെന്ന് തോന്നുന്നുണ്ടോ? നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാണെന്ന് കണ്ടാലറിയില്ലേ?
0: ആൻഡ്രൂസേ, അത് നമുക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടാ.
3: സുഹൃത്തുക്കൾ ക്ഷമിക്കണം കേട്ടോ, ശോഭ തെറ്റിദ്ധരിച്ചതാ. അപ്പോ നമുക്ക് പിരിയാം അല്ലേ? ശോഭ, എവിടെയാ പോകേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കാറിൽ കയറിക്കോളൂ.
0: അത് വേണ്ട. അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആള് അന്തസ് കളയാതെ ഒറ്റയ്ക്ക് പോയാ മതി. ഇവിടെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചോളാം. ഒരു നമ്പർ കാണിച്ച് ഞങ്ങളെ മണ്ടച്ചാറാക്കിയിട്ട് ഒറ്റയ്ക്ക് കൊത്തിക്കൊണ്ടു പോകാനുള്ള പരിപാടി കയ്യിൽ തന്നെ ഇരിക്കട്ടെ മോനെ.
3: സോറി, നിങ്ങൾ വിചാരിക്കുന്ന ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഞാൻ. ഒരുപക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ നാലഞ്ച് തടിയന്മാരുടെ മുമ്പിൽ ഞാൻ ജയിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ മല്ലയുദ്ധങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ തോൽപ്പിക്കാനും ഒരു കുഴപ്പവും കൂടാതെ ശോഭയെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാനും എനിക്ക് കഴിയും.
0: എന്താണാവോ ആ കഴിവ്? മന്ത്രമാണോ, മാജിക് ആണോ?
3: അയ്യോ, അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നുമല്ല. സോഴ്സ്, സ്വാധീനം.
0: അതെന്താണാവോ ആ സ്വാധീനം?
3: അതോ മസിൽ പവറും ഗുണ്ടാ സെറ്റപ്പും ഒന്നുമല്ല, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്ന നന്മ. അജന്ത ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ?

0: അംഗമാണ് ഞാൻ. മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും DGP എന്നു വേണ്ട പല ഉന്നതന്മാരും ആശുപത്രിയിലെത്തി ഞങ്ങളെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം പെട്ടെന്നൊന്നും അവർ മറന്നുപോകാനിടയില്ല. എന്നെ പെട്ടെന്നോർക്കാൻ പറ്റുന്നത് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്കാ. ഈ മൊബൈലൊന്ന് വിളിച്ചു നോക്കട്ടെ, സഹായിക്കണമെന്ന് അപേക്ഷിച്ചാൽ പോലീസുകാർ ഇവിടെ എത്തുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ.
1: അയ്യോ വേണ്ട സാർ, ബാവയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ. ബാവാ, നീ ഗുണ്ടകളെയും വിളിച്ചോണ്ട് പോവാൻ നോക്ക്.
0: പിന്നെ ഞാനും ഈ ശോഭയും തമ്മിൽ എന്താ എങ്ങനാന്നറിയാതെ പിന്തിരിഞ്ഞു പോകാൻ ഒരു മടി അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ബന്ധമൊന്നുമല്ല. അല്ലാതൊരു വലിയ കഥയുണ്ട്, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലാത്ത കഥ. വിശ്വാസമായില്ലെങ്കിൽ ഞാൻ കമ്മീഷണറെ വിളിക്കാം.
1: സാർ പോയാട്ടെ, എല്ലാവർക്കും വിശ്വാസമായി. ശോമോളെ, സാറിന്റെ കൂടെ കാറി കയറി പോയാട്ടെ. സാറേ, ആശുപത്രി കൊണ്ടുവിടും, ഞാൻ പിന്നീടങ്ങ് വന്നോളാം.
0: ശോഭ കയറിക്കോളൂ.

0: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, ബാവ, അമ്പൂരി ജയൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവ്രിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
3: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 3 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സിജിൽ കൊടുങ്ങല്ലൂരിന്റെ ഗാനവരികൾ, ശ്രീജു സീത് ശ്രീധറിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും റിമി ടോമിയും പാടിയ ഗാനം, ചിത്രം കുടുംബസ്ത്രീയും കുഞ്ഞാടും.

നെവിൻ നെൽസൺ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന വിപിൻ ആറ്റ്ലി, സംഗീതം ഗോപി സുന്ദർ. ചിത്രം ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ.

അടിനാശം വെള്ളപ്പൊക്കം എന്ന ചിത്രത്തിനുവേണ്ടി വിഷ്ണുദാസും ഇലക്ട്രോണിക്കലിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി സ്വന്തം സംഗീതത്തിൽ സുഷിൻ ശ്യാം പാടിയത് കേൾക്കാം. ചിത്രം ബാലൻ ദി ബോയ്. ഈ ഗാനത്തിന്റെ രചന അൻവർ അലി.

ഗാനരചന മനു മഞ്ജിത്ത്, സംഗീതം അങ്കിത് മേനോൻ, ഗായകൻ മധു ബാലകൃഷ്ണൻ. ചിത്രം വ്യസനസമേതം ബന്ധുമിത്രാദികൾ.

കുടുംബസ്ത്രീയും കുഞ്ഞാടും, ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ, തുടക്കം, അടിനാശം വെള്ളപ്പൊക്കം, ബാലൻ ദി ബോയ്, എ ഫോർ ആപ്പിൾ, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, ഉന്മാദം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം.

0: സമയം 3:38.
1: കൂട്ടുകാരി

0: ഇന്നത്തെ കൂട്ടുകാരിയിൽ നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നുപോകാതെ കരുത്തോടെ ജീവിതത്തിലേക്ക് നടന്നുകയറിയ ഒരമ്മയും മകനും, സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച സാവിയോ ജോസും, അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും. ഒരു യുവാവായിട്ടും പിഞ്ചു പൈതലിനെ പോലെ അമ്മയുടെ മാറത്തൊട്ടിയാണ് സാവിയോയുടെ സഞ്ചാരം. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതി വേസ്റ്റ് ബിന്നിലെറിഞ്ഞ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു കഥയാണ്. സെറിബ്രൽ പാൾസിയുടെ ദുരന്തമുഖത്തും സാവിയോയ്ക്ക് കരുത്തുറ്റ കൂട്ടായി കൂടെ നിന്ന് ഒരു പ്രതിഭയായി അവനെ വാർത്തെടുത്തിരിക്കുന്നു ബ്ലെസി എന്ന അമ്മ. പഠനം മുതൽ എഴുത്തും സാമൂഹ്യ സേവനവുമായി പല മേഖലകളിലേക്കും സാവിയോയുടെ പ്രതിഭ വ്യാപിച്ചിരിക്കുന്നു. കേൾക്കാം മരണമുഖത്ത് നിന്ന് തിരിച്ചെത്തിയ സാവിയോയുടെ ജീവിത വിജയത്തിന്റെ കഥ. ഒരമ്മയുടെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കരുത്തുറ്റ അനുഭവങ്ങൾ. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമുക്ക് രണ്ട് അതിഥികളാണ് ഉള്ളത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരും. ചിലര് പൂർണ്ണമായും അതിൽപ്പെട്ട് തളർന്നു പോകും,

0: ചിലരെ ബാക്കിയുള്ളവർക്ക് മാതൃകയായി അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് ഒരുപാട് പേർക്ക് പ്രകാശം നൽകുന്ന ആളുകളായിട്ട് തീരും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് സാമൂഹിക സേവനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എഴുത്തിലും എല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സാവിയോ ജോസും സാവിയോയുടെ അമ്മയായ ബ്ലെസ്സി സെബാസ്റ്റിനുമാണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ കൂടെയുള്ളത്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ കുഞ്ഞിനെ പറ്റി. അപ്പോൾ സാവിയോയെ ആന്റിയുടെ കയ്യിൽ കിട്ടുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: രണ്ടാമത്തെ കുട്ടിയാണ് സാവിയോ മോൻ. ആദ്യത്തെ ഒരു മോളായിരുന്നു. മോൾക്ക് 6 വയസ്സായപ്പോഴാണ് മോൻ ജനിക്കുന്നത്. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ചെക്കപ്പിനൊക്കെ പോകുമ്പോഴും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിനകത്ത് ചില അസ്വസ്ഥതകളൊക്കെ വന്നിട്ട് അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഇപ്പം തന്നെ സിസറിയൻ ചെയ്തെടുക്കണം, ഇനി വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് റെഫറൻസ് ലെറ്റർ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറയുന്നു, 22 ദിവസം കൂടെ താമസമുണ്ട്, അതുകൊണ്ട് ഒബ്സർവേഷനിൽ വെക്കാന്ന് പറഞ്ഞു. ശരിക്കും ഒരു പ്രസവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് അന്ന് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത് നാട്ടിൽ നിന്ന്.
0: സ്ഥലം എവിടെയാണ്?
1: ഇടുക്കിയിലാണ്, ഇടുക്കി രാജാക്കാട്.
0: അപ്പൊ അവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ടാണ്?
1: ജീപ്പ് എടുത്തിട്ടാണ്. ജീപ്പ് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാല് എനിക്ക് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു. അപ്പൊ രണ്ടാമത് സിസേറിയൻ വേണ്ടി വരുമെന്ന് വിചാരിച്ച് കസിൻസ് കുറെ പേരുണ്ട് ബ്ലഡ് തരാനായിട്ട്. ഇവരെല്ലാരും കൂടെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. പക്ഷെ അവിടെ വന്നപ്പോ ഡോക്ടർ പറയുന്നത് താമസം ഉണ്ടെന്നാണ്. അപ്പൊ എല്ലാരും കൂടെ എന്നെ കളിയാക്കി, നീ അല്ലേ ബഹളം വെച്ചാന്നൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പക്ഷെ എനിക്കറിയാം എനിക്ക് പ്രസവത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പ്ലാസന്റ പൊട്ടി ഫ്ലൂയിഡ് എല്ലാം പുറത്തു വരാൻ തുടങ്ങി.
0: സെയിം ഡേ തന്നെ?
1: ആ ഡേയിൽ തന്നെ. നൈറ്റിലായപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സ്റ്റേജ് വന്നു. അപ്പൊ എന്നെ റൂമിൽ കിടത്തിരിക്കുകയാണ്. പിന്നെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി നോക്കിയപ്പം കുഞ്ഞു മരിച്ചു, അങ്ങനെ അവർ പറഞ്ഞു. അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വന്നിരുന്ന ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. കാരണം അടുത്ത ദിവസങ്ങളിലൊന്നും സിസറി വേണ്ടി വരില്ല എന്ന് വിചാരിച്ച് ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് അപ്പം നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹവും ഇല്ല. അപ്പോൾ ഫ്ലൂയിഡൊക്കെ പോയി. അപ്പം അവർ ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞു മരിച്ചുപോയി. അങ്ങനെ അറിയിക്കുകയാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പം പിന്നെ ലാൻഡ് ഫോണിൽ നിന്നൊക്കെ വിളിച്ച് പല സ്ഥലങ്ങളിൽ അറിയിച്ച് എല്ലാവരും ബന്ധുക്കളെല്ലാം എത്തുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളെ രണ്ടിനെയും രണ്ടാക്കി എടുത്തു അവർ. കാരണം വെച്ചാൽ ഞാനിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ബോഡിയിൽ മരുന്നൊന്നും കയറാത്തോണ്ട് വെറുതെയാണ് എന്റെ വയറ് കീറിയത്. പച്ച മാംസം കീറിയിട്ടാണ് സാഫിയമ്മനെ പുറത്തെടുത്തത്. ഫ്ലൂയിഡെല്ലാം പുറത്തു പോയതുകൊണ്ട് ഇനി അവർക്ക് പ്രസവിപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഡോക്ടറുടെ തമ്പ് കുഞ്ഞിന്റെ സെർബ്രത്തിൽ അമർന്നു പോയതാണ്. അങ്ങനെ മരിച്ചുപോയെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ മരിച്ചുപോയൊരു കുഞ്ഞാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയെ എങ്ങനെ ജീവൻ നിലനിർത്താന്ന് ഓർത്ത് കുഞ്ഞിനെ എടുത്തിട്ട് മറ്റ് എല്ലാം കളയുന്നത് പോലെ തന്നെ ആ കൂടത്തില് മോനെയും കൂടെ അവര് വേസ്റ്റായിട്ട് കളയുമായിരുന്നു. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിൽ ഒരു ഡോക്ടർ, കുറെ ഡോക്ടർമാരോടിക്കൂടി വേറെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വേറെ ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. അതിലൊരു ഡോക്ടറെ പാസ് ചെയ്തപ്പോഴാണ് ഒരു ചെറു ചലനം പോലെ അവർക്കൊരു തോന്നലുണ്ടായതോടുകൂടിയാണ് സാബിമ്മനെ തിരിച്ചെടുത്തത്. തിരിച്ചെടുത്തിട്ട് അവർ പറഞ്ഞു, ഇവിടെ പറ്റില്ല, നിങ്ങൾ പൈസയുള്ളവരാണോ, 1% സാധ്യതയുള്ളൂ, വേണമെങ്കിൽ കുഞ്ഞിനെ കൈയേറ്റാൽ മതി, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷേ പൈസയുടെ അല്ലല്ലോ, ആ ഒരു വാക്ക് കേട്ട് കുഞ്ഞിനെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടെ ഓടുമായിരുന്നു. ഞാനവിടെ മരിച്ചതുപോലെ തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കപ്പെട്ട് അവിടെ കിടന്നു. മോനെയും കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർ മോനെ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയില്ല ഡോക്ടർ. കാരണം ആ ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിന്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഒരു ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു ഒരു കേസ് കഴിഞ്ഞിട്ട്. ഡോക്ടർ കുഞ്ഞിനെ ടേബിളിൽ കിടത്താൻ പറഞ്ഞു, ഫ്രണ്ടിലെ ടേബിളിലെ കുഞ്ഞിനെ കിടത്തി, ഇതൊക്കെ പറഞ്ഞുള്ള അറിയാണ് കേട്ടോ. അപ്പോൾ ആ ഓറഞ്ചിന്റെ സത്ത കൈകൊണ്ട് പിഴിഞ്ഞ് ഇവന്റെ ചുണ്ടിൽ ഇറ്റിച്ചു കൊടുത്തു ഡോക്ടർ. അപ്പൊ ഇവൻ ഞുണഞ്ഞു. അതോടുകൂടി അവർക്ക് പ്രതീക്ഷയായി, പെട്ടെന്ന് ഐസിയുയിലോട്ട് ആക്കുമായിരുന്നു. അങ്ങനെയാണ് സാവിയമ്മൻ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്.
0: കുഞ്ഞിൻ മരിച്ചുപോയി എന്നല്ലേ ആദ്യമേ പറയുന്നത്?
1: അതെ.
0: പക്ഷെ പിന്നീട് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം?
1: കുഞ്ഞു മരിച്ചുപോയെന്ന് അമ്മയെ എന്റെ അടുത്ത് പറയുന്നില്ല, മറ്റുള്ളവരുടെ അടുത്തല്ലേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ബോധം മറയുന്ന സമയം വരെ ഡോക്ടർമാര് സംസാരിക്കുന്ന നമുക്ക് കേൾക്കായിരുന്നു കുഞ്ഞു മരിച്ചുപോയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു.
0: സാവിയോയെ ജീവനുണ്ട്, തിരിച്ചു വന്നു എന്ന് എപ്പോഴാ അറിയുന്നേ?
1: 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സാവിയമ്മനെ കാണുന്നത്. എന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ജീവൻ ഉണ്ടോന്ന് ചോദിച്ച ഉണ്ട്, മരിച്ചോന്ന് ചോദിച്ചാൽ മരിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലിങ്ങനെ കിടക്കുകയാണ്. ചെവിയിൽ വന്ന് പറയുന്നുണ്ട്, ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്, മോനുണ്ട്, മോൻ വേറെ ഹോസ്പിറ്റലിൽ കാണാൻ നല്ല കുട്ടിയാണ്, നല്ല സുന്ദരനാണ്, ആൺകുട്ടിയാണ്, അവനിങ്ങനെ സുഖം പ്രാപിച്ച്

0: വരുന്നുണ്ട് മോനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചേ വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുന്നതെന്നാണ് വിചാരിച്ചത്. നല്ലൊരു ബോധമില്ല, പക്ഷെ ഉപബോധത്തിലുണ്ട്, മോനുണ്ട് ഉണ്ട് എന്നിങ്ങനെ ഉണ്ട്. നമ്മുടെ കൂടത്തിൽ നമ്മുടെ ജീവനായിട്ട് ഇരുന്നതല്ലേ എത്ര നാൾ.
1: ദിവസം
0: ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം എടുത്ത് മാറ്റുമ്പോൾ അതിന് ജീവനില്ലാത്തതാണെന്ന് നമ്മുടെ അമ്മ മനസ്സ് സമ്മതിക്കുകയല്ല. അപ്പോൾ അങ്ങനെയൊരു ഓർമ്മയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ബോധത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോൻ മറ്റൊരു ഹോസ്പിറ്റലിലുണ്ടെന്നാണ് അറിയുന്നത്. അത് പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ ബോധമണ്ഡലം ഉണരാനൊരു കാരണമായി. എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പിന്നെ ഞാൻ മോനെ കാണുന്നതാണ്. അതാണ് പറഞ്ഞത് സാവിയമ്മന് 8 ദിവസം എനിക്ക് മുലപ്പാൽ നിഷേധിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സാവിയമ്മ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അമ്മ എത്താൻ താമസിച്ചത്, അവന്
1: അവൻ
0: ജീവിക്കുമെന്നറിയില്ല. ഞങ്ങൾ
1: അറിയില്ല.
0: രണ്ടുപേരും രണ്ട് നാട്ടിലെ രണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പിന്നെ അവന് മുലപ്പാലൊക്കെ ഞുണഞ്ഞു കുടിക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ടായിരുന്നില്ല. സ്പില്ലറിൽ ഇട്ടിച്ച് മുലപ്പാൽ ആദ്യം കൊടുക്കുന്നത് 8 ദിവസം കഴിഞ്ഞിട്ടാണ്.
1: 8 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു പ്രോസസ്സ് ഇപ്പൊ സാധാ ഇതുപോലെ തന്നെ കുഞ്ഞിന്റെ ആ വളർച്ചയുടെ സമയമാണല്ലോ. അപ്പോ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
0: കുഞ്ഞിനെ സത്യമായിട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ കുഞ്ഞിനെ വേണ്ടാന്നാ തോന്നി. കാരണം എന്നാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു കേട്ട രൂപമായിരുന്നില്ല അത്. അവരുടെ നഴ്സറിയിൽ ഇരുന്ന് മുലപ്പാൽ കുടിക്കാതെ കുഞ്ഞ് ഉണങ്ങി ഒരു തല മാത്രമേ ഉള്ളൂ, താഴോട്ട് ഇങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു രൂപത്തിലാണ് എൻ്റെ മടിയിലോട്ട് കൊണ്ടുവച്ച് തരുന്നത്. അപ്പോൾ അവനൊന്നും അറിയില്ല, കണ്ണു തുറക്കുന്നില്ല, കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞ് കാലിൽ തട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം കാലിൻ്റെ വെള്ളയിൽ തട്ടുമ്പോൾ ചെറുതായിട്ട് ഒരു കിളിക്കുഞ്ഞ് കരയുന്ന പോലെ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. അത് ഹൃദയം തകരുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ മുലപ്പാൽ എറ്റിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എൻ്റെ വേദന, എൻ്റെ ബോഡിയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളുകൊണ്ട് മെഡിസിനൊന്നും ശരീരത്തിൽ കയറാതെ അവർ വെറുതെ പച്ചമാംസം കീറിയതുകൊണ്ട് അതിലൂടെ ഇങ്ങനെ വ്രണമായിട്ട് പഴുപ്പ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു, നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു വലിയൊരു ബുദ്ധിമുട്ടിനിടയ്ക്ക് മോനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടുന്നത്. എങ്കിലും എല്ലാവരും ആശ്വസിപ്പിച്ചു, ഞാനും മനസ്സിലോർത്തു അമ്മയുടെ സംരക്ഷണം കിട്ടുമ്പോൾ ഇനി കുഞ്ഞ് മാറ്റം വരുമെന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 22 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഐ സിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു പ്രശ്നമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ചൈറ്റിസ്, ജനിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് ഉണ്ടായതാണ് ഡോക്ടേഴ്സിനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് കസിൻസ് എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊട്ടിക്കാനും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് ഉണ്ടായതാണെന്നാണ് അവർ റിപ്പോർട്ട് തന്നിരുന്നത്. മെനഞ്ചൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വീണ്ടും വീണ്ടും വരും, അതൊന്നും മോനുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. 22 ദിവസമായപ്പോൾ മോനെ ഐ സി യുന്ന് പുറത്തിറക്കി. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ആരോഗ്യം വീണ്ടെടുത്തു. ഒരു 2-3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും, ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവന് കമിഴ്ന്ന് വലിഞ്ഞ്, പക്ഷെ തല ഉയർത്തി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു കുഞ്ഞില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അതായത് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതോ
1: അല്ലെങ്കിൽ
0: എവിടെയോ ഒക്കെയും യാത്ര പോകുമ്പോൾ ഏതെങ്കിലും വൈകിലുള്ള കുഞ്ഞിനെ കണ്ടാൽ അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇവന് ഒരു വയസ്സിലല്ല 2 വയസ്സിൽ ഇതൊക്കെ മാറി ഇവൻ ഒരു സാധാരണ കുട്ടിയെ പോലെ ഓടി നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പിന്നെ 8 മാസമൊക്കെ ആയിട്ട് ഇവന് ഇരിക്കില്ല. അങ്ങനെയാണ് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന്, അവർ പറഞ്ഞിട്ടില്ല. മോനിങ്ങനെ ഒരു നോർമൽ ചൈൽഡായിട്ട് വരില്ല എന്ന് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ തുടർ ചികിത്സയെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല. 8 മാസമായപ്പോഴാണ് എന്തായാലും മറ്റൊരിടത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ കാണിച്ചപ്പോഴാണ് ഇവൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുള്ളൂ എന്നറിയുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗമാണ്, അങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു ഞങ്ങളെ. അവിടെ വന്ന് 3 വർഷം വരെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കൈകളും കാലുകളും ഒക്കെ വളഞ്ഞു പോകാതിരിക്കുവാണെങ്കിൽ 3 വയസ്സാകുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ യാത്രയും ദുരിതവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ദിവസങ്ങൾ പുറത്ത് റൂമെടുത്ത് താമസിക്കും, ഹസ്ബൻഡ് പുറത്തായിരിക്കും, ഞാനും കുഞ്ഞും ഹോസ്പിറ്റലിനകത്തായിരിക്കും. അങ്ങനെ അപ്പം ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ 3 വയസ്സാകുമ്പോഴത്തേക്കും
1: ഇവൻ
0: നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോഴേക്കും ഇവൻ നല്ല ഒരു ആൺകുട്ടിയുടെ രൂപത്തിലേക്ക് എത്തി മോന്. പക്ഷെ കഴുത്ത് നിവരില്ല, കഴുത്ത് നിവരാതെ തോളിലിങ്ങനെ ചാരി വെക്കേണ്ട ഒരവസ്ഥയായിരുന്നു. 1 വയസ്സായപ്പോഴത്തേക്ക് ഇവൻ സംസാരിച്ചു, അമ്മ എന്ന് വിളിച്ചു. അതോടുകൂടി എല്ലാ ദുഃഖവും മറന്നു. അമ്മ എന്നുള്ളൊരു വിളി, നോർമൽ കുട്ടികളെ പോലെ തന്നെ സംസാരിച്ചു തുടങ്ങി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളെ ഇരുത്തി മോനെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല, കമിഴ്ന്ന് കിടക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയെന്ന് പിന്നെ മാറിയിട്ടില്ല. ആ ശാരീരിക അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം മോനെ ഈ ഇരിക്കുന്ന അവസ്ഥയിലും ഒരു 6 മാസമായി കുട്ടിയുടെ

0: ശാരീരികാവസ്ഥ തന്നെയാണ് അവനുള്ളത്. പിന്നെ അവൻ്റെ ബുദ്ധിയുടെ മണ്ഡലം വളരെ വേഗം വികസിച്ചു. 3 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സംസാരിക്കുകയും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞു. പഠിപ്പിക്കാൻ നോക്കാനായിരുന്നു ഏറ്റവും പാട്. കാരണം വെച്ചാൽ എണീറ്റിരിക്കില്ലാത്ത ഒരു കുഞ്ഞിന് അക്ഷരം എഴുതിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആദ്യം.
1: അപ്പൊ അക്ഷരം എഴുതിക്കാനൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്?
0: ഞങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തി, നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെയാണ്, വീട്ടിലാളെ വിളിച്ചു വരുത്തി ഇരുത്തി പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തി അക്ഷരമൊക്കെ 4 വയസ്സിൽ അക്ഷരം, മലയാള അക്ഷരങ്ങളെല്ലാം പഠിച്ചെടുത്തു. എങ്ങനെയൊക്കെ ഇരുത്തി, സപ്പോർട്ടൊക്കെ കൊടുത്ത്, തലയണയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുത്തി വന്നിരുന്ന് ടീച്ചർ പഠിപ്പിച്ചു. സ്വാഭിമാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു സന്തോഷമുള്ള മുഖഭാവമായിരുന്നു. പിന്നെ പ്രകൃതിയിലോട്ട് നോക്കിയിരിക്കുക, പൂക്കളെ ചെടികളെ കുറിച്ചൊക്കെ വർണ്ണിക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവനത് എഴുതി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളോട് എഴുതി വയ്ക്കാൻ പറയും. അങ്ങനെയാണ് കവിത എഴുത്ത് തുടങ്ങിയത്.
1: അക്ഷരം വന്ന്
0: പഠിപ്പിച്ചു. സാധാരണ ഒരു 6 മാസം കൊണ്ടൊക്കെയാണ് നല്ല പോലെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുകയുള്ളൂ. 6 മാസം അല്ല, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും. പക്ഷെ മോന് 1 മാസം കൊണ്ട് ഈ മലയാള അക്ഷരങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചു. അന്ന് നാട്ടുമ്പുറത്ത് നമ്മൾ ആശാൻ ആശാത്തി എന്നൊക്കെയാണ് പറയുന്നത് പഠിപ്പിക്കാൻ വരുന്നവര്. അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം
1: എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഠിക്കുന്നത്?
0: പെട്ടെന്ന് പഠിച്ച് ഒരക്ഷരം പഠിപ്പിച്ചിട്ട് അവര് പിന്നെ കുറെ സമയം അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത അക്ഷരം എടുക്കുന്നത്. ഇപ്പൊ ഒരക്ഷരം അവരങ്ങ് പറഞ്ഞു കൊടുത്താൽ അവന് അക്ഷരം പെട്ടെന്ന് പഠിച്ചിട്ട് അടുത്ത അക്ഷരം താ എന്നിങ്ങനെ പറയും. അപ്പം ഇവന് ഭയങ്കര ബുദ്ധി കൂടുതലാണ്, എന്നെ കൊണ്ടൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആശാത്തി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ ആ 1 മാസം കൊണ്ട് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരങ്ങൾ പഠിപ്പിച്ച് തീർന്നാൽ പിന്നെ സ്കൂളിൽ എത്തിക്കണല്ലോ, അതായിരുന്നു പിന്നെ അടുത്ത ഒരു കടമ്പ. സ്കൂളുകളിലൊന്നും പ്രവേശനം കിട്ടിയില്ല.
1: അപ്പോഴും ഇടുക്കിയിൽ തന്നെയാണ് താമസിക്കുന്നത്?
0: അതെ. പക്ഷെ ഞങ്ങള് കോതമംഗലത്തും എറണാകുളത്തും ഒക്കെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നു, ഇതിന്റെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതനുസരിച്ച് അങ്ങോട്ടൊക്കെ താമസം മാറണ്ടേ. സ്കൂളുകള് വീടിനടുത്തും അതിനുള്ള സ്കൂളുകൾ മുതലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പഠിക്കാൻ പറ്റും, അത്രയും സെന്ററുകളുണ്ട്. അങ്ങനെയാണ് പിന്നെ അതിലോട്ട് മാറുന്നത്. സ്കൂളുകാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന് നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല, കിടത്തി ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും താങ്ങി പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ മറ്റൊരു കുട്ടി എന്തെങ്കിലും ചെയ്ത് ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാലൊക്കെ അവർക്ക് വലിയ പ്രശ്നമല്ലേ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തൊന്നും സ്കൂളുകാർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ പേരൻസിനെ ഒന്നും കൂടെ ഇരുത്താനുള്ള
1: പ്രൊവിഷൻ ഇല്ല.
0: അങ്ങനെ ഇല്ല, അന്നില്ല. ഇന്നിപ്പോ കൊറേ സപ്പോർട്ടുകൾ ഈ വിദ്യാഭ്യാസ മേഖല കുഞ്ഞുങ്ങൾക്ക് ഉണ്ട്.
1: എന്നിട്ടപ്പോ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്?
0: അന്ന് കോതമംഗലത്ത് പ്രതീക്ഷ ഭവൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെന്ററാണ്, റീഹാബിലിറ്റേഷൻ സെന്ററാണ്. അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അതിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കാന്ന് പറഞ്ഞ്, അങ്ങനെയാണ് മോനെ ആദ്യമായിട്ട് വീട്ടിൽ ഞങ്ങളുടെ കൂടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. കോതമംഗലത്ത് വിദ്യാഭ്യാസം തുടങ്ങുന്ന അവിടെ നിന്നാണ്. 1ാം ക്ലാസ്സിലോട്ട് അഡ്മിഷൻ വാങ്ങിച്ചു സെന്റ് ജോസഫ് സ്കൂള് കോതമംഗലത്ത്.
1: അപ്പൊ ഇനി സ്കൂളിലെ വിശേഷം സാവിയോ പറയും. സാവിയോ,
2: എന്തോ
1: സാവിക്ക് ഓർമ്മയുണ്ടോ സ്കൂളിൽ പോയതൊക്കെ? സെന്റ് ജോസഫ് സ്കൂളില്
2: ഓർമ്മയുണ്ട്. 5 വയസ്സില് പോയി. 5 വയസ്സിൽ ഇപ്പൊ പോയിട്ട് പിന്നെ തിരിച്ചു പോന്നു. പിന്നെ 7 വയസ്സിൽ പോയി.
1: സെയിം സ്കൂളിലാണോ പോയത്?
2: ആ.
1: അപ്പൊ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ സാവിയോയ്ക്ക്?
2: ആ.
1: അവരെയൊക്കെ ഓർമ്മയുണ്ടോ? ഫ്രണ്ട്സിന്റെ പേര്?
2: ആ, ടോണി, ജയ്മ. പിന്നെ
1: ടീച്ചേഴ്സോ? ടീച്ചേഴ്സ്
2: അവിടെ സിസ്റ്റർമാരുടെ റൂവി സിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ കവിത എന്ന് പറയുന്ന തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുവാല് വന്നിട്ടുണ്ട് അവിടെ സിനിമയുടെ. മധുവാല് പാട്ട് പാടി
1: പാട്ടെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മധുവാൽ സാർ.
2: അച്ഛന്റെ വേഷമായിരുന്നു.
0: അതേത് പാട്ടായിരുന്നു?
2: 1000 പൂവുകൾക്കും ആകാശ സീമകൾക്കും.
0: പാട്ട് അറിയാമത്ര പഠിക്കും.
2: 1000 പൂവുകൾക്കും ആകാശ സീമകൾക്കും അനന്തമകാരുണ്യമേയോനെ അനന്തമകാരുണ്യമേ.
1: ഈ പാട്ടായിരുന്നു എടുത്തത് അല്ലേ അന്ന്?
0: അന്ന് ഒന്നൊരു കാര്യം കൂടെ നടന്നില്ലേ,
2: മത്സരത്തിന് എറണാകുളത്തിന് പോയി
0: സ്പെഷ്യൽ കുട്ടികളുടെ മത്സരത്തിന്.
2: അന്നേരം എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്. ജയസൂര്യ കൈത്തിരിട്ട് മെഡലായിരുന്നു. ഫോട്ടോ എടുത്തു.
1: ഏത് ഇവന്റിനാ കിട്ടിയത് സമ്മാനം?
2: ഓട്ടം മത്സരത്തിൽ. 4 കാലം കഴിഞ്ഞിട്ടുള്ള
1: ഇപ്പൊ പറഞ്ഞല്ലോ ഓട്ട മത്സരമായിരുന്നു. സാധാരണ മത്സരങ്ങളിൽ നിന്ന് ഈ മത്സരം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് പറയാമോ?
0: അത് ഈ സ്പെഷ്യൽ കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളുടെ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് വളരെ സങ്കടമാണോ വിഷമമാണോ സന്തോഷമാണോ തരുന്നതെന്ന് അറിയില്ല. കാരണം നോർമൽ കുട്ടികളുടെ മത്സരങ്ങൾ പോലെ വാശിയില്ല അവിടെ. എനിക്ക് ഫ്രണ്ടിലെത്താൻ

0: എനിക്ക് ജയിക്കണം, എനിക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കണം, മറ്റുള്ളവരെ തട്ടിയിട്ടിട്ടാണെങ്കിലും എന്നുള്ള ഒരു ചിന്തയാണ് സാധാരണ കുട്ടികൾക്കുള്ളത്. പക്ഷേ ഈ സ്പെഷ്യൽ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരിപ്പം ഇപ്പം മോന് ഓട്ടം എന്ന് പറഞ്ഞാൽ ഇവർ ആനിമൽ പോസിലാണ് പോകുന്നത്. കയ്യും കാലിൻ്റെ മുട്ടും കൈപ്പത്തിയും കുത്തിയിട്ടാണ് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നത്. മോന് വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബോഡി ഇപ്പം ഇത്തിരി വലുതായതുകൊണ്ട് അവനത് ബുദ്ധിമുട്ടാണ്, കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അന്ന് ആ മത്സരത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കുഞ്ഞ് ഫ്രണ്ടിലേക്ക് ഓടിപ്പോയി ഫസ്റ്റ് വാങ്ങിക്കാറായാൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ആ കുഞ്ഞ് തിരിഞ്ഞു നിൽക്കും മറ്റുള്ള കുട്ടികളും കൂടെ ഒപ്പം എത്താനായിട്ട്. അങ്ങനെയാണ് സാവിയമ്മാനെ പോയത്. കുറച്ച് പോയപ്പം മറിഞ്ഞടിച്ച് വീണു, പിന്നെ അവിടുന്ന് താങ്ങിയെടുത്ത് പിന്നെയും വിട്ട്, അങ്ങനെയൊക്കെയാണ് ഇതുങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതാ സ്കൂളുകാർ, അങ്ങനെയുള്ള സ്കൂളുകാരൊക്കെ അഭിനയം നിൽക്കുകയും ചെയ്യണം, കാരണം ഇങ്ങനെ പങ്കെടുപ്പിക്കുന്നതിൽ.
1: അവരതിലേക്ക് കൊണ്ടുവരുന്നതിൽ
0: അന്ന് ആക്ടർ ജയസൂര്യ ആണ് മോന് മെഡല് കഴുത്തിലിട്ട് കൊടുത്തത്.
1: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പഠനം എങ്ങനെയായിരുന്നു?
0: മോന്റെ പഠനവും ട്രീറ്റ്മെന്റും ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എവിടാണോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതനുസരിച്ച് പഠനവും കൂടെ കൊണ്ടുപോകുമായിരുന്നു. കൊതമംഗലത്ത് ഇവന് ഹോസ്റ്റൽ ലൈഫ് വലിയ ദുരിതമായിരുന്നു, കാരണം മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ഇന്നാണെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിലും നിർത്താനുള്ളൊരു റൈറ്റ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ കെയർ ചെയ്ത് കൊടുക്കത്തില്ല. അതായത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം സ്വയമേ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കുട്ടികളെ നിർത്തുകയുള്ളൂ. പക്ഷെ മോൻ്റേതെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇവന് ബോധമനസ്സ് പൂർണ്ണമായിട്ടുണ്ട്. അതായത് ഭൗതിക വെല്ലുവിളി ഇല്ല, ശാരീരിക വെല്ലുവിളി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ സ്കൂളിൽ അന്ന് പഠിപ്പിക്കാൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടന്നില്ല. അതുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളുകളെ ആശ്രയിച്ചത്. അപ്പോൾ ഈ സ്കൂളും പഠനവും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് ആദ്യം കൊണ്ടയാക്കുന്നത്. അതിനുശേഷം അവനവിടുന്ന് സ്കൂളിലൊക്കെ കൊണ്ടയാക്കുമ്പോൾ അവന് തനിയെ ബസ് കയറാനൊക്കെ പറ്റത്തില്ല. അവർ റാമ്പിട്ട് കൊടുക്കും ബസ്സിൽ കയറാനായിട്ട്. അപ്പം റാമ്പിലൂടെയൊക്കെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാലിലും കയ്യിലെല്ലാം തൊലിയെല്ലാം പോയി പഴുത്ത്, സ്കിന്നെല്ലാം പഴുത്ത് നാശമായി, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായി. ഇപ്പം അവർ തിരിച്ചു കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് 7 വയസ്സ് വീണ്ടും പോയി എന്ന് മുമ്പ് പറഞ്ഞത്. രണ്ടാമത് പിന്നെ കൂടുതൽ അവരെടുത്ത് കയറ്റും, അതൊക്കെ അവർ ചെയ്തു കൊടുക്കും. പക്ഷെ ടോയ്ലറ്റിലൊക്കെ കുറച്ച് പിള്ളേർ അവർ തന്നെ ചെയ്യണം, ഇവനെ കൊണ്ട് അത് പറ്റത്തില്ല. എങ്കിലും ഇവന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവരവിടെ നിർത്തിയിരുന്നത്. തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും സുഖമായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവിടെ തന്നെ കൊണ്ടയാക്കി. പിന്നെ അവിടുന്ന് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാമത് എറണാകുളത്തിനാണ് പോകുന്നത്. എറണാകുളത്ത് ഹോസ്പിറ്റലായിരുന്നു അവൻ്റെ ട്രീറ്റ്മെന്റ് ആ സമയത്ത്. എറണാകുളത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് സ്കൂളിലോട്ട് മാറ്റി.
1: എറണാകുളത്ത് ഏത് സ്കൂളിലാണ് സാവി പഠിച്ചേ?
2: ചിറ്റാത്തേര സ്കൂളിൽ, ഹോം ഓഫ് ഫെയ്ത്ത്.
1: ആ സ്കൂളിലാണ് പിന്നീട് പഠിച്ചത്.
0: സ്കൂള് ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ?
2: രാശത്രാജ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. സിനിമ പഠിച്ചപ്പോ ഞാൻ അവിടെ ഇല്ല. അതിനുശേഷം
0: അതിനകത്ത് പാട്ടുണ്ടല്ലേ, ഒരു പാട്ടാ കാണിക്കുന്നത്. ഏത് പാട്ടാ?
2: സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുത്, മനസ്സേ കരയരുത്, ഞങ്ങൾ കണ്ണീരിലറിഞ്ഞൊരു പാട്ട് പാടാം, ഞങ്ങൾ കണ്ണീരിലറിഞ്ഞ് പാട്ട് പാടാം.
1: നന്നായിട്ട് പാടുന്നുണ്ട് സാവിയോ. സാവിയോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
2: ആ.
1: എങ്ങനെയാ കേൾക്കാറ്?
2: റേഡിയോയില് പാട്ട് കേൾക്കും.
1: റേഡിയോ സാവിയോയ്ക്ക് ആരാ കേൾക്കാൻ വേണ്ടി കൊണ്ടു തന്നത്? ആരാ?
2: തെറാപ്പിസ്റ്റ് സുനിത ചേച്ചി. വളരെ ചെറുപ്പത്തിലേ റേഡിയോ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നും റേഡിയോ കേൾക്കുന്നുണ്ട്.
1: എന്തൊക്കെയാ റേഡിയോയിൽ കേൾക്കാറ് പരിപാടി? ഏതൊക്കെ പരിപാടിയാ ഇഷ്ടം?
2: വയലും വീടും, പിന്നെ പാട്ട്, പിന്നെ വാർത്ത.
1: അതെല്ലാം കേൾക്കും അല്ലേ?
2: കേൾക്കാറുണ്ട് റേഡിയോ. എൻ്റെ കൂടെ എപ്പോഴും റേഡിയോ ഉണ്ട്.
1: എപ്പോഴും കൂട്ടായിട്ട് റേഡിയോ ഉണ്ട് അല്ലേ? എന്നിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ കൂടെ പാടുവോ സാവിയോ?
2: ഞാനത് കേട്ടുള്ളൂ.
1: കേൾക്കുള്ളൂ അല്ലേ? ഇപ്പൊ പറഞ്ഞല്ലോ പാട്ട് ഇഷ്ടം പോലെ കേൾക്കുമല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിസിസ്റ്റോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസറോ ഒക്കെ ആരാണ് സാവിയോയ്ക്ക്?
2: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി.
1: അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ?
2: ആ.
1: ഒരു പാട്ട് ഓണമൊക്കെ അല്ലേ, ഒരു ഓണപ്പാട്ട് പാടാമോ?

തേൻ മാവിൻ താഴക്കുമ്പി താലോലങ്കിളി പാടുവി ഗാനം പോലും സംഗീതസ്വര സംഗമ ഗാനങ്ങൾ. തേൻ മാവിൻ താഴക്കും താലോലങ്കിളി പാടുവി ഗാനം പോലും സംഗീതസ്വര സംഗമ ഗാനങ്ങൾ. കണ്ണുകൾക്ക്

0: ഈ വീട്.
1: നന്നായിട്ട് പാടി കേട്ടോ സാവിയോ.
0: ആ
1: പിന്നെ സാവിയോ ഇപ്പൊ പറഞ്ഞ പോലെ എറണാകുളത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ പോയി, അതിനുശേഷം എഴുത്ത് ബുക്കൊക്കെ എഴുതണം അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ആഗ്രഹമൊക്കെ എപ്പോഴാണ് പറയുന്നത്?
2: ഇതൊക്കെ സാവിയുടെ വളരെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്,
1: ആ
2: പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെ ഉള്ളതാണ്. അവൻ്റെ സ്കൂൾ ലൈഫ് എന്തുമാത്രം ദുരിതമായിരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ആ സ്കൂളിൽ നിന്ന് ഇവന് ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ടുവിട്ടതുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ ആ പരിസരത്ത് തന്നെ താമസിക്കുകയാണ്, അവിടെ തന്നെ ജോലിയും കണ്ടുപിടിച്ച് അതിനടുത്ത് തന്നെ താമസിക്കണം. കാരണം എപ്പോൾ വിളിച്ചാലും പെട്ടെന്ന് ചെല്ലണം. തിരിച്ചു വരുമ്പോൾ അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറയും. അതോടുകൂടി ആ എറണാകുളത്തുള്ള പഠനവും ട്രീറ്റ്മെൻറ്റും അവിടെ തീർത്തിട്ട് പിന്നെ ട്രിവാൻഡ്രത്തോട്ടാണ് വന്നത്. ശ്രീചിത്രയിലോട്ട് ട്രീറ്റ്മെൻറ്റ് മാറുമായിരുന്നു.
3: സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവെക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം അടുത്ത ശനിയാഴ്ച കൂട്ടുകാരിയിൽ.

0: കൂട്ടുകാരി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറഞ്ഞുതരാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണി വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രവീന്ദ്രന്റെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയതാണ്, ചിത്രം ബെൽറ്റ് മത്തായി. ഗാനരചന പൂവച്ചൽ ഖാദർ.
1: മണിമണിയായി വിറ്റഴിയും കടല ചുടുകടല.

ബെൽറ്റ് മത്തായിക്ക് ഉശിരി കൊടുക്കും നിലക്കടല, കരടിയത്തേക്ക് അരിശം പകരും അരിക്കടല. ബെൽറ്റ് മത്തായിക്ക് ഉശിരി കൊടുക്കും നിലക്കടല, കരടിയത്തേക്ക് അരിശം പകരും.

ബാലികയാക്കും, കിഴവനെ കാമുകനാക്കും. പൊക്കരിക്കാന്റെ മളെ പൊക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ് ഈ കതറ് കുട്ടിന്റെ കടലക്കാക്കുക.

0: എണ്ണങ്കട്ടിയ മമ്മുഞ്ഞിക്കാടെ ആരോഗ്യ കടല
1: ഒന്ന് മെല്ലെ പറഞ്ഞാ നമുക്ക്
0: ഉയ്യപ്പച്ചക്കന് അമ്മായി നൽകും പൊതിക്കടല എണ്ണങ്കട്ടിയ മമ്മുഞ്ഞിക്കാടെ ആരോഗ്യ കടല ഇല്ല കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും ഇല്ല കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും ചക്കാത്തിൽ വാങ്ങണ മണിക്കടല.

പെണ്ണിനെ ഐശ്വര്യം കൂട്ടും, ആണിനെ വീരനായി മാറ്റും. പൊക്കരിക്കാന്റെ ഞമ്മന്റെ പൊക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ് ഈ കാതറ് കുട്ടിന്റെ കടലക്കായ്ക്ക് കൽപ്പ്.

ചിത്രം ചട്ടമ്പി കല്യാണി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം കെ അർജുനൻ, ഗായിക പി മാധുരി.

സൗന്ദര്യ പിണക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ, മനോഹരൻ, ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ ഗാനവരികൾ, രാജസേനന്റെ സംഗീതം.

ചിത്രം ലവ് ലെറ്റർ. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം കെ ജെ ജോയ്, ഗായകൻ യേശുദാസ്. കാമുകിമാരി.

0: ബെൽറ്റ് മത്തായി, ദ്വന്ദ്വയുദ്ധം, ചട്ടമ്പി കല്യാണി, സൗന്ദര്യപിണക്കം, മാന്യശ്രീ വിശ്വാമിത്രൻ, ലവ് ലെറ്റർ, ടൈഗർ സലീം, അഗ്നിമൃഗം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 4:30 കേൾക്കാം. ആകാശവാണി.
1: ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: എന്റെ പേര് മഹേഷ് എന്നാണ്.
2: സ്ഥലം?
3: സ്ഥലം കൊല്ലമാണ്.
2: കൊല്ലത്തെവിടെയാണ്?
3: കൊല്ലം പരവൂരാണ്.
2: പരവൂർ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ
3: അല്ല, അവിടെ കുഴപ്പമില്ല, അവിടെ എപ്പോഴും കണക്ക് തന്നെ.
2: അടിപൊളിയായിട്ട് പോകണം അല്ലേ?
3: ആ, അത്രയുള്ളൂ.
2: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്യണോ, അതെന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ?
3: അല്ല, ആവശ്യമായിട്ടാണ്, ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് പാർക്കിലായത്.
2: എന്ത് ചെയ്യാണ് ഇപ്പോൾ?
3: ഞാൻ ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുവാണ്.
2: അപ്പോൾ ഈ മേഖലയിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും?
3: വന്നിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി.
2: 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
3: ആ, അത്രയുണ്ട്.
2: ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ? വർക്കൊക്കെ അത്യാവശ്യം ഉണ്ടോ? സ്കോപ്പൊക്കെ എങ്ങനെയാണ് ഈ മേഖലയിൽ?
3: അല്ല, ഇപ്പം AI വന്നപ്പോൾ കുറേയൊക്കെ ഇതാണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. AI നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി, ഫീൽഡിൽ നിൽക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട് AI വരുമ്പോൾ ജോലി പോകുന്നുള്ളൂ, അങ്ങനെ വിഷയമൊന്നുമില്ല, കുറച്ച് മാറും അപ്ഡേറ്റ് ആയില്ലെങ്കിൽ.
2: ഇതിലെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്?
3: അല്ല, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡിസൈനിങ് ഫുള്ള് വരുന്നുണ്ട്. ലോഗോ ഡിസൈൻ, ബ്രാൻഡിങ്, പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡിസൈൻ പരമായിട്ട് കാര്യങ്ങളും, പിന്നെ മാർക്കറ്റിംഗ് സൈഡും ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
2: അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്
3: അല്ലേ? ആ, ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഫ്രീലാൻസറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചാളായി. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക.
2: ഈ മേഖലയിലോട്ട് വരാനുണ്ട് ഒരു പ്രചോദനം എന്തായിരുന്നു?
3: പ്ലസ് ടു കഴിഞ്ഞപ്പം ജസ്റ്റ് കയറിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിഞ്ഞിട്ട് പഠിക്കാൻ പോയതല്ല. എങ്ങനെ ചെന്ന് വിട്ട് അങ്ങനെ പഠിച്ചതാ.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: ആ, വീട്ടില് അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ.
2: അനിയനൊക്കെ എന്ത് ചെയ്യാം?
3: അല്ല, അവൻ ഈ ഫീൽഡ് തന്നെ, ഡിസൈനിങ് തന്നെയാണ്.
2: ചേട്ടനെ കണ്ടിട്ട് ഇതിലോട്ട് വന്നതാണോ?
3: ആ, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്, എളുപ്പമാണല്ലോ. അങ്ങനെ ആളങ്ങോട്ട് വന്നതാ.
2: പാടുന്ന ആളാണോ?
3: ഇല്ല, അതിനോ ഐഡിയ ഒന്നുമില്ല.
2: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ?
3: ഇല്ല.
2: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
3: കേൾക്കാറുണ്ട്. കൂടുതലും കേൾക്കുന്ന തമിഴ് പാട്ടുകൾ, അങ്ങനെ നമുക്ക് അടിച്ചുപൊളി പാട്ടുകളൊന്നുമില്ല, അതാണ് കൂടുതൽ കേൾക്കുന്നത്. പിന്നെ മലയാളം പാട്ടും കേൾക്കാറുണ്ട്. ആശം പോലെ
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: യേശുദാസ് പാടിയ ഗംഗ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ,
2: വടക്കുനാഥൻ എന്ന സിനിമ അല്ലേ?
3: ആ, അത് തന്നെ. അത്
2: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
3: പടം കണ്ടുണ്ട്, പിന്നെ പഴയ പടമല്ലേ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: ഓക്കെ, താങ്ക് യു.

ജവലയ ജലതീർത്ഥം സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ഷെറീന.
0: സ്ഥലം?
1: ആറ്റിങ്ങലാണ്. ഞാൻ ഓൾറെഡി തിരുവനന്തപുരത്തുള്ള ആളാണ്. ഇടയ്ക്ക് ഞാനിങ്ങനെ മ്യൂസിയത്ത് വരാറുണ്ട്. അങ്ങനെ വന്നതാണ്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനൊരു ടീച്ചറാണ്.
0: എവിടെയാണ്? ഏത് വിഷയമാണ്?
1: ഞാൻ ഹിന്ദിയാണ് എന്റെ മെയിൻ.
0: ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
1: ചെറിയ ക്ലാസ്സിലാണ്. 1 to 10 വരെ ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും കയറേണ്ടി വരും.
0: എങ്ങനെയാണ് ഹിന്ദിയിലോട്ട് തന്നെ വന്നത്, അല്ലെങ്കിൽ ഇത് എടുക്കാൻ എന്താണ് ഒരു കാരണം?
1: അത് ഞങ്ങള് ചെറുതിലെ സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലാണ് സംസാരിക്കാറ്. അങ്ങനെ വന്ന് ഹിന്ദി സീരിയലും ഒക്കെ ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അത് മാത്രം ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് കാണുള്ളായിരുന്നു. ഫിലിം ആയിരുന്നാലും അങ്ങനെ ഞങ്ങൾ ഹിന്ദിയിൽ, പിന്നെ പ്രചാരസഭയിലും ഡിഗ്രിയൊക്കെ എടുത്തതും എല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. അങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം.
0: അപ്പോൾ ഹിന്ദിയിൽ എന്തായാലും പുലിയാണ്.
1: അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ.
0: ആരൊക്കെ ഉണ്ട്?

0: വീട്ടിൽ ഞാൻ എൻ്റെ മോള് മോന് ആണ് മാത്രമാണ് ഇപ്പം കൂടെ ഉള്ളത്.
1: സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ മ്യൂസിയത്തിൽ വരാറുണ്ട്?
0: ആ വരാറുണ്ട്.
1: ഇവിടെ മ്യൂസിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്?
0: എനിക്ക് ഇവിടെയുള്ള ഈ ശാന്തത, പിന്നെ ഈ കാറ്റ്, ഈ ആളുകൾ, ഇങ്ങനെ ഒരു പാട്ട്, പിന്നെ ഈ റേഡിയോ കേൾക്കാറുണ്ട് ഇതില്ലേ, അതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ആയിട്ടുള്ള ഒരു ശ്രോതാവാണ്. രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒക്കെ റേഡിയോ ഇട്ടിട്ടാ നിൽക്കുക.
1: റേഡിയോ ആണെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും കേൾക്കാം അല്ലേ?
0: ആ അതെ അതെ അതെ.
1: നമ്മുടെ ജോലി നടക്കും, വാർത്ത കേൾക്കാം,
0: ഒരുപാട് അറിവുകളും ഒക്കെ കിട്ടുന്നവരും, പിന്നെ ടൈമും അവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പം അതും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
1: ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
0: ഒഴിവ് സമയം ഡ്രോയിങ് ഉണ്ട്, പിന്നെ പാട്ട് കേൾക്കല്.
1: വര പഠിച്ചിട്ടുണ്ടോ?
0: കുറച്ച്.
1: എന്താണ് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്?
0: വരയ്ക്കാനെങ്കിൽ കാണുന്നൊക്കെ പെട്ടെന്ന്, ഒരു മനുഷ്യനായാലും പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ വരയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ
1: പാടുന്ന ആളാണോ?
0: ആ കുറച്ചൊക്കെ.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേര്.
0: ആ പിന്നെന്താ പാടാം.

0: പക്ഷി പോലെ.
1: വളരെ സന്തോഷം.
0: താങ്ക് യു.
1: പാട്ടുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടാറുണ്ടോ?
0: ആ ഉണ്ട്, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇത് പാടിക്കൊണ്ട് നടക്കുകയാണ് എൻ്റെ തൊഴിൽ.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: കാതോട് കാതോരം എന്നുള്ള ഈ ഗാനം തന്നെ എനിക്ക് കേൾക്കണം.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എന്റെ പേര് സുബിൻ എന്നാണ്. കൊല്ലമാണ്.
0: തിരുവനന്തപുരം ഇങ്ങനെ കാണാൻ വന്നതാണോ?
1: ആ, ഞങ്ങളൊരു വർക്കിന്റെ കാര്യമായിട്ട് ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം അത് കഴിഞ്ഞു ഇനി പോകാനായിട്ട് എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു.
0: ഈ മ്യൂസിയത്തിൽ മുൻപ് വന്നിട്ടുണ്ടോ?
1: ആ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഇവിടെ എന്റെ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമാണ്. ഞാനിപ്പം വർക്കിന്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊല്ലത്ത് താമസിക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചി, ഹസ്ബൻഡ്, കുഞ്ഞ്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാനിപ്പോ എനിക്ക് പ്രിന്റിംഗ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു സ്വന്തമായിട്ട് യൂണിറ്റ് ഇടാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
0: എവിടെയാണോ?
1: കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലേക്കാണ്.
0: അപ്പോ ഇപ്പോ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ?
1: വർക്ക് കുഴപ്പമില്ല. നമുക്കിപ്പം കഴിഞ്ഞ വേൾഡ് കപ്പില് പ്രിന്റിംഗ് സെക്ഷൻ എല്ലാം ഭയങ്കര ഇതായിരുന്നല്ലോ നമുക്ക്. നമ്മുടെ ചാകര എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത്യാവശ്യം അപ്പോഴേ വർക്ക് ഉണ്ടായിരുന്നല്ലോ രീതിയിൽ.
0: എന്തൊക്കെയാണ് ഇപ്പോ ഹോബീസ് ഒക്കെ ഒഴിവ് സമയം കിട്ടുമ്പോ?
1: മെയിനായിട്ട് ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിയാണ് കൂടുതലും. ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുക, പിന്നെ യാത്രകൾ, ഇതൊക്കെ തന്നെയാണ്.
0: ഇപ്പോൾ ക്രിക്കറ്റ് കളി കൂടുതലും ടർഫിലാണല്ലേ?
1: ആ, ഇപ്പം കൂടുതലും ടർഫിലാണ്. നമുക്ക് പിന്നെ കൊല്ലത്ത് മൈതാനമുണ്ട്, ആശ്രാം മൈതാനമുണ്ട്. അപ്പോൾ അവിടെ കളിക്കും. അല്ലാത്ത ഒഴിവ് സമയങ്ങളിൽ ടർഫിലും.
0: ഇപ്പോൾ ടർഫിൽ കളിക്കുന്നതും ഇപ്പോൾ നമ്മളല്ലാതെ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്ന തമ്മിൽ കളിക്കുന്ന ആളെന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണ്?
1: ടർഫിൽ പിന്നെ നമുക്ക് ഒരുപാട് പരിക്കുകളൊന്നും പറ്റാതെ റൗണ്ടിനകത്ത് നിന്ന് തന്നെ കളിക്കാം. മറ്റേത് അങ്ങനെ അല്ലല്ലോ. മറ്റേ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിലും വെച്ച് എങ്ങനെ വേണോ നമുക്ക് കളിക്കാം.
0: കൂടുതൽ എവിടെയാണ് ഇഷ്ടം?
1: ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് ഇഷ്ടം. ടർഫിൽ വരുമ്പോഴത്തേക്കും ടർഫിൽ ഒരു ടൈമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രസമാണ്. ടൈം വരുമ്പോഴത്തേക്കുള്ള പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, പാട്ടൊന്നും അങ്ങനെ. പാട്ടൊക്കെ അവരോട് കേൾക്കും, ശരിയാവൂല.
0: സിനിമയൊക്കെ കാണുന്നതാണോ?
1: ആ, സിനിമയാണൊരു പാഷനായിട്ട് വെച്ചിട്ടുണ്ട്. സിനിമ കാണുന്നൊരു ആഗ്രഹമാണ്. എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറും ഉണ്ട്.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നീ വെട്ട സിനിമയിലെ ഇല്ലത്തെ കല്യാണത്തിന് എന്ന് പറയുന്നത് ഇപ്പൊ കേട്ടാലും ഒരു ഭയങ്കര പാട്ടും.
0: ഇറങ്ങിയ കാലത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു.
1: ആ, പടവും അടിപൊളി. ഇപ്പൊ കണ്ടാലും നമ്മൾ ഈ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി കൂടുതലും കാണുന്ന ഒരു
0: കോമഡി സിനിമ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, ശരി.

0: നമസ്കാരം, പേരെന്താ?
1: ജ്യോതിർമയി.
0: സ്ഥലം?
1: ആലപ്പുഴ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: പഠിക്കുകയാണ്, പ്ലസ് ടു ഉണ്ടാവും, സെക്കൻഡ് ഇയർ.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതം?
1: കോളേജ് ലൈഫ് ഇങ്ങനെ പോകുന്നു.
0: എന്താണ് ഈ നിയമം തന്നെ തിരഞ്ഞെടുക്കണമെന്നൊരു ആഗ്രഹം തോന്നാൻ?
1: കൊച്ചിലോട്ട് LLB എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട്
0: വീട്ടിൽ ആരെങ്കിലും വക്കീലന്മാരൊക്കെ ഉണ്ടോ?
1: അച്ഛൻ്റെ അനിയ വക്കീല.
0: അത് കണ്ടിട്ട് തന്നെ ഇതിലോട്ട് വന്നതാണോ?
1: അച്ഛന് ആഗ്രഹം ഇത് പഠിക്കാനായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട്.
0: കോളേജിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജിൽ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളൂ ക്ലാസ്, പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഇരിക്കും.
0: അപ്പോൾ ക്ലാസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാറില്ല, നല്ല കുട്ടികളാണ്.
1: അതെ, കട്ട് ചെയ്യാറില്ല.
0: എന്തെങ്കിലും ഇപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ ഇത് പഠിച്ചിട്ട്?
1: അങ്ങനൊന്നും ഇല്ല, ചിലതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും.
0: നിയമം ബിരുദം എടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ അല്ലേ?
1: ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല.
0: അതൊക്കെ നടക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനും അമ്മയും അനിയനും.
0: അനിയനൊക്കെ എത്ര കൊല്ലമാണ്?
1: അനിയൻ പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പോൾ ഒരു മൊബൈൽ ആൻഡ് ലാപ്ടോപ്പിന്റെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു.
0: ആലപ്പുഴയൊക്കെ എപ്പോഴൊക്കെയാണ് പോകാറുള്ളത്?
1: ഞാൻ വീക്കെൻഡെല്ലാം പോകാറുണ്ട്, പക്ഷേ ഇപ്പോൾ വെള്ളമാണ്,
0: മഴയും.
1: അതെ.
0: ആലപ്പുഴ എവിടെയാണ്?
1: കുട്ടനാട്.
0: മനോഹരമായ ഒരു പ്രദേശമാണല്ലേ?
1: അതെ.
0: മഴയാണെങ്കിലാണ്, ഒരു
1: ഈ ഒരു ടൈമിൽ വെള്ളപ്പൊക്ക സീസണാണ്.
0: കേരളത്തിന്റെ നല്ല റാലല്ലേ?
1: അതെ.
0: പാടുന്ന ആളാണോ?
1: പാടും, പക്ഷേ ഇപ്പോ
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ? എഴുത്തോ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എഴുതും, കോഡ്സ് ഒക്കെ എഴുതാറുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നുമില്ല.
0: ഇവിടെ വന്നപ്പോ എന്ത് പറ്റി?
1: ഇവിടെ വന്നപ്പോ ടെച്ചിട്ട് പോയി.
0: അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരനെ ചോദിച്ചാ?
1: കേർമീര.
0: ആരാച്ചാറൊക്കെ വായിച്ചിട്ടുണ്ടോ?
1: ആരാച്ചാർ വായിച്ചിട്ടില്ല, പക്ഷേ പുള്ളിക്കാരിയുടെ വേറെ കുറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്.
0: പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
1: അതെ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പള്ളി ചെട്ടുമ്പിലെ കാട്ടുചെമ്പൻ.
0: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: അതില് സിംഗറ് മലയാളിയല്ല, തമിഴാണ്. അപ്പൊ പുള്ളിയുടെ വോയിസ് ഈ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഒരു വെറൈറ്റി വോയിസ് ആണല്ലേ. ഗാനം കേൾക്കാൻ വളരെ നന്ദി.
1: താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ വാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്.

സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ എഴുതി, പായിപ്പാട് രാജു സംഗീതം നൽകി, വിജയ് യേശുദാസും രാജലക്ഷ്മിയും പാടിയ ഗാനം. ചിത്രം എഡ്യൂക്കേഷൻ ലോൺ.

എന്തു തുള്ളടാ ആർപ്പൂ വിളിയടാ ചറു ചറു ചറു ചറു മഴയോ മഴ മഴ മഴ മഴ മഴയോ.

0: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സമയം 5 മണി. ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. ദുർവേയി പുത്രകഥ യുഗാന്തരേഷു തസ്യ നൂതനാസ്വാദനം ഇതി വിഷയം അധികൃത്യ പ്രഭാഷണം കരോതി സർവകാര പട്ടം ഗേൾസ് ഉച്ചതര മാധ്യമിക വിദ്യാലയസ്യ സംസ്കൃത അധ്യാപക ഡോക്ടർ എസ് നീലകണ്ഠൻ.
2: ദുർവ്യയി പുത്രകഥ യുഗാന്തരേഷു തസ്യ നൂതനാസ്വാദനം കഥാമേകാം കഥയാനി അസ്മാധികം കൗതുകജനകം വാക്യം ബാലാൻ അധികൃത്യ നാപരം ഭവിതുമർഹതി തത് കൗതുകം ചിരം തിഷ്ഠതി വർദ്ധത്തെ ക്ഷയതി ഇതി യത് കാഥികസ്യ ആഖ്യാനശൈലിം തത് കഥായാഃ കാലോചിതം ഇതി വൃത്തം ഇത്യാദീൻ അപേക്ഷത്തെ വൃത്ത പ്രാസ നിബന്ധേന ലേഖനീയാം കവിതാം വാ താള ലയാത്മകതയാ ലേഖനീയം ഗാനം വാ കഥാസ്ഥാനേ പ്രതിഷ്ഠാപയിതും ന ശക്യം യതഃ തത്ര ഉദ്ദിഷ്ടഃ ശബ്ദഃ ആശയഃ ഉഭയോ വാ കിഞ്ചിത് ച്യുതോ ഭവേത്. കവേ അപേക്ഷയാ അധികം സ്വാതന്ത്ര്യം കാതികസ്യ അസ്തി തഥാ കവിതാ അപേക്ഷയാ കൗതുകാവഹനം ബാലാനാം കൃതേ കഥായാഃ അസ്തി ച പദ്യരൂപേണ ലിഖിതാൻ ഇതിഹാസാനപി വയം കഥാരൂപേണൈവ അദ്യ പഠാമഃ പഠിതും ഇച്ഛാമഃ ച. ഏകാം കഥാം കഥയേത് തസ്യാഃ ഇതിവൃത്തം കാലാതീതം ഭവേത് തസ്യാഃ ആഖ്യാനശൈലീ അഭൂതപൂർവാ സ്യാത് പ്രതിപഠനം സാ നൂതനാശയാൻ ജനയേത് ബഹൂൻ പ്രശ്നാൻ അവശേഷയേത് പാഠകേ ഗവേഷകം ഉന്മീലയേത് കഥാ കഥം കഥനീയ ഇത്യസ്യ നിദർശനം ഭവേത്. ഏതാവദ്ഭിഹി അസാധാരണൈഃ വിശേഷണൈഃ യോഗ്യാ കാചിത് കഥാ യദി അസ്തി തർഹി സാ കഥാ കീദൃശീ സ്യാത് തത് കഥായാഃ കാഥികഃ കീദൃശോ ഭവേത് പശ്യാമഃ. കഥായാഃ നാമ ദുർവ്യയി പുത്രസ്യ ഉപമാ ഇതി. കാഥികഃ നാസരധീയഃ സാക്ഷാത് യേശുക്രിസ്തുഃ ച. സുവിശേഷാണാം സുവിശേഷഃ ഇതി സുപ്രസിദ്ധേ ലൂക്കാ പ്രണീതേ സുവിശേഷേ നഷ്ടമേഷോപമാ നഷ്ടനാണകോപമാ ഇത്യനയോഃ കഥയോഃ അനന്തരം തൃതീയത്വേന ഇയം കഥാ പ്രതിപാദ്യത്തെ. കഥാ ഇത്ഥം ഭവതി. കസ്യചിത് പിതുഃ ദ്വയോഃ പുത്രയോഃ കനിഷ്ഠഃ പിതരം സ്വകീയം രിക്താംശം അർത്ഥയിത്വാ തച്ച ലബ്ധമാത്രേണൈവ ദ്രവ്യരൂപേണ പരിവർത്തിയ ദൂരദേശം പ്രസ്ഥിതഃ തത്ര അസാന്മാർഗികം ജീവനം യാപയിത്വാ സർവം ധനം നാശയിത്വാ ദരിദ്രോ ഭൂത്വാ മിത്രൈഃ പരിത്യജ്യ ച തസ്മിൻ ദേശേ ദുർഭിക്ഷേ സമുപസ്ഥിതേ ജീവികാർത്ഥം സൂകരപാലനം കർത്തും നിർബദ്ധോ ഭൂത്വാ സൂകരേഭ്യഃ ദീയമാനം ഭോജ്യമപി അലഭമാനഃ സർവഥാ സൂകരഗർത്തേ പ്രക്ഷിപ്തൈവ ഭൂത്വാ പശ്ചാത്താപം കൃത്വാ മമ പിതുഃ ഗൃഹേ ഭൃത്യാനാമപി കിയത് സൗഭിക്ഷ്യമസ്തി തേഷാം അന്യതമോ ഭവിതുമിച്ഛാമി ഇതി വിചിന്ത്യ ഗൃഹം പ്രത്യാഗന്തും നിശ്ചിത്യ പ്രത്യാഗച്ഛതി പിതാ ച ദൂരാദേവ തം ദൃഷ്ട്വാ ചിരാത് തദാഗമനം കാംക്ഷമാണഃ സർവാത്മനാ സ്വീകരോതി തച്ച ആക്ഷിപന്തം ജ്യേഷ്ഠപുത്രം സ്വകൃത്യം സമർത്ഥയതേ ച. ഇത്ഥം കഥാ സമാപ്യതേ. പ്രഥമപഠനേ ഇയം കഥാ കിയത് അസംബദ്ധാ ഇവ പ്രതീയത്തെ. സ്വേച്ഛാചാരിണേ കനിഷ്ഠേ കൃതഃ സത്കാരഃ ആജ്ഞാനുവർത്തിനേ ജ്യേഷ്ഠായ കൃതാ അവമതിഃ ഉഭയത്ര ച പ്രകടം പിതുഃ ദൗർബല്യം ച. ഏതേ വിചാരാഃ പ്രതീയന്തേ. പുനഃ പുനഃ പഠനേന അസ്മാകം വിചാരാഃ അപി പരിവർത്തന്തേ. അതഃ ആഗച്ഛന്തു വയം ഇമാം കഥാം സൂക്ഷ്മതയാ പരിശോധയാമഃ. കസ്യചിത് പിതുഃ

ദ്വൌ പുത്രൌ സ്തഃ തയോഹ ജ്യേഷ്ഠ ദിനാന്ത പര്യന്തം ക്ഷേത്രേ കർമ്മ കുർവാണ പിതുഃ ആജ്ഞാനുകാരീ ചാസ്തി കനിഷ്ഠസ്തു പ്രകൃത്യാ സ്വേച്ഛാചാരി. ഏകസ്മിൻ ദിനേ കനിഷ്ഠ പിതരം സ്വകീയം രിക്താംശം യാചത്തെ. പിതരി ജീവതി രിക്താംശസ്യ യാചനം നാമ പിതഃ മമ ദൃഷ്ടിയാ ഭവാൻ മൃതതുല്യഃ ഇതി അനുക്തമുക്തമിവ. പിതാതു തത് അപ്രതിഷിദ്ധ്യ ദ്വയോഹ കൃതേ സമ്പത്തിം വിഭജതി. ജ്യേഷ്ഠ പിത്രാ സഹൈവ വസതി, കനിഷ്ഠസ്തു അംശസ്യ ലബ്ധമാത്രേണൈവ തത് ദ്രവ്യരൂപേണ പരിവർത്തിയ ദൂരദേശം പ്രതി യാത്രാം കരോതി. ഇയം യാത്ര കേവലം ഭൗഗോളിക പരിവർത്തനരൂപാ ഇതി ന അപിതു നിജമൂലാത് സംസ്കൃതേശ്ച മനുഷ്യസ്യ മാനസികഃ ആധ്യാത്മികശ്ച വിപ്രവാസഃ ഇതി ദ്രഷ്ടവ്യ. കസ്മാത് ജ്യേഷ്ഠേന കനിഷ്ഠോ ന രുദ്ധഃ തത്ര കാരണം തസ്യ ഔദാസീന്യം ഭവതി യത് സംഭവതഃ കഥായാഃ അന്തേ പിതുഃ വചനാനി യാവത് അനുവർത്തതേ. തർഹി പിതുഃ മനസ്ഥിതിഃ കീദൃശീ ആസീത് സോപി കനിഷ്ഠം ന നിവാരയതി. പിത്രാ ചിന്തിതം ഭവേത് തസ്യ നിവാരണേന കിം ഫലം. കിയത്കാലം തം ഗൃഹേ നിബദ്ധും ശക്യത്തെ അഥവാ ഇതി രുദ്ധ്യത്തെ സമീപ ഭാവികാലേ സഹ വർദ്ധിതോ ഉദ്വേഗേന ഇതഃ നിർഗമിഷ്യതി. കിന്തു സ യുവാ കദാചിത് പ്രത്യാഗമിഷ്യതി ഇതി കോപി പ്രതീക്ഷാം വഹതി ചേത് തത് തത്പിതരം അന്തരാ ന കോപി അന്യഃ ഭവിതുമർഹതി. തത്കാരണേ ഏവ ഏതത് കഥായാഃ മർമ്മ നിഹിതമസ്തി ഇതി ദ്രഷ്ടും ശക്യത്തെ തത് വയം ക്രമേണ പശ്യാമഃ. ദൂരദേശം ഗതഃ കനിഷ്ഠഃ യഥാനുമിതം ഉച്ഛൃംഖലം ജീവനം യാപയതി. ധനസ്യ സർവസ്യ ദുർവ്യയേന കാലക്രമേണ നിസ്വോ ഭവതി ച. ദൈവ വൈപരീത്യാത് തസ്മിൻ ദേശേ ദുർഭിക്ഷോ ജായതേ. തദ്ദേശീയാഃ അപി ജീവികാർത്ഥം അന്യദേശാന് പ്രതി പലായനം കർത്തും നിർബദ്ധാഃ ഭവന്തി. തർഹി ആഗന്തുകസ്യ അസ്യ കാ കഥാ ഇത്യേവ സുവിശേഷ വക്തുഃ വിവക്ഷിതം ഭവേത് ഇതി ഭാതി. വൃത്തിമന്വിഷ്യ ഇതസ്തതഃ വൃഥാ ഭ്രമതഃ കനിഷ്ഠസ്യ അന്തേ ജീവനധാരണാർത്ഥം സൂകരപാലനം കർത്തവ്യം ഭവതി. യഹൂദിയാനാം മധ്യേ സാ വൃത്തിഃ സർവഥാ നിഷിദ്ധാ നികൃഷ്ടാ ച ആസീത്. ഏകസ്മിന് അവസരേ ക്ഷുധാർത്ഥഃ സഹ സൂകരവിഹിതം ശിംബമപി ഭോക്തും സജ്ജോ ഭവതി തതപി തസ്മൈ ന ലഭ്യതെ. ഏവം സർവാത്മനാ സൂകരഗർത്തേ സഹ പ്രക്ഷിപ്തോ ഭവതി. മമ ഗൃഹേ ഭൃതിയൈരപി കീദൃശീ സുഭിക്ഷത അനുഭൂയത്തെ ഇതി സഹ സാസൂയം സ്മരതി. തത് മനഃപരിവർത്തനസ്യ പരിധൗ അന്തർഭവതീതി ന ഭാതി. തതഃ സഹ നൂനം സ്വദോഷാൻ സ്മൃത്വാ പശ്ചാത്തപതി. പ്രത്യാഗത്യ പിതുരഗ്രേ ദോഷാൻ ഉദ്ഘുഷ്യ ക്ഷമാം യാചിതും നിശ്ചിനോതി ച. ബഹുവർഷേഭ്യഃ പരം ദ്രഷ്ടവ്യേന പിത്രാ സഹ കിമു വക്തവ്യമിതി സഹ സ്വയം അഭ്യസ്യതി. സഹ പിതരം വക്ഷ്യതി പിതഃ അഹം ഭവത് പുരതഃ സ്വർഗസ്ഥസ്യ പിതുഃ ച പുരതഃ ഘോരം പാപം അകുർവം മാം ക്ഷമസ്വ. തവ പുത്രോ ഭവിതും മമ യോഗ്യതാ നാസ്തി മാം സ്വഭൃത്യേഷു അന്യതമം സ്വീകർത്തും അലം. പുത്രഃ പരിശീലയതി സ്വപിത്രാ സഹ കിം കിം വക്തവ്യം ഇതി വിഷയേ. അസ്മിൻ ലോകേ ജനഃ സർവാധികം സ്വാഭാവികതയാ മാത്രാ സഹ ഭാഷതേ. പതഃപരം പിത്രാ സഹ തേന പിത്രാ സഹ ഭാഷിതും അത്ര കശ്ചന പുത്രഃ സ്വയം പരിശീലനം കരോതി. തർഹി അഹം വിചാരയാമി തം കനിഷ്ഠം പുത്രം അതികൃത്യ തേന അനുഭൂതം മഹത്തരം ദൗർഭാഗ്യം. നിർധനത്വം ന വൃത്തേഹ അലഭ്യതാ ന സൂകരപാലനം ന വാഞ്ഛിതസ്യ സൂകരഭോജനസ്യാപി അലഭ്യതാ ന സൂകരഗർത്തേ പതനമപി ന അപിതു സ്വപിത്രാ സഹ കിം വക്തവ്യമിതി തേന പ്രാഗേവ സജ്ജീകരണം കരണീയമാസീത് ഖലു തദേവ തേന അനുഭൂതേഷു സർവേഷു അധികം ദൗർഭാഗ്യം ഇതി. പുത്രം ദൂരാദേവ ദൃഷ്ട്വാ തത്പിതാ ത്വരിതം പ്രധാവ്യ തം ആലിംഗനൈഃ ചുംബനൈശ്ച ആവൃണോതി. പിതുഃ അനേന കാരുണ്യപൂർണേന വ്യവഹാരേണ വിസ്മിതോപി സഹ പുത്രഃ സ്വേന അഭ്യസ്തം വക്തും ആരഭതേ. പിതഃ അഹം ഭവതഃ പുരതഃ സ്വർഗസ്ഥസ്യ പിതുഃ ച പുരതഃ ഘോരം പാപം അകുർവം മാം ക്ഷമസ്വ. തവ പുത്രോ ഭവിതും മമ യോഗ്യതാ നാസ്തി അഗ്രേ വക്തവ്യം തു മാം തവ ഭൃത്യേഷു അന്യതമം സ്വീകുരു ഇതി. കിന്തു കരുണായാഃ മൂർത്തിമാൻ ഭാവൈവ വിരാജമാനസ്യ തസ്യ പിതുഃ പുരതഃ താനി പദാനി വക്തും സഹ ന പ്രഭവതി. അഥ പുത്രേണ അഗ്രേ യത് വക്ഷ്യമാണം ഭവേത് തത് സ്വാഭിമാന ക്ഷതിജനകം പശ്യൻ

0: താ തത്രൈവ അതി ചാതുര്യേണ തസ്യ ഭാഷണസ്യ ഭംഗം കരോതി സ്വഭൃത്യാം ആഹൂയ താംശ്ച കനിഷ്ഠം സർവസത്കാരൈഃ സഹ ഗൃഹം പ്രതി നേതും ആജ്ഞാപയതി. പിതൃപുത്ര സംബന്ധസ്യ അതിഗാഠഃ ഹൃദയംഗമശ്ച സന്ദർഭഃ അത്ര ആവിഷ്ക്രിയതേ. അത്ര കശ്ചന പ്രശ്നഃ ഉദേതി. വസ്തുതഃ കനിഷ്ഠസ്യ ഗൃഹപ്രത്യാഗമനേ കാവാസീത് പ്രേരണ? ബുഭുക്ഷാ ഏകം കാരണം സ്യാത്. യഥാ സഹ പരദേശേ ക്ഷുധാ വ്യാകുലഃ ആസീത് തദാ സഹ സ്വഗൃഹേ ഭൃത്യാനാം ആവശ്യകതാധികം ലഭ്യമാനം ഭോജനം സസ്മാര ഖലു. സ്വകൃതദോഷാൻ സഞ്ചിന്ത്യ സംജാതം മനഃപരിവർത്തനം ദ്വിതീയം കാരണം ഭവേത്. കിന്തു ഈദൃശാനി കാരണാനി ആത്യന്തികരൂപേണ മനുഷ്യം ഗൃഹം പ്രതി പിതരം പ്രതി നിവർത്തിതും ന പര്യാപ്താനി. യത് മഹാകവിഃ അഖിലസാരം ഭുവി ഇതി പ്രാശംസത്. യത് ദയാ നിസ്വാർത്ഥത കൃതജ്ഞത ഇത്യാദീനാം ഉത്കൃഷ്ടഗുണാനാം നിദാനം ഭവതി. യത് വിനാ അസ്മാകം ജീവനം അയം ലോകശ്ച നിരർത്ഥകം ഭവേത് തേന പ്രേംണ. പിത്രാ സ്വസ്മിൻ പാലിതസ്യ നിഷ്കപട പ്രേംണ ദർശിത മാർഗഃ ഏവ പുത്രഃ ഗൃഹം പ്രത്യാഗതഃ. അപരതഃ പിതാ അപി തന്നിർവ്യാജ പ്രേംണഃ ബലേന തസ്യ നിർഗമനസ്യ പരീത്യുഃ പ്രവൃത്തി ഇതി വയം ന്യായതയാ അനുമാതും ശക്നുമഃ. മാർഗേ ദത്തദൃഷ്ടിഃ പ്രതീക്ഷിതവാൻ. തദേവ മയാ പൂർവമുക്തം പുത്രഃ കദാചിത് പ്രത്യാഗമിഷ്യതി ഇതി വിശ്വസിതഃ ഏകയേവ സഹ പിതാ. തസ്മൈ ച താം പ്രത്യാശാദായകം കിമന്യത് തേന സ്വപുത്രേ ധൃതാത് ഗാഠപ്രേംണഃ. തസ്യ പ്രേംണഃ സാഫല്യേ വിശ്വാസയേവ തം പുത്രസ്യ പുനഃസമാഗമനായ പ്രേരകം ആസീത്. അതഃ ഇയം കഥാ പിതൃപുത്ര സംബന്ധിനി അത്യന്തം ഊഷ്മളാ പ്രേമഗാഥാ ഭവത്. വയം കഥായാം പുനഃ പ്രവിശാമഃ. സായം യാവത് ക്ഷേത്രേ കർമ്മ കൃത്വാ ഗൃഹം പ്രത്യാഗതം ജ്യേഷ്ഠപുത്രം പശ്യാമഃ. ഗൃഹേ ഉത്സവാരവാൻ ശ്രുത്വാ ജിജ്ഞാസുഃ സഹ ഭൃത്യം കാരണം പൃച്ഛതി. സ ച കഥയതി കനിഷ്ഠ പുത്രഃ പ്രത്യാഗതഃ ഇതി. സ ച സുരക്ഷിതം പ്രത്യാഗത ഇതി ഹർഷാത് പിത്രാ പുഷ്ടം വത്സം മാരയിത്വാ ഭോജ്യം സജ്ജീകൃതം. പുഷ്ടവത്സ്യ വിഷയഃ ഭൃത്യേന വിശേഷതഃ ഉക്തഃ ജ്യേഷ്ഠം പ്രകോപയിതുമേവ സ്യാത്. യതഃ സഹ പിത്രാ സഹ ക്രോധേന ഭാഷമാനഃ പുഷ്ടവത്സ്യ വിഷയം ഉദ്ധരതി ഖലു. കുപിതഃ ജ്യേഷ്ഠപുത്രഃ ഗൃഹം പ്രവേഷ്ടും ന ഇച്ഛതി തം സാന്ത്വയിതും പിതാ സ്വയമേവ ബഹിരാഗച്ഛതി. സഹ പിതരം സക്രോധം വദതി അഹം ബഹുകാലം ഭവന്തം സേവേ ഭവതഃ ഏകാപി ആജ്ഞാ മയാ കദാപി ന ഉല്ലംഘിത. മിത്രൈ സഹ മോദനാർത്ഥം മഹ്യം ഏകഃ അജശാപകഃ അപി ത്വയാ ന ദത്തഃ പ്രത്യുത ഉച്ഛൃംഖലം ജീവനം യാപയിത്വാ യഃ ഭവതഃ സർവം ധനം നാശിതവാൻ തസ്മിൻ പുത്രേ പ്രത്യാഗതേ സതി ഭവാൻ തസ്യ കൃതേ വൃഷശാപകം ഹത്വാ മഹോത്സവം അകരോത് ജ്യേഷ്ഠഃ ക്രോധേന ജ്വലതി. പിതാ തു സൗമ്യതയാ പ്രതിവദതി ത്വം സർവദാ മയാ സഹൈവ ആസി മമ സർവം തവൈവ ഖലു മൃതയിതി അസ്മാഭിഃ വിചാരിതഃ തവാ അയം സഹോദരഃ ഇദാനീം ജീവിതഃ പ്രത്യാഗതഃ സഹ നഷ്ടഃ ആസീത് പശ്യ വയം തം പുനഃ ലബ്ധവന്തഃ. കിമേതത് ഉത്സവയോഗ്യം ന കനിഷ്ഠം സഹ ഏഷഃ തവ പുത്രഃ ഇത്യാദിഭിഃ സംബോധിതവന്തം ജ്യേഷ്ഠപുത്രം പിതാ സ്മാരയതി യഃ പ്രത്യാഗതഃ സഹ തവ സഹോദരഃ ഇതി. പിതൃത്വേന മയാ ഇത് കർത്തവ്യം തത് കൃതം അധുനാ തം സ്വീകർത്തും തവ അവസരോസ്തി ഇതി വദന്നിവ. കഥ അത്രൈവ വാചകാൻ കിഞ്ചിത് വിസ്മാപ്യ സമാപ്യതേ. ജ്യേഷ്ഠസ്യ പ്രതിക്രിയാ കീദൃശീ ഭവേത് സഹ പ്രസീദേത് വാ അഥവാ വിവാദം അനുവർത്തയേത് വാ ഇത്യാദയഃ പ്രശ്നാഃ പാഠകേ ഉദ്ഭവേയുഃ. കഥായാഃ സംരചനൈവ ഏതസ്മിൻ വിഷയേ ഉത്തമം പ്രമാണം നനു. കഥ തത്രൈവ സമാപ്താ അഥവാ സമാപിതാ യതഃ ജ്യേഷ്ഠപുത്രായ പിതുഃ യുക്തിഃ സർവഥാ ബോധഗമ്യാ ജാതാ ഇത്യേവ. യതഃ അന്തതഃ സോപി തസ്യ സ്നേഹനിധേഃ പിതുഃ പുത്രഃ ഖലു. ദുർവ്യയീ പുത്രകഥായാഃ വിവിധാസു ഭാഷാസു വ്യാഖ്യാനാനി അന്വാഖ്യാനാനി പുനരാഖ്യാനാനി ച ബഹൂനി ജാതാനി. തേഷു പ്രാതസ്മരണീയം ഖലു ശ്രീ പി സി ദേവസ്യ മഹാശയസ്യ ക്രിസ്തു ഭാഗവതം. ചിന്തയതി സതി സർവേഷാമപി ജീവിതം കഥാവശേഷതായൈ ഭവ. മൃതഃ ഇത്യസ്യ കഥാവശേഷഃ ഇതി പര്യായോപി അസ്തി ഖലു. അസ്മത് കഥാഃ ആഗാമി സന്തതിഭിഹി പഠ്യമാനാഃ ഹൃദ്യാഃ സരസാഃ ആസ്വാദ്യാഃ ഭവേയുഃ ഇത്യസ്മിൻ അസ്മാകമേവ ഉത്തരദായിത്വ തദർത്ഥം ഭവതി ഏഷാ ജീവയാത്ര. പ്രസ്തുതാം കഥാം ഏകേനൈവ പദേന വിശേഷയിതവ്യം ചേത് മന്യേ തത്പദം സ്നേഹഃ ഇതി ഭവേത്. സ്നേഹ ആധാരതയാ പ്രതിഷ്ഠിതത്വാത് ഏവ ഏഷാ കഥ പ്രത്യേകസ്മിൻ പഠനേ നവാനവാൻ ആശയാൻ ജനയന്തി യുഗാനി അതിക്രമ്യാപി അസ്മൻ മധ്യേ വിലസതി.
1: സംസ്കൃത കാര്യക്രമേ ഏതാവതാ ശ്രുതം ദുർവേയീ പുത്രകഥ യുഗാന്തരേഷു തസ്യ നൂതന ആസ്വാദനം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷകഃ ഡോക്ടർ എസ് നീലകണ്ഠൻ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എഴുത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപ്പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി
1: രാമായണ പാരായണം 23-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സീതാ സംവാദമാണ് ഇന്നത്തെ കഥാസന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

അതുപൊഴുതു രഘുപതിയുമലിവോടരികെ വിളിച്ചങ്കുലീയം മമ കൈയിൽ നൽകിയിടിനാൻ ഇതു ജനക

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി. ഇപ്പോൾ അക്ഷരത്തെറ്റ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ശ്യാം.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രീകുമാരി ഹരികുമാർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഭജ ഭജ മാനസ ഹരിമനവരതം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീകുമാരി ഹരികുമാർ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PMFME പദ്ധതി. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ഡോക്ടർ ജയദേവൻ ജിയാറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാര വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. മ്യൂസിക് ടൈം എൽട്ടൺ ജോൺ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്ത അവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലക ഡോക്ടർ ബിജിലാൽ സിവിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഗിരി മല്ലപ്പ ഭജന്ത്രിയുടെ ഷെഹനായ് വാദനം. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി വള്ളത്തോൾ എഴുതിയ മാതൃഭൂമിയോട് എന്ന കവിത ആലാപനം മുട്ടറ BN രവീന്ദ്രൻ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 24 ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം. തൊഴിൽ ദർശനം കാലം സാക്ഷി കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 104 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഡോക്ടർ രാഗേന്ദു CK സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം കഴക്കൂട്ടം സയൻസ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:30 എന്തരോ മഹാനുഭാവലു മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി ടി ബൃന്ദ. 12:00 ഏകതാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്, ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ വെള്ളരി പക്ഷികൾ രചന സി റഹീം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തനം ചിത്രകലാ അധ്യാപകനായ ചിക്കൂസ് ശിവനുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻ. 5:00 മൊഴിയുറവകൾ ആദ്യകാല നാടക നടി CK രാജവുമായി TP രാധാമണി നടത്തിയ അഭിമുഖം. തുടർന്ന് P കുഞ്ഞിരാമൻ നായർ എഴുതി അവതരിപ്പിച്ച കവിത പഴയ പ്രദർശനശാല. സ്വാതന്ത്ര്യസമര സേനാനി AV കുട്ടിമാളു അമ്മ നടത്തിയ അനുസ്മരണം എന്നിവ. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം. 24 ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:45 ഭക്തിഗാനങ്ങൾ ഗോഡ്സൺ JJയും സംഘവും പാടുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഉജ്ജ്വല സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശില്പ VSമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്ന് ആരോമൽ SS പാടുന്ന ലളിതഗാനം. 8:00 നാട്ടുചിന്ത. ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ കഥ സുന്ദരി സ്വയംവരം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട്. 9:30 അക്ഷര സൌരഭം. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ സാത്വികാ മോഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: PM FME പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PM FME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി

0: വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തെയും സർക്കാർ കൈവിടില്ലെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ചെങ്ങന്നൂരിൽ പറഞ്ഞു. ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെങ്ങന്നൂരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ യോഗവും ചേർന്നു. യോഗത്തിൽ മുൻമന്ത്രി സജി ചെറിയാൻ MLA, RDO ഷീബ മാത്യു തോമസ്, TK ഗീതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട്ടിൽ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകർന്നിരിക്കുകയാണ് കണിച്ചുളങ്ങര ക്ഷേത്രം. കണിച്ചുളങ്ങര ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടുകാർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. ദേവസ്വം പ്രസിഡന്റും SNDP ഹോം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 50 പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. ഒറ്റത്തൂണിൽ വരുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാതയുടെ അവസാന ഗഡറും സ്ഥാപിച്ചു. തുറവൂർ അരൂർ ഉയരപ്പാതയാണ് ഇത്തരത്തിൽ ഒരു അപൂർവ നിർമ്മാണമായി മാറിയിരിക്കുന്നത്. അരൂർ ബൈപ്പാസിലും അമ്പലം ജംഗ്ഷനിലും ഇടയിൽ ശ്രീനാരായണ നഗറിന് സമീപം 25-26 തൂണുകൾക്ക് മുകളിലാണ് ഗഡറുകൾ കയറ്റിയത്. ഈ സമയം ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ അതിർത്തിയായ അരൂരിൽ നിന്ന് തുറവൂർ വരെ 12.75 km ദൂരത്തിലാണ് 354 ഒറ്റത്തൂണിൽ പാത വരുന്നത്. SNDP യോഗം ചാരിമ്മൂട് യൂണിയന്റെ 2nd ശ്രീനാരായണ കൺവെൻഷൻ തുടങ്ങി. യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന് സമീപം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിൽ സ്വാമി ശിവബോധാനന്ദ ഭദ്രദീപ പ്രകാശനം നടത്തി. യൂണിയൻ ചെയർമാൻ ഡോക്ടർ AV ആനന്ദരാജ്, കൺവീനർ ഗോപൻ ആഞ്ഞിലിപ്ര, യജ്ഞാചാര്യൻ സുജിത് തന്ത്രി എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്.
1: ആഗസ്റ്റ് 22 പുന്നമടക്കായൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ജി സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ ഷാജീവി നായർ അധ്യക്ഷത വഹിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ഈ വർഷത്തെ വള്ളംകളി വൻവിജയമാകട്ടെയെന്നും ജി സുധാകരൻ MLA ആശംസിച്ചു. SBI, ഫെഡറൽ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നീ ബാങ്കുകൾ വഴിയാണ് ഓൺലൈൻ ടിക്കറ്റുകൾ ലഭിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ RDO MJ മോബി, ADM സി പ്രേംജി, ഫെഡറൽ ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് വിപിൻ വി ഉണ്ണിത്താൻ, ആലപ്പുഴ ശാഖ മാനേജർ ശ്രീജ, കേരള ഗ്രാമീൺ ബാങ്ക് ആലപ്പുഴ ശാഖ സീനിയർ മാനേജർ ഐശ്വര്യ അശോകൻ, അസിസ്റ്റന്റ് മാനേജർ അപർണ, SBI റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ വിഷ്ണു പി നായിക്, അസിസ്റ്റന്റ് മാനേജർ ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ ടീസർ വീഡിയോയുടെ പ്രകാശനവും നടന്നു. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകളും പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമങ്ങളെ മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ് മാധ്യമ സീനിയർ റിപ്പോർട്ടർ PS സാജിദ്ദീനാണ് ലഭിച്ചത്. മികച്ച വാർത്താ ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള മനോരമ സീനിയർ ഫോട്ടോഗ്രാഫർ വിഘ്നേഷ് കൃഷ്ണമൂർത്തിക്കും ലഭിച്ചു. 10,001 രൂപയാണ് അവാർഡ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ നഷ്ടമായ 98 ലക്ഷം രൂപയിൽ 75 ലക്ഷം രൂപ വീണ്ടെടുക്കാൻ ആലപ്പുഴ സൈബർ ക്രൈം പോലീസിന് കഴിഞ്ഞു. അരൂർ ആസ്ഥാനമായ ഒരു മറൈൻ എക്സ്പോർട്ട് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്റെ പക്കൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ ഹണി കെ ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. തട്ടിയെടുത്ത തുക ഉടമസ്ഥനെ തിരികെ നൽകാനും കോടതി വഴി നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കോടതി ഉത്തരവ് അന്വേഷണ സംഘം ഡൽഹിയിലെത്തി ബാങ്ക് അധികൃതർക്ക് നൽകിയാണ് പണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. പ്രതികളെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചിരുന്നു. SI CS ശരചന്ദ്രൻ, ASIമാരായ B ബിജു, അജയകുമാർ M, CPO വിദ്യ ഓമനക്കുട്ട എന്നിവരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത്. മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശിവപുരാണ മഹായജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 17 സമാപിക്കും. ക്ഷേത്ര മേൽശാന്തി വേണുഗോപാലൻ എംബ്രാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി. യജ്ഞത്തോടനുബന്ധിച്ച് ഈ മാസം 10 മുതൽ 16 വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ സ്വയംവര പാർവതി പൂജ നടക്കും.

പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എന്നാർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ മാസം 10 തീയതി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ഇനി ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:50 കിസാൻ വാണി. ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ഡോക്ടർ ജയദേവൻ ജിയാറുമായി അഭിമുഖം. രാത്രി 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ ബിജിലാൽ സിവിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 24 ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, മധുബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു.

0: രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 104 ഭാഗം. 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഡോക്ടർ രാഗേന്ദു സി കെ സംസാരിക്കുന്നു. 11 ബാലലോകം. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ടി ബൃന്ദ.
1: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചയ്ക്ക് 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, വെള്ളരി പക്ഷികൾ, രചന സി റഹീം. 4 മണിക്ക് സായന്തനം ചിത്രകലാ അധ്യാപകനായ ചിക്കൂസ് ശിവനുമായി അഭിമുഖം. വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ, ആദ്യകാല നാടകനടി സി കെ രാജവുമായി ടി പി രാധാമണി നടത്തിയ അഭിമുഖം. തുടർന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതി അവതരിപ്പിച്ച കവിത പഴയ പ്രദർശനശാല, സ്വാതന്ത്ര്യസമര സേനാനി എ വി കുട്ടിമാളു അമ്മ നടത്തിയ അനുസ്മരണം എന്നിവ. 6:50 വയലമ്പീടും പരിപാടിയിൽ പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഡോക്ടർ ശില്പ വി എസുമായി അഭിമുഖം. 7:35 യുവവാണി, ഇതിൽ പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്ന് ആരോമെൽ എസ് എസ് പാടുന്ന ലളിതഗാനം. രാത്രി 8 മണിക്ക് നാട്ടുചിന്ത, ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, കഥ സുന്ദരി സ്വയംവരം.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയറിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് സെമികണ്ടക്ടർസ് അന്തരീക്ഷ ഡ്രോൺസ് ഇത്യാദിഷു ഉദയോന്മുഖക്ഷേത്രേഷു സ്വാവലംബനം വികസിതഭാരതസ്യ സുദൃഢാധാരസ്യ രൂപേണ കാര്യം കരിഷ്യതി. പ്രധാനമന്ത്രിണാ IIT ഛാത്രാഃ സ്വനിർണയസ്യ കേന്ദ്രസ്ഥാനേ രാഷ്ട്രീയഹിതം സ്ഥാപയിതും പ്രാർത്ഥിതഃ. ഝാർഖണ്ഡ് സർവകാരഃ JPSC തഥാ JSSC പരീക്ഷാസു അഭികഥിതാനാം അനിയമിതതാനാം വിഷയേ ഛാത്രൈഃ സഹ ദ്വിതീയചരണസ്യ വാർത്താലാപം അകരോത്. ഹിമാചലപ്രദേശസ്യ ചമ്പാമണ്ഡലെ അദ്യ പ്രാതഃ ബസ് ദുർഘടനയാം 7 ജനാഃ മൃതാഃ 11 ജനാഃ വ്രണിതാഃ ച അഭവന്. IMD ഇത്യനേന അദ്യ രാജസ്ഥാനസ്യ ഒഡിസാരാജ്യസ്യ ച ഉപരി അത്യധിക വൃഷ്ടേഃ നാരംഗവർണീയാ സഞ്ചേതനാ പ്രദത്താ അസ്തി. പ്രതികൂല ഋതോഃ കാരണാത് ജമ്മുതഃ ബാൽട്ടാല നഗരം പ്രതി അമർനാഥ് യാത്ര അപി സ്ഥഗിതാ. അപി ച പുരുഷാണാം ജാവലിൻ ത്രോ ക്രീഡായാം ആശിഷ യാദവഃ സംയുക്ത രാജ്യ അമേരിക്കാദേശേ വിശ്വ അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ് ക്രീഡായാം രജത പദകം പ്രാപ്തവാൻ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന അദ്യ IIT ദില്ലി ഇതി ഭാരതീയ പ്രൗദ്യോഗികി സംസ്ഥാനസ്യ വിദ്യാർത്ഥിനഃ സമാകാരിതാഃ യത്തേ സ്വനിർണയേഷു രാഷ്ട്രഹിതം സർവോപരി സ്ഥാപയന്തു. IIT ദില്ലി ഇത്യസ്യ 75th ദീക്ഷാന്ത സമാരോഹം സംബോധയൻ ശ്രീമോദി അവദത് യത് പ്രത്യേകം സന്തതിഃ താത്കാലികം വിശിഷ്ടം സമാഹ്വാനം സമ്മുഖീകരോതി, സ്വസ്യ രാഷ്ട്രീയദായിത്വം ച നിർവഹതി. ശ്രീമോദി അവോചത് യത് മിത്രാണി അദ്യതനകാലേ അസ്മാകം ആഹ്വാനാനി ഭിന്നാനി സന്തി അതഃ അസ്മാകം ദായിത്വമപി ഭിന്നമസ്തി. ജീവനസ്യ ആഗാമിഷു 30, 35 വാ വർഷേഷു ഭവന്തഃ യത് കിമപി കരിഷ്യന്തി തത് സർവം അസ്മാകം വികസിത ഭാരതസ്യ യാത്രായാം പ്രഭാവം ജനയിഷ്യതി. പ്രധാനമന്ത്രിണാ ഉക്തം യത് ദേശേ നൂതനാനാം ക്ഷേത്രാണാം വികാസേന യുവഭ്യഃ നൂതനാഃ അവസരാഃ സൃജ്യന്തേ. സെമികണ്ടക്ടർ അന്തരീക്ഷ ഡ്രോൺ ഇത്യാദീനാം ക്ഷേത്രാണാം ഉദാഹരണാനി ഉദ്ധൃത്യ സഹ അവദത് യത് ഭാരതം സർവേഷു ക്ഷേത്രേഷു ആത്മനിർഭരതാ പ്രാപ്തയേ കാര്യം കുർവനസ്തി. ശ്രീമോദി അവദത് യത് ആത്മനിർഭരതായാഃ അയമുപക്രമഃ വികസിത ഭാരതസ്യ നിർമ്മാണാർത്ഥം ദൃഢാധാരസ്യ കാരണം കാര്യം കരിഷ്യതി.
2: ആജ് ഭാരത് ഇക്കോണമിക് സെൽഫ് റിലയൻസ്, ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, इंडस्ट्रियल सेल्फ रिलायंस, ऐसे हर सेक्टर में आत्मनिर्भर बनने के लिए काम कर रहा है. यही विकसित भारत की मजबूत नींव का सबूत है. इस मजबूत नींव पर आपको एक भव्य सुंदर विकसित भारत का निर्माण करना है.
1: അർദ്ധചാലക ക്ഷേത്രം അപി ഉദാഹരണം അസ്തി. യദാ വയം അസ്മിൻ ദിശി പദാനി സ്വീകൃതം തദാ കേചന ജനാഃ തസ്മിൻ വിഷയെ പ്രശ്നം കൃതവന്തഃ യത് ഭാരതം തത്കർത്തും ന ശക്നുയാദിതി. പരന്തു അദ്യ പ്രഥമേ അർദ്ധചാലക ഏകകേഷു ഉത്പാദനം ആരബ്ധമസ്തി. അഹം ച ദൃഢതയാ വിശ്വസിമി യത് ചിപ്സതഃ ജഹാജ പര്യന്തം സർവമപി അത്രൈവ വിനിർമിതം ഭവിഷ്യതി.
2: सेमीकंडक्टर सेक्टर का उदाहरण भी हमारे सामने है. जब हमने इस दिशा में कदम बढ़ाया तो कुछ लोगों ने सवाल उठाए, कहा गया भारत ये नहीं कर पाएगा. लेकिन आज पहली सेमीकंडक्टर यूनिट्स में प्रोडक्शन शुरू हो चुका है और मैं साफ मानता हूं चिप से लेकर के शिप तक सब कुछ यहीं पर आप ही के हाथों से बनेगा. और कहीं कोई युवा पूरे आत्मविश्वास से कह रहा है फर्स्ट इन माई ब्लड लाइन टू मेक अ चिप इन इंडिया.
1: ശ്രീമോദിന സാമാജിക സഞ്ചാര മാധ്യമ യുഗേ യേ വിക്ഷേപാ ഉത്പദ്യന്തേ തേഷാം വിഷയേ അപി പ്രോക്തം. സഹ അവദത് യത് ഛാത്രാഃ

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd Battalion പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടി

0: പദ്ധതിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10-15 ഓഗസ്റ്റ് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ശക്തമായ മഴയിൽ അടിമാലി ടൌണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന

0: കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കണ്ണാശുപത്രിക്ക് മുന്നിലെ തിരക്കേറിയ നഗരവീഥിയിൽ വാഹനക്കടൽ മുറിച്ചുകടക്കാൻ ഇനി ആരുടെയും കാത്തുനിൽപ്പ് വേണ്ട. ഒരൊറ്റ ബട്ടണമർത്തലിലൂടെ കാൽനടയാത്രക്കാർക്കായി അനന്തപുരിയിൽ പുതിയ സിഗ്നൽ വെളിച്ചം തെളിയുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഗവൺമെന്റ് കണ്ണാശുപത്രിക്ക് മുന്നിലാണ് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനായി ഈ സിഗ്നൽ സ്ഥാപിച്ചിരിക്കുന്നത്. കെൽട്രോണിന്റെ CSIR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സിഗ്നൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. റോഡിന് സമീപം വെച്ചിട്ടുള്ള ചെറിയ സിഗ്നലിലെ ബട്ടണമർത്തിയാൽ പച്ച നിറത്തിൽ നടക്കുക എന്നർത്ഥം വരുന്ന വോക്ക് സിഗ്നൽ തെളിഞ്ഞുവരും. ആ സമയം റോഡിലെ പ്രധാന സിഗ്നലിൽ ചുവപ്പ് തെളിയുകയും വാഹനങ്ങൾ നിൽക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വശത്തുനിന്ന് സിഗ്നലിന്റെ ബട്ടണമർത്തിയാൽ മറുവശത്തും സമാനമായ രീതിയിൽ മുറിച്ചുകടക്കാനുള്ള പച്ച നിറം തെളിയും. റോഡിന്റെ ഇരുവശത്തും ഇത്തരത്തിൽ റോഡ് മുറിച്ചുകടക്കാനുള്ള സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സിഗ്നലിൽ വോക്ക്, വെയ്റ്റ് എന്നീ രണ്ട് സിഗ്നൽ ലൈറ്റുകളാണ് തെളിയുക. ആക്കുളം നിഷിന് സമീപവും മണക്കാട് ജംഗ്ഷനിലും സമാനമായ രീതിയിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് വക്കിൽ സിഗ്നലുകളുണ്ട്. മുൻപ് നഗരത്തിന്റെ ചില പ്രധാന റോഡുകളിൽ ഇത്തരത്തിൽ സിഗ്നലുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പിന്നീടവ പ്രവർത്തനരഹിതമാകുകയായിരുന്നു. വഴിപോക്കരുടെ ജീവനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഇത്തരം കുഞ്ഞുമാറ്റങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും നഗരത്തിലുടനീളം വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്താൽ കാൽനടയാത്രക്കാർക്ക് നമ്മുടെ റോഡുകൾ കൂടുതൽ ഭയരഹിതവും സൌഹൃദപരവുമാകും. പുസ്തകത്താളുകളിലെ സിദ്ധാന്തങ്ങൾ കേവലം മനഃപ്പാഠമാക്കുന്ന പരമ്പരാഗത പഠനരീതിക്ക് വിട നൽകി ശാസ്ത്രത്തിന്റെ അത്ഭുതലോകം തൊട്ടറിഞ്ഞും പരീക്ഷിച്ചും പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നു. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളാണ് അത്യാധുനിക സയൻസ് ഹബ് ഒരുക്കി ശാസ്ത്രവിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചരിത്രമെഴുതാൻ ഒരുങ്ങുന്നത്. ന്യൂട്ടന്റെ സിദ്ധാന്തവും ഗുരുത്വാകർഷണവും വെറുതെ മനഃപ്പാഠമാക്കാതെ കണ്ടും തൊട്ടും അനുഭവിച്ചും പഠിക്കാൻ ശാസ്ത്രഹബ് അവസരമൊരുക്കുന്നു. ശാസ്ത്ര പഠനത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് അത് പരീക്ഷിക്കാനും സ്വയം മനസ്സിലാക്കാനുമാണ് ഈ ഹബ് സഹായിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 7 പരിശീലന കേന്ദ്രങ്ങൾ പല ഘട്ടങ്ങളിലായി ഇവിടെ സജ്ജമാക്കും. തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ പ്രമോദ് VK.
2: തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിനെ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സെന്ററായി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായും 7 ലാബുകൾ നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. അക്കാദമിക് പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി റോബോട്ടിക്സും 3D പ്രിന്റിംഗും ഉൾപ്പെടുന്ന ഒരു സ്റ്റെം ഇന്നോവേഷൻ

0: മുമ്പ് പ്രകൃതി സൗഹൃദ കൃഷിരീതികളും പരിസ്ഥിതി പഠനവും സാധ്യമാക്കുന്ന സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഇക്കോളജി സെന്റർ, പോഡ്കാസ്റ്റുകളും ഡിജിറ്റൽ ഫിലിമുകളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡിയോ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൽ ക്ലാർക്ക് സാഹിബിന്റെ കാലം മുതൽ തന്നെ പ്രവൃത്തി പരിചയ ലാബ് നമുക്കുണ്ടായിരുന്നു, വർക്ക് എക്സ്പീരിയൻസ് ലാബ്. അത് പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ പോലുള്ള തൊഴിലധിഷ്ഠിത നൈപുണ്യങ്ങൾക്കായി നമ്മൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ ഗാന്ധിയൻ ദർശനങ്ങളും ഗ്രാം സ്വരാജ് തുടങ്ങിയ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാം സ്വരാജ് സിവിക് എഡ്യൂക്കേഷൻ ബോർഡ്, ഹിസ്റ്ററി, ഭൂമിശാസ്ത്രം ഇവയൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സോഴ്സ് സയൻസ് ലാബ്, ഡ്രോയിങ്, അതുപോലെ തന്നെ പെർഫോമൻസ് ആർട്സ്, ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ഫൈൻ ആർട്സ് ലാബ്, ഇത്രയും സൗകര്യങ്ങളാണ് നമ്മുടെ ഇവിടെ പുതുതായിട്ട് കൊണ്ടുവരുന്നത്. അതായത് കുട്ടി പാഠം പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിലൊരു 30 മുതൽ 40% വരെ വരുന്ന കാര്യങ്ങൾ കുട്ടി നേരിട്ട് അനുഭവിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മോഡൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇത്, ഏത് ഭാഗത്തു നിന്നും ഒരാൾക്കും ഇവിടെ വന്ന് ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ടാവും. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി സർക്കാർ തലത്തിൽ ആലോചിച്ച് വരേണ്ടതുണ്ട്. എങ്കിലും മറ്റു കുട്ടികൾക്കും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടും. അങ്ങനെ ഒരു ഹബ്ബായിട്ട് വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന, അതിനൊരു പുതിയ രീതിശാസ്ത്രം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പുതിയ ഹബ്ബായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
1: ജീവശാസ്ത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ആധാരമാക്കി 40 വ്യത്യസ്ത മാതൃകകളാണ് ഈ പാർക്കിൽ നിർമ്മിച്ചിട്ടുള്ളത്. സ്വന്തം സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ സയൻസ് ഹബ് സജ്ജമാകുന്നതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഇതൊരു വലിയ മാതൃകയാകും. ശാസ്ത്രലോകത്തെയും വാനനിരീക്ഷണ പ്രേമികളെയും ആവേശത്തിലാഴ്ത്തുന്ന അപൂർവ വിസ്മയങ്ങൾക്കാണ് ഈ വരുന്ന ഓഗസ്റ്റ് 12 സാക്ഷ്യം വഹിക്കുന്നത്. ഒരേ ദിവസം ആകാശത്ത് സംഭവിക്കുന്ന 3 വൻ പ്രതിഭാസങ്ങൾ: പ്ലാനറ്റ് പരേഡ്, പൂർണ്ണ സൂര്യഗ്രഹണം, ഒപ്പം പെർസീഡ് ഉൽക്കാവർഷം. പുലർച്ചെ സൂര്യോദയത്തിന് തൊട്ടു മുൻപ് ബുധൻ, വ്യാഴം, ചൊവ്വ, യുറാനസ്, ശനി, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ആകാശത്ത് ഒരു വരിയിലെന്ന പോലെ അണിനിരക്കുന്നു. ഇതിൽ 4 ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അന്ന് വൈകുന്നേരത്തോടെ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം നടക്കും. സ്പെയിൻ, ഐസ്ലൻഡ്, ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിൽ വൈകുന്നേരത്തെ സൂര്യാസ്തമനത്തോട് അനുബന്ധിച്ച് ഗോൾഡൻ അവർ ഗ്രഹണമായി ഇത് മനോഹരമായി ദൃശ്യമാകും. രാത്രിയോടെ ആകാശത്ത് മണിക്കൂറിൽ 100-ലധികം ഉൽക്കകൾ വരച്ചിടുന്ന പെർസീഡ് ഉൽക്കാവർഷം അതിന്റെ പരമോന്നത ഘട്ടത്തിലെത്തും. കറുത്തവായതിനാൽ ചന്ദ്രപ്രകാശം തടസ്സമാകാതെ രാത്രിയിൽ ഉൽക്കാവർഷം വളരെ വ്യക്തമായി കാണാം. ഇന്ത്യയിൽ ഈ സൂര്യഗ്രഹണം ദൃശ്യമല്ലെങ്കിലും പുലർച്ചെയുള്ള ഗ്രഹങ്ങളുടെ അണിനിരക്കലും രാത്രിയിലെ ഉൽക്കാവർഷവും വ്യക്തമായി കാണാൻ സാധിക്കും. ബഹിരാകാശ നിരീക്ഷണത്തിൽ ഇന്ത്യയിലെ യുവതലമുറയ്ക്കും വിദ്യാർത്ഥികൾക്കും വലിയ കൌതുകവും ശാസ്ത്രാവബോധവുമാണ് ഈ ഓഗസ്റ്റ് വിസ്മയം സമ്മാനിക്കുന്നത്. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. സ്ത്രീപീഡനങ്ങളെക്കുറിച്ചും അതിന്റെ പേരിലുള്ള ദാരുണമായ കൊലപാതകങ്ങളെക്കുറിച്ചുമുള്ള നിരവധി വാർത്തകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ 5000-ലധികം സ്ത്രീധനമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന കണക്ക് നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി 10 ആണ്ടുകളായി സ്ത്രീധനമെന്ന വ്യവസ്ഥ പൂർണ്ണമായി ബഹിഷ്കരിച്ച ഒരു ഗ്രാമമുണ്ട് ബീഹാറിൽ. ബീഹാറിലെ ബഗഹ ജില്ലയിലുള്ള ഗോഭരിയ എന്ന ഗ്രാമമാണ് ഈ മഹത്തായ മാതൃകയ്ക്ക് പിന്നിൽ. ഇന്തോ നേപ്പാൾ അതിർത്തിയിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്നത് തോരു എന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. വിവാഹത്തെ പണമിടപാടുകളുള്ള ഒരു കരാറായിട്ടല്ല, മറിച്ച് ദൈവീകമായ ഒരു സാമൂഹിക ബന്ധമായിട്ടാണ് ഇവർ കാണുന്നത്. വിവാഹമുറപ്പിക്കുന്ന ചടങ്ങിൽ വെറും 5 രൂപയോ 11 രൂപയോ മാത്രമാണ് പ്രതീകാത്മകമായി നൽകുന്നത്. പൊന്നോ പണമോ മറ്റുപഹാരങ്ങളോ ഇവിടെ കൈമാറാറില്ല. വിവാഹച്ചടങ്ങിൽ വധുവിനെയും വരനെയും ഒരുപോലെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. സ്വന്തമായി ഉണ്ടാക്കിയ സാമൂഹിക നിയമങ്ങളാണ് ഈ ഗ്രാമത്തിന്റെ കരുത്ത്. ആരെങ്കിലും സ്ത്രീധനം ചോദിക്കുകയോ നൽകുകയോ ചെയ്താൽ ഗ്രാമസഭ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്യും. ഇന്ന് ഈ സമുദായത്തിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും

0: ഉദ്യോഗസ്ഥരുമെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ പാരമ്പര്യം അവർ കാത്തുസൂക്ഷിക്കുന്നു. വിവാഹമെന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള വഴിയല്ലെന്നും രണ്ടു മനസ്സുകളുടെ കൂട്ടായ്മയാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗോഭരിയ ഗ്രാമത്തിലെ തോരു ജനത. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: നിങ്ങൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ജീവിതം അനേകരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ സംതൃപ്തരായിരിക്കുക, ഓരോ നിമിഷവും ആസ്വദിക്കുക. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. കേരളത്തിൽ ക്ഷീരമേഖല മികച്ച വരുമാനവും വളർച്ചയും നൽകുന്ന ഒരു സംരംഭക രംഗമാണ്. പാലിനും ഉപോൽപ്പന്നങ്ങൾക്കും ദിവസേനയുള്ള ഉയർന്ന ആവശ്യം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റം എന്നിവ ഈ മേഖലയെ ലാഭകരമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരാളുടെ ആരോഗ്യ കാര്യത്തിൽ പാൽ എന്ന പോഷക വിഭവം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. പ്രഭാതത്തിൽ ഉന്മേഷം നൽകുന്ന ഒരു ചായയായോ മധുരമൂർന്ന ഐസ്ക്രീമായോ സദ്യ കഴിക്കുന്ന വേളയിലെ ഒരു തുണം മോരായോ അല്ലെങ്കിൽ പാൽപ്പായസമായോ ഒക്കെ നിത്യജീവിതത്തിൽ പാൽ നമുക്കൊപ്പമുണ്ട്. പാലിന്റെ വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ക്ഷീര കർഷകർക്ക് ഉയർന്ന ലാഭം നേടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. വെറും പാൽ വിൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് വരുമാനം ഇത്തരം ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്നു. ഇതാ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കൂ. ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന് എത്രമാത്രം സാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡയറി ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയദേവൻ ജി ആർ ആണ്. ഷിബു ജോർജ് അദ്ദേഹവുമായി സംസാരിക്കുന്നു.
3: ഡോക്ടർ ജയദേവൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. നമ്മൾ ക്ഷീരമേഖലയെ കുറിച്ച് സംസാരിച്ചാൽ ഇന്ന് നമ്മൾ സംരംഭകത്വ സാധ്യതകളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്ഷീര മൂല്യ ശൃംഖലയിലെ, ഡെയറി വാല്യൂ ചെയിനിലെ എല്ലാ ഘട്ടത്തും നമുക്ക് ഇതിന്റെ ഒരു സാധ്യത ഉണ്ടല്ലേ.
4: ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ 247.87 മില്യൺ ടൺസ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യ ഉപഭോക്തൃ വിപണിയിൽ രണ്ടാം സ്ഥാനത്തുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷീരമേഖലയിൽ ശുദ്ധമായ പാലുൽപാദനത്തിൽ തുടങ്ങി അതിന്റെ ഓരോ ഘട്ടത്തിലും സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം, അങ്ങനെ വന്ന് യഥാർത്ഥ ഉപഭോക്താവിന്റെ തീന്മേശ

0: ചർച്ചയിലേക്ക് എത്തുന്ന വരെയുള്ള പാലിന്റെ പ്രയാണത്തിൽ ഒട്ടനവധി സംരംഭകത്വ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് അതിലെ സാധ്യതകൾ മനസ്സിലാക്കാനും ആ സാധ്യതകൾ വഴി അവരുടെ ജീവനോപാധിയായിട്ട് അത് മാറ്റാനും ഉള്ള ഒരു വലിയ അവസരം ഈ മേഖലയിലുണ്ട്.
1: ഇപ്പൊ സാർ സൂചിപ്പിച്ച മാതിരി തന്നെ ഇത് നമ്മുടെ പാൽ ഉൽപാദനത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ നമ്മുടെ മേശയിൽ എത്തുന്നിടം വരെയുള്ള ആ ഒരു യാത്രയിൽ വിഭിന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മുടെ ഈ പാൽ ഉൽപാദനം അല്ലെങ്കിൽ ഒരു സേഫ് മിൽക്ക് പ്രൊഡക്ഷനിലല്ലേ വരുന്നത്?
0: അതെ അതെ, പാൽ ഉൽപാദനത്തിന്റെ ആ ഒരു ഘട്ടം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറുകിട നാമമാത്ര കർഷകനാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി, ആ കർഷകൻ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പശു വളർത്തി പശുവിൽ നിന്ന് കിട്ടുന്ന പാലിനെ എത്രയും വേഗം അടുത്ത ക്ഷീരസംഘത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഫാമിൽ നിന്ന് കിട്ടുന്ന പാലിന് ഏറ്റവും നല്ല ഒരു വില ഉറപ്പാക്കാനും സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു സംരംഭകത്തിന്റെ ഒന്നാം പാഠം. അപ്പോൾ പശു വളർത്തൽ തന്നെയാണ് ഈ ഒരു മേഖലയിലെ
1: അടിസ്ഥാനം,
0: അത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ പശു വളർത്താം. ഒരു പശു ആയിക്കോട്ടെ, രണ്ട് പശു ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി വലിയ ഡയറി ഫാമുകൾ, ഒരുപാട് പശുക്കളെ വളർത്തുന്ന വലിയ ഒരു സ്കെയിലിൽ തന്നെ നമുക്ക് ഡയറി ഫാമുകളെ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. പാൽ ഉൽപാദന രംഗത്ത്, അതായത് ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്ന പാൽ ഉൽപാദന രംഗത്ത്, പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമുക്ക് ശാസ്ത്രീയതയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും മിൽക്കിംഗ് മെഷീൻ്റെ റോൾ അവിടെ വരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി വരെയാണ് കർഷകർ പറയുന്ന ഒരു വലിയ ഒരു പരാതി എന്ന് പറയുന്നത്. കറവക്കാരെ കിട്ടാനില്ല, കറവക്കാർക്കുള്ള കൂലി നിലവിലത്തെ പാലിന്റെ വിലയൊക്കെ വെച്ച് മുതലാകുന്നില്ല എന്ന് പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഫാമിന്റെ ഒരു സ്കെയിലും കൂടെ നോക്കിയിട്ട് എത്ര പശുവിനെ വളർത്തുന്നു, അദ്ദേഹം ഏത് തോതിലാണ് കൃഷി ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റും ഒരു മിൽക്കിംഗ് മെഷീൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പം മിൽക്കിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യന്ത്രവൽക്കരണത്തിന്റെ സാധ്യത വന്നു. അപ്പോൾ ഫാം മെക്കനൈസേഷനിൽ ഇത്തരത്തിലുള്ള സംരംഭകത്വ സാധ്യതയുണ്ട്. അതായത് ഫാമിൻ്റെ മെക്കനൈസേഷൻ ആസ്പെക്റ്റിൽ അതിനോട് ചേർന്ന് തന്നെ വെറ്റിനറി കെയർ, കൃത്യമായ മൃഗചികിത്സയ്ക്ക് ഉള്ള സപ്പോർട്ട് കർഷകന് വളരെ അടിസ്ഥാനപരമാണ്. ഒരു ആവശ്യം വരുമ്പോൾ കൃത്യമായി കർഷകന്റെ പഠിക്കൽ തന്നെ വെറ്റിനറി കെയർ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരുപാട് അഭ്യസ്തവിദ്യരായ വെറ്റിനറിയൻസിനും പാരാ വെറ്റിനറിയൻസിനും ഒരു ജോലി സാധ്യത അതുവഴി തുറന്നു കിട്ടുകയാണ്. ഇനി വരുന്ന ഏറ്റവും വലിയൊരു ഘട്ടം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പശുവിൻ്റെ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ മൊത്തം ആവശ്യകതയുടെ ഒരു 40-45% കേരളത്തിൽ നിന്ന് പച്ചപ്പുല്ല് ലഭ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഫീഡ് റിസോഴ്സുകളിലേക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിൽ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ശാസ്ത്രീയമായി തന്നെ അവർ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി അത് ഫോർമുലേറ്റ് ചെയ്ത് വിദഗ്ധരുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവരുടെ ഫാമുകളിലും തൊട്ടടുത്തുള്ള ഫാമുകളിൽ അവർ വരുമാന മാർഗമായി തന്നെ അത് വിൽക്കുകയും അവർ അങ്ങനെയും വരുമാനം കണ്ടെത്തുന്നുള്ളൂ. അപ്പോൾ ഫീഡിന്റെ കാര്യത്തിലും ഫീഡ് സപ്ലിമെന്റ്സിന്റെ കാര്യത്തിലും
1: ബിസിനസ്
0: ഓപ്പർച്യൂണിറ്റി ഫാമിന്റെ സ്റ്റേജിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നെ പ്രധാനമായി പറയേണ്ടത് ട്രെയിനിങ് ആസ്പെക്റ്റുകളിലാണ്. ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ഷീരമേഖലയിലുള്ള പരിചയവും അല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ ശാസ്ത്രീയമായ പഠനവും നടത്തിയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കർഷകരുടെ കൂടെ നിന്ന് അവരോട് ചേർന്ന് നിന്ന് അവരുടെ ഫാമിൽ ഉള്ള പോരായ്മകളെ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട്, ട്രെയിനിങ് സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ
1: കൺസൾട്ടേഷൻ
0: എന്നുള്ളത് ഒരു വലിയ മേഖലയാണ്. അപ്പം നമുക്ക് ഫാമിങ്ങിന്റെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധ്യതകൾ നമ്മൾ പെട്ടെന്നൊരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം അവിടെ വരുന്നു. നമ്മളിപ്പം ശുദ്ധമായ പാൽ ഉൽപാദനം കഴിഞ്ഞു ഒരു ഫാമിന്റെ സ്റ്റേജിൽ, അടുത്ത് അത് പോകുന്ന സംഭരണത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുകിട കർഷകനാണെങ്കിൽ അദ്ദേഹം തന്നെ പാല് അദ്ദേഹം മെമ്പർ ആയിട്ടുള്ള ഒരു സംഘത്തിലേക്ക് പോവുകയും, അതല്ല ഇന്ന് വരുന്ന നൂതനമായ ചില ബിസിനസ് മോഡലുകളുണ്ട്, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ വരുന്നുണ്ട്, അവർ കർഷകരുടെ കൂട്ടായ്മ തന്നെ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ജെ എൽ ജി ഗ്രൂപ്പ്, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളൊക്കെ തന്നെ അവർ അവരുടെ അംഗ കർഷകരിൽ നിന്നുള്ള പാല് സംഭരിക്കുകയും അവർ അടുത്ത പാല് സംസ്കരിക്കാനുള്ളൊരു ഓപ്ഷൻ കണ്ടെത്തുന്നു. അപ്പം ഈ സംഭരണത്തിനും സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിന്റെ ആവശ്യം വരും. നമുക്ക് പാല് സംഘങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം വേണം, അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൊടുക്കണം. ഈ സംഘത്തിൽ വരുമ്പോൾ അതിന്റെ ഗുണമേന്മ സംഘത്തിന്റെ ലെവലിൽ തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരും. സ്വാഭാവികമായിട്ടും മിൽക്ക് ടെസ്റ്റർ വേണം, ഒരു ക്വാളിറ്റിയെ നോക്കാനുള്ള കാര്യം, അതിൽ എത്ര കൊഴുപ്പുണ്ട്, കൊഴുപ്പിതര ഖരപദാർത്ഥമുണ്ട്, വെള്ളത്തിന്റെ കണ്ടന്റ് എത്രയാണെന്നൊക്കെ ഉള്ള നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് ഈ പാല് മൊത്തം കർഷകർ കൊണ്ടുവരുന്ന പാല് നമ്മൾ പുളിയതിന് ശേഷമാണ് നമ്മൾ ഒരു ഡയറി സംസ്കരണശാലയിലേക്ക് പാല് പോകുന്നത്.
1: അതല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗും വേണമെങ്കിൽ ചെയ്യാം.
0: അവിടെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഇന്നത്തെ ഒരു കൺസെപ്റ്റ് ഫാം ടു ഫോർക്ക് എന്നുള്ള ഒരു മോഡൽ, ബിസിനസ് മോഡൽ വരുന്നുണ്ട് കേരളത്തിൽ. അത് വളരെ പ്രചാരം വരുന്നുണ്ട്.

0: കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക്, അതായത് പ്രോസസ്സിംഗ് ഇല്ല, കറന്നെടുക്കുന്ന പാൽ ഏറ്റവും ശുദ്ധമായി ഒരു ഫാം ഫ്രഷ് കൺസെപ്റ്റിലൂടെ തന്നെ അതിന് നല്ല വിലയും കൊടുത്ത് വാങ്ങിക്കാൻ ഉപഭോക്താക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. ക്വാളിറ്റി അഷോർഡായ മാത്രം മതി. മാത്രമല്ല, ഇപ്പോഴും വരുന്ന ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ പലപ്പോഴും ഒരു പശുവിൻ്റെ പാല് തന്നെ മതി എന്ന് പറയുന്ന, അപ്പോൾ ഒരു ട്രേസബിലിറ്റിയുടെ ഒരു എലിമെൻറ്റും ഇവിടെ ഉണ്ട്. കർഷകർക്ക് ഇന്ന ഫാമിലെ ഇന്ന പശുവിൻ്റെ പാല് തന്നെ മതി. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായ ഒരു കർഷകൻ അഥവാ സംരംഭകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് മാർക്കറ്റിലുള്ള വിലയേക്കാൾ ഒരു പ്രീമിയം വിലയിൽ ഈ ഒരു പാല് ഫാം ഫ്രഷ് മിൽക്ക് എന്നുള്ള ലേബൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു സംരംഭകത്വ സാധ്യത വരുന്നു, ഒരു വിപണി സാധ്യത അവിടെ വരുന്നു. സംഭരണത്തിന്റെ കാര്യം അവിടെ തൽക്കാലം പറഞ്ഞു നിർത്താം. അവിടെ നിന്ന് നമ്മൾ സംസ്കരണത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രാഥമികമായി തന്നെ ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനൊരു സംവിധാനം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലിന്റെ ഗുണമേന്മ ഏറ്റവും കൂടുതൽ, ഇതൊരു ഭക്ഷണ സാധനമായതുകൊണ്ട് തന്നെ പബ്ലിക് ഹെൽത്ത് കൺസേൺ ഉള്ളതാണ്. പാലിന്റെ ഘടന എന്താണ്, അതിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു ഡയറി പ്ലാന്റിൽ എത്തുമ്പോൾ സൂക്ഷിപ്പ് മേന്മ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം നോക്കേണ്ടത്. പാല് സാധാരണഗതിയിൽ ഒരു തരത്തിലുമുള്ള സംസ്കരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതൊരു 6-7 മണിക്കൂർ കൊണ്ട് പിരിഞ്ഞ് കേടായി പോകുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ സംസ്കരണ മാർഗങ്ങൾ അവലംബിക്കുന്നത്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സംസ്കരണ പ്രക്രിയകൾ നമ്മൾ പാലിന്റെ പ്രോസസ്സിംഗിലുണ്ട്.
1: എല്ലാം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി,
0: എല്ലാം ഓരോ ഘട്ടത്തിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് അതാത് സംരംഭകന്റെ ശേഷി അനുസരിച്ച്, എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ മുതൽ മുടക്കാം എന്നുള്ളതനുസരിച്ച് നമുക്കൊരു പാസ്റ്ററൈസ് യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു USD സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് പോലും, അല്ലെങ്കിൽ ഒരു ബാച്ച് ടൈപ്പ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് പാലിനെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ്, ഹീറ്റ് ട്രീറ്റ്മെന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് പ്രോസസ്സാണ് അവലംബിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹീറ്റ് ട്രീറ്റ്മെന്റുകൾ വഴി പാലിനെ നമ്മൾ അണുവിമുക്തമാക്കുകയും ഈ പാലിൽ നിന്ന് തന്നെ വൈവിധ്യവൽക്കരണത്തിന്റെ ഒരു വലിയ പാതയും അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുക, ക്രീമിൽ നിന്ന് നമുക്ക് ബട്ടറും ഗീയും അതുപോലത്തെ കാര്യങ്ങൾ, ഐസ്ക്രീം, യോഗർട്ട്, പാൽപ്പൊടി, പാൽപ്പൊടി ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഡയറി വൈറ്റ്നർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, ഇതെല്ലാം വാല്യൂ അഡിഷനാണ്. അത് സംരംഭത്തിന്റെ ഒരു തോതനുസരിച്ച്, അതിൻ്റെ ഒരു സ്കെയിൽ അനുസരിച്ച് നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അവിടെ കഴിഞ്ഞ് നമ്മൾ പാല് ഒരു പാക്കേജിംഗ് ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പാലായിക്കോട്ടെ, പാലിന്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, ഒരു പാക്കേജിംഗ് ഘട്ടത്തേക്ക് എത്തുമ്പോൾ ഇന്ന് ലോകത്ത് മൊത്തം ഭക്ഷ്യവിപണിയിൽ തന്നെ പാക്കേജിങ്ങിൻ്റെ പുതിയ പുതിയ സൊല്യൂഷൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ബയോഡീഗ്രേഡബിൾ പാക്കിംഗ്, പ്രകൃതിക്ക് ഒരു തരത്തിലും തന്നെ ഹാനികരമല്ലാത്ത പാക്കേജിംഗ് സൊല്യൂഷൻസാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്നത്. ഉപഭോക്താക്കൾ അതിനൊരു കൂടിയ വില പോലും കൊടുക്കാൻ അവർ തയ്യാറാണ്. പ്രകൃതിയെ തീർത്തും നോവിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് അവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കൂട്ടായ ഇത്തരത്തിലുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ സസ്റ്റൈനബിൾ ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് സൊല്യൂഷൻസിലേക്ക് ക്ഷീരമേഖലയും മാറി തുടങ്ങിയിരിക്കുന്നു. ഇൻ്റലിജൻ്റ് പാക്കിംഗ്, ഈ പാക്കേജിംഗ് സൊല്യൂഷൻസ് വഴി നമുക്ക് ശരിക്കും ഉൽപ്പന്നത്തിൻ്റെ സൂക്ഷിപ്പ് മേന്മ കൂട്ടാനും സാധിക്കും. ഒരു തരത്തിലുമുള്ള രാസ പ്രിസർവേറ്റീവ്സുകൾ ആഡ് ചെയ്യാതെ തന്നെ ഇതിന്റെ സൂക്ഷിപ്പ് മേന്മ ഏറ്റവും കൂടുതലായി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു.
1: ഈ പാക്കേജിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അവസരമാണ്.
0: തീർച്ചയായിട്ടും ഈ പാക്കേജിംഗിന് മേഖലയിലുള്ള എല്ലാ സംരംഭങ്ങളും ക്വാളിഫൈഡ് യൂത്തിന് ഇതൊരു വലിയ മേഖലയാണ്. പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ പുതിയ ട്രെൻഡുകൾ, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ഒരു വലിയ ട്രെൻഡ് തന്നെ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരത്തെ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് പാലിന്റെ പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ.
1: എനിക്ക് തോന്നുന്നു സാർ, വാല്യൂ അഡിഷനിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പം അവിടെ സാർ പറഞ്ഞ നമ്മൾ ഘീ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കാം, ചീസും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
0: കേരളത്തിലെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഉപഭോക്താക്കളുടെ ഒരു രീതി അനുസരിച്ച് കൾച്ചേർഡ് പ്രോഡക്ട്സ്, കിണ്വനം എന്ന പ്രക്രിയ വഴി ചെയ്യുന്ന പാൽ ഉൽപ്പന്നങ്ങളോട് വലിയൊരു ആഭിമുഖ്യം കേരളത്തിലെ ഉപഭോക്താക്കൾക്കുണ്ട്. പ്രത്യേകിച്ചും യോഗേർട്ട് പോലത്തെ ഒരു സാധനം. അപ്പം തൈര്, യോഗേർട്ട്, സംഭാരം, ഈ മലയാളി ഇഷ്ടപ്പെടുന്ന സംഭാരം, തൈര്, ഇത് കൂടാതെ യോഗേർട്ട് എന്നുള്ളൊരു ഹെൽത്ത് പ്രോഡക്റ്റ്. യോഗേർട്ടിന് നമുക്ക് മനുഷ്യൻ്റെ ഗട്ട് മൈക്രോഫ്ലോറ, ഏറ്റവും നല്ല ഒരു മൈക്രോഫ്ലോറ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉൽപ്പന്നമാണ് യോഗേർട്ട്. വികസിത രാജ്യങ്ങളിൽ വളരെ മുമ്പേ ഇത് സുപരിചിതമാണ്. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പതുക്കെ അത് പോപ്പുലാരിറ്റി വരുന്നുണ്ട്. അപ്പം യോഗേർട്ട് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിൽ ഒട്ടനവധി സംരംഭങ്ങൾ ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ തന്നെ. അത് ഒരുപാട് ചെറിയ ചെറിയ യോഗേർട്ട് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ

0: വ്യാപകമായി വരുന്നുണ്ട്. ഇതുകൂടാതെ ഐസ്ക്രീം ലാഭകരമായി ചെയ്യാൻ പറ്റുന്നൊരു ഉൽപ്പന്നമാണ്, പാലുൽപ്പന്നങ്ങളിൽ ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപവും വേണ്ടി വരുന്ന ഒരു മേഖല ഐസ്ക്രീം മാനുഫാക്ചറിംഗ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്രീസറും അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ് ആണ് നമുക്ക് കുറച്ച് ചിലവ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന എല്ലാ കാലത്തും വിപണിയുള്ള ഒരു പ്രോഡക്റ്റാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഇന്ന് ഐസ്ക്രീമിൽ തന്നെ ഈ പ്രോബയോട്ടിക് ഐസ്ക്രീം, ഷുഗർ ഫ്രീ ഐസ്ക്രീം മുതലായ കാര്യങ്ങൾ മാർക്കറ്റിൽ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. മലയാളികൾക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡുമാണ്. ശരിക്കും എല്ലാ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത്തരം പ്രോഡക്റ്റുകൾ പെട്ടെന്ന് വിറ്റ് പോകുന്നുമുണ്ട്.
1: ഇവിടെ ഡോക്ടർ ജയദേവൻ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ചെറുകിട കർഷകന്, നമ്മൾ ആദ്യം സംസാരിച്ച മാതിരി തന്നെ പാൽ ഉൽപ്പാദനം, സുരക്ഷിത പാൽ ഉൽപ്പാദനം ചെയ്ത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊഴിച്ച് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വാല്യൂ അഡിഷൻ ചെയ്യാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായും. അതായത് ഒരു ചെറുകിട കർഷകന് അയാളുടെ ആവശ്യം കഴിഞ്ഞ് അയാളുടെ ലോക്കൽ സെയിൽസ് അദ്ദേഹത്തിന് ഒരു ഒരു ശൃംഖല കാണും. കുറച്ച് ഉപഭോക്താക്കൾ പാലായിട്ട് തന്നെ വിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അല്ലാതെ പാല് ഒരു വൈവിധ്യവൽക്കരണത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് ഏജൻസികളും സംവിധാനവും ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. നമ്മളെ ക്ഷീരവികസന വകുപ്പിന്റെ തന്നെ MSDP പോലത്തെ പദ്ധതികളിൽ പശുവിനെ വാങ്ങിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും നാടൻ പശുക്കളെ വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് നീഡ് ബേസ്ഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കർഷകർക്ക് തന്നെ ഫാം മെക്കനൈസേഷനും ഇത്തരത്തിൽ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് കേടുകൂടാതെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളായി മാറ്റാവുന്നുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കുന്നതിനും 50% സബ്സിഡി കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തില് ചെറിയ രീതിയിൽ തന്നെ നമുക്കൊരു പ്രോസസിംഗ് യൂണിറ്റ് അദ്ദേഹത്തിന് തുടങ്ങാവുന്നതാണ്.
1: നെയ്യൊക്കെ നല്ല ഡിമാൻഡ്.
0: തീർച്ചയായിട്ടും ക്രീം സെപ്പറേഷനാണ് ആദ്യത്തെ ഘട്ടം. ഇത്തരത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു ഡിസ്പോസിബിൾ മിൽക്ക് ഉണ്ടെങ്കിൽ ക്രീം സെപ്പറേഷനിലേക്ക് പോവാം. ക്രീമിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കേർഡ് തൈരായി വിൽക്കാം. ഒരു നല്ല തരത്തിലുള്ള ഉറ ലഭ്യമാണെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ യോഗട്ടായി പോലും ആലോചിക്കാന്നുള്ളതാണ്. നമുക്ക് വെറ്റിനറി സർവകലാശാല തന്നെ ഇത്തരത്തിൽ ഒരു മിനി യോഗട്ട് മിനിങ്ങോ എന്നുള്ള ഒരു രീതിയിൽ ഒരു യോഗട്ട് മേക്കിംഗ് മെഷീൻ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ട്, യോഗട്ട് ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കാം. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ സ്കെയിലിലുള്ള കർഷകന് പോലും പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: ഓക്കെ സാർ, നമ്മളിപ്പം ഡിസ്കഷൻ നമ്മുടെ എത്തിയിരുന്നത് നമ്മൾ ടോട്ടൽ ഒരു വാല്യൂ അഡിഷൻ ചെയ്യാൻ പറ്റും, അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്.
0: അടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ കർഷകനെ ബോധവൽക്കരിച്ചു, കർഷകൻ നല്ല രീതിയിൽ നമ്മളോടൊപ്പം ഉയർന്നു, നന്നായി പാൽ ഉൽപ്പാദിപ്പിച്ചു, അത് സംസ്കരിച്ചു, നമ്മളെ നന്നായി പാക്ക് ചെയ്തു, നമ്മൾ നന്നായി അത് ശീതീകരിച്ച് സൂക്ഷിച്ചു. ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനെ അതേ ഗുണമേന്മയോടുകൂടി ഒരു ഉപഭോക്താവിന്റെ തീന്മേശയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കോൾഡ് ചെയിൻ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം, ഫാം ടു ടേബിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും ആംബിയന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ശീതീകരണ സംവിധാനങ്ങൾ വഴി ഇത് ഉപഭോക്താവിന്റെ വീട്ടുപടിക്കൽ എത്തിക്കലാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് നമ്മുടെ അമൂല് പോലത്തെ, മിൽമ പോലത്തെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളും ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും ഒക്കെ തന്നെ നമ്മൾ ഇന്ത്യയിലുണ്ട്. അവർക്കൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ വിപണന ശൃംഖല ഉണ്ട്. കൃത്യമായി കോൾഡ് ചെയിൻ കീപ്പ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. എനി ടൈം മിൽക്ക് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ATM പോലത്തെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കർഷകന്റെ ഇത്രയും ശ്രമിച്ച് ഉണ്ടാക്കിയ പാല് ഏറ്റവും ഗുണമേന്മയോടുകൂടി ഏറ്റവും മൂല്യവർദ്ധിതമായി ഈ സാധനം എത്തിക്കുന്നതിനുള്ള മാർക്കറ്റിംഗ് സപ്ലൈ ചെയിൻ ശൃംഖല, അവിടെയും നമുക്കൊരു സംരംഭകത്വ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ നമുക്ക് അത്തരത്തിൽ ചെയ്യാം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, IoTയുടെ ഒക്കെ ഒരു ആവിർഭാവം വന്നതോടുകൂടി ഒരുപാട് പുതിയ നൂതന RFID, GPS ഒക്കെ വഴി തന്നെ മിക്കവാറും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ തന്നെ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്.
1: ഡോക്ടർ ജയദേവൻ, നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ക്ഷീരമൂല്യ ശൃംഖല ഡെയറി വാല്യൂ ചെയിനിൽ എല്ലാ ഘട്ടത്തിലും നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയുമുണ്ട്. നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ നന്ദി.
0: നന്ദി സർ, നന്ദി.
2: ക്ഷീരമേഖലയിൽ സംരംഭകത്വത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പകർന്നു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡയറി ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയും

0: ആയ ഡോക്ടർ ജയദേവൻ ജി ആർ. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ഡോക്ടർ ജയദേവന്റെ ഫോൺ നമ്പർ പറയാം. 9496369681. നമ്പർ ഒരിക്കൽ കൂടി 9496369681.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷി.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്തവ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ ഇനി പറയുന്നു. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 27,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയുമാണ് വില. തേങ്ങാ പിണ്ണാക്കിന് ക്വിന്റലിന് 3,700 മുതൽ 3,900 രൂപ ലഭിക്കുന്നു. 1,000 തേങ്ങയ്ക്ക് തൊണ്ടോട് കൂടിയതിന് 22,000 രൂപ മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്തതിന് 21,000 രൂപ മുതൽ 32,500 രൂപ വരെയുമാണ് വില. സുഗന്ധവിളകളിൽ ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് ക്വിന്റലിന് 65,000 രൂപ മുതൽ 71,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. കാപ്പിക്കുരുവിന് ക്വിന്റലിന് 36,500 രൂപയും തൂവരപ്പരിപ്പിന് 12,600 രൂപയും ഉഴുന്നുപരിപ്പിന് 12,500 രൂപയുമാണ് വില. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയും മഞ്ഞളിന് 16,500 മുതൽ 23,800 രൂപ വരെയും വിലയായിരുന്നു. നേന്ത്രക്കായ്ക്ക് ക്വിന്റലിന് 3,700 മുതൽ 18,000 രൂപ വരെയും പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും വിലയായിരുന്നു. ശർക്കരയ്ക്ക് ക്വിന്റലിന് 5,500 മുതൽ 6,500 രൂപ വരെയും പുളിയരിപ്പൊടിക്ക് 3,000 മുതൽ 4,000 രൂപ വരെയും വില രേഖപ്പെടുത്തി.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
2: നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിലാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകേണ്ടത്? ഉത്തരം: 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ആദ്യ ഡോസായ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ നൽകണം. പൊതുവെ പിന്തുടരുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ ഇപ്രകാരമാണ്: 5 മുതൽ 7 ദിവസം പ്രായമാകുമ്പോൾ ലസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ, 4 മുതൽ 5 ആഴ്ച പ്രായത്തിൽ ലസോട്ട വാക്സിൻ ബൂസ്റ്റർ ഡോസായി നൽകുക, 8 മുതൽ 10 ആഴ്ച പ്രായത്തിൽ R2B വാക്സിൻ നൽകുക.

0: ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന ക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 10 കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ധി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാകുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ക്ഷീരസഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471244091 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9881353959 9037824436 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. പൂക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി സംരംഭകത്വത്തിനും അധിക വരുമാനത്തിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 10-11 തീയതികളിൽ തിരുവനന്തപുരം വെള്ളായണിയിലെ കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന KAGTech ലോഞ്ച് പാഡിൽ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പുതിയ പൂക്കൾ ഉപയോഗിച്ചുള്ള ഫ്ലോറൽ ഡിസൈൻ, ബൊക്കെ നിർമ്മാണം, ഉണങ്ങിയ പൂക്കൾ തയ്യാറാക്കുന്ന വിവിധ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളും ഉപയോഗങ്ങളും എന്നിവയിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇനി ഈ ആഴ്ചത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വാരാന്ത അവലോകനം. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് എറണാകുളം 25,800, 200 രൂപ വർദ്ധിച്ച് കോട്ടയം 27,800, 400 രൂപ വർദ്ധിച്ച് ആലുവ 27,700 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 5,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 200 രൂപ കുറഞ്ഞ് കട്ടപ്പന 2,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 5,300 രൂപ മുതൽ 7,500 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 5,200 രൂപ മുതൽ 7,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വാരാന്ത അവലോകനം.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീ വിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത 35 വർഷത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: अपने जीवन के अगले 30-35 साल में आप जो कुछ भी करेंगे वो विकसित भारत की हमारी यात्रा को प्रभावित करेगा.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്ന ഇന്ത്യയുടെ ബ്രിക്സ് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത്. രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ മാതൃസ്ഥാപനമായ ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ NUCFDCയിൽ ചേരാൻ എല്ലാ സഹകരണ ബാങ്കുകളോടും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ അഭ്യർത്ഥിച്ചു. മുംബൈയിൽ NUCFDCയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൃദ്ധമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ അഭിവൃദ്ധി പ്രധാന പങ്ക് വഹിക്കുന്നതായി ശ്രീ അമിത് ഷാ അറിയിച്ചു. ഇതിനായി മൂലധന വിപണി മാത്രം മതിയാകില്ലെന്നും സ്വയം തൊഴിലിന്റെ സമാന്തര സംവിധാനം വികസിപ്പിച്ചെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: बड़ा व्यापार करने के लिए छोटे छोटे लोगों की कोऑपरेटिव बनाकर छोटी पूंजी से बहुत बड़ी पूंजी निर्मित कर बड़ा व्यापार किया जा सकता है. अमूल आज 1,25,000 करोड़ का व्यापार करता है. इप्को, क्रिप्को, एक जमाने में लिज्जत पापड़, ये किसी में भी पूंजी का निवेश 50 रुपया से ज्यादा नहीं है. और आज अमूल विश्व का खाद्य पदार्थों का सबसे ज्यादा लोकप्रिय ब्रांड बन व्यापार कर रहा है.
0: ഇന്ത്യൻ സമുദ്രമേഖലയുടെ വളർച്ചയിൽ നാവികർ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മുംബൈയിൽ നാവികരുടെ സുരക്ഷയും ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ നാവികന്റെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഈ സമുദ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മെഡിക്കൽ ഡിവൈസ് കോൺഫറൻസ് 2026 സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അധ്യക്ഷനായി. ഗുണമേന്മയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഗോള ഹബ്ബായി ഇന്ത്യയെ ഉയർത്തുന്നതിന് ആഭ്യന്തര ഉൽപാദനം, മൂല്യശൃംഖലകൾ, കയറ്റുമതി എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സമീപനത്തിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ശ്രീ നദ്ദ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നും കമ്മീഷൻ തരാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ കൈവശപ്പെടുത്തുന്നത്. മ്യൂൾ അക്കൌണ്ടുകൾ ആയി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ

0: 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സംവാദങ്ങളിലൂടെയാണ് നീതി ലഭ്യമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. നീതി ലഭ്യത മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ഇൻഡോറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. നാളെ നടക്കുന്ന ഫൈനലിൽ അഷ്മിത ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടിയ ഇന്ത്യൻ ചെസ് താരം ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്രജ്ഞാനന്ദയുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് നാളെ ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയഗാനമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ഹർഘർ തിരംഗാ യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ആഹ്വാനം ചെയ്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവ മുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സമ്മാന പദ്ധതികളുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.
3: Hello and welcome to Yuvavani Music Time. This is House Stages and today we celebrate the music of Elton John.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വരുന്ന തിങ്കളാഴ്ച, അതായത് ഈ മാസം 10-ാം തീയതി രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം കാദംബരി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം മനോഹരൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഓണക്കൂർ രാധാകൃഷ്ണൻ എഴുതി, ശ്യാം ഈണം നൽകി, ജയചന്ദ്രൻ പാടിയത് ചിത്രം കൃഷ്ണപരിന്ത്.

കൃഷ്ണപരിന്ത് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയ ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 14:45. അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് നടപടികളുടെ വാരാന്ത്യ അവലോകനം ഡൽഹിയിലെ

0: വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ അദ്ദേഹം സന്ദർശിച്ചു. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ് സ്നേഹ സാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. മ്യൂൾ അക്കൌണ്ടുകളായി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിവരമറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളം കല്ലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റമുണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറും കൊച്ചിയിൽ കൂടിക്കാഴ്ച

0: ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. KSEB യെ കൂടുതൽ ജനസൌഹൃദമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നടത്തിയ പ്രശ്നോത്തരിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പ്രശ്നോത്തരിയിൽ വിവാദ ചോദ്യം ഉൾപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി ആവശ്യപ്പെട്ടു. ഫ്രീഡം ക്യൂസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യൂസ് മത്സരം പ്രവർത്തന കലണ്ടറിൽ തീരുമാനിക്കാത്ത പരിപാടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നും നാളെയും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12 ഉരുൾപൊട്ടൽ സംഭവിച്ച് കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നയതന്ത്ര ചർച്ചകളോടുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വ്യക്തിഗത പ്രതിരോധ അഭിഭാഷകൻ ടോഡ് ബ്ലാഞ്ചിനെ അറ്റോർണി ജനറലായി സെനറ്റ് സ്ഥിരീകരിച്ചു. ഇതോടെ നീതിന്യായ വകുപ്പിന്റെ ഔദ്യോഗിക ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗാനമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ത്രിപുരയിൽ ഹർ ഘർ തിരംഗ യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ ആഹ്വാനം ചെയ്തു. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽ തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. MG ശ്രീകുമാർ ഈണം നൽകി പാടിയത് ചിത്രം വൈറ്റ് പേപ്പർ. ഗാനരചന മുരുകൻ കാട്ടാക്കട.

0: ബോക്സിംഗിലേക്ക് കടന്നു വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഈ ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ കേരള മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും?
1: സ്പോർട്സ് കൗൺസിൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ നമുക്കിപ്പം 4 ഹോസ്റ്റൽസാണ് ഉള്ളത്. യൂത്ത് അഫെയർസിന്റെ അണ്ടറിൽ 2 എണ്ണവും സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ 2 എണ്ണവും. നേരത്തെ സായിലുണ്ടായിരുന്നു, ഇപ്പം അത് വേറെ കേരളത്തിൽ നിന്ന് വേറെ മാറിപ്പോയി. നമ്മുടെ ഹോസ്റ്റലിൽ കൂടെ മാത്രമേ നമുക്ക് നല്ല ബോക്സേഴ്സിനെ, കാര്യം സിസ്റ്റമാറ്റിക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഈ ഡെയിലി വരുന്നവർക്ക് എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഹോസ്റ്റലിൽ നമ്മളെ ഫുഡും നല്ല അക്കോമഡേഷനും നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സും കൊടുത്ത് നല്ല കോച്ചസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ ഒന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് ആസ് എ കോച്ച് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. നമ്മളത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ആസ് എ കോച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സ്പോർട്സ് കൗൺസിലിലെ 2 ഹോസ്റ്റലിലും, നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ കുഴപ്പമില്ല, ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഈ കറക്റ്റായിട്ടുള്ള നല്ലൊരു ബോക്സിംഗ് ജിംനേഷ്യം നമുക്കില്ല. യൂത്ത് അഫെയർസിൻ്റെ അവിടെ അത്യാവശ്യം കുറച്ചുകൊണ്ട് അവർക്ക് റിസൾട്ടും കൂടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നത് ഇപ്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സായിൽ നമുക്കൊരു സെൻറ്റർ ഉണ്ടായിരുന്നു, ആ സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്തൊന്ന് ഒന്ന് ഫണ്ട്, നല്ല ഫുഡ്, നല്ല എക്യുപ്മെൻറ്റ്സ്, ഇത് ഇത്രയും കൊടുത്തല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ്

0: ലെവലിൽ ട്രെയിനിങ്ങിന് പറ്റത്തില്ല. അഡ്വാൻസ് ട്രെയിനിങ്ങിന് നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം.
1: അതാണ് ഞാനും ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം നമ്മൾ പൊതുവേ അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഒളിമ്പിക്സ് പോലുള്ള അല്ലെ ഏഷ്യൻ ഗെയിംസ് പോലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ആ ലെവലിലുള്ള നല്ല പരിശീലനം നമുക്ക് ലഭിച്ചാലേ പറ്റൂ. പ്രത്യേകിച്ചും വിജേന്ദ്ര സിംഗിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ചിലപ്പോൾ വിദേശ കോച്ചുകളെ വെച്ചിട്ടായിരിക്കും അവർ പരിശീലനം നടത്തുന്നത്. അപ്പം അത്തരം ഇപ്പോൾ വിദേശ കോച്ചുകളിൽ വെച്ച് പരിശീലനം നടത്തുക, മറ്റ് രാജ്യങ്ങളിലുള്ള ബോക്സിംഗ് റിങ്ങുകൾ പരിചയപ്പെടുക, വിദേശത്തുള്ള കോച്ചുകൾ ഇങ്ങോട്ട് വരിക, നമ്മൾ അങ്ങോട്ട് പോയി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി പരിശീലനം നടത്തുക, അത്തരം സൗകര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ കുട്ടികൾക്ക് ലഭ്യമാണോ ഈ ബോക്സിംഗിൽ?
0: നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോച്ചസിന്റെ എംപവർമെന്റ്, അവർക്ക് നല്ല ഈ കോച്ചസ് തന്നെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പം പഴയ സ്റ്റൈലൊന്നും അല്ല ഇപ്പം ബോക്സിംഗ്, മോഡേൺ ട്രെൻഡ്സ് ഇൻ ബോക്സിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കോച്ചസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതിനായിട്ട് നല്ല കോച്ചസിനെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇവിടെ നമുക്ക് എല്ലാവരെയും കൂടെ വെളിയിലോട്ട് വിടാനുള്ള സാമ്പത്തിക ശേഷി പാടാണ്, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്ലസ് അതിനോടൊപ്പം തന്നെ ഇപ്പം തന്നെ നമുക്ക് നല്ല കോച്ചസ് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്, പക്ഷേ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് ഇത്രയും ചെയ്ത് നല്ല ഫുഡും കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അച്ചീവ് ചെയ്യാൻ പറ്റും.
1: ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഈ മത്സരങ്ങൾ വരുമ്പോൾ, നാഷണൽ മത്സരങ്ങളായാലും ഇന്റർനാഷണൽ മത്സരങ്ങളായാലും ഓരോ ഇവന്റിനും ഓരോ പ്രത്യേകതകൾ കാണുമല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ബോക്സിംഗ് ഇവന്റുകളാണ് അതല്ലെങ്കിൽ ഓരോ ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കാറ്?
0: നമ്മൾ ഈ ബോക്സിംഗ് ആക്ച്വലി വെയിറ്റ് കാറ്റഗറി ഇവന്റ്സ് ആണ്. ഓക്കെ, സബ് ജൂനിയർ തൊട്ടുണ്ട്, സ്കൂൾസിലും സബ് ജൂനിയേഴ്സ് ഉണ്ട്. കേരളത്തിൽ ടീമില്ല, കേരളത്തിൽ നിന്ന് ടീം ഇടുന്നില്ല. അതുമൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സ്കൂളിൽ കഴിഞ്ഞിട്ട് സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, ഈ ഇത്രയും കാറ്റഗറിയിൽ നമുക്ക് മത്സരങ്ങളുണ്ട്. നമ്മുടെ ഏജും വെയിറ്റും അനുസരിച്ച് അതാത് കാറ്റഗറിയിലാണ് നമുക്ക് മത്സരമുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഇഞ്ചുറി ഒരു പ്രശ്നം വരുന്നതേ ഇല്ല. ഇഫ് യു ആർ വെൽ ട്രെയിൻ, ട്രെയിനിങ് ഇല്ലാതെ പോയി ഇടിക്കുമ്പോഴാണ് ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. നല്ലൊരു കോച്ചിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഗേൾസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബോക്സിംഗിലോട്ട് വരുന്നത്.
1: ഈ വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ വെയിറ്റിന്റെ പേരിലും നമ്മളിപ്പോൾ വേറൊരു കാറ്റഗറിയിലേക്ക് മത്സരിക്കാൻ പോവുക, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ നമുക്ക് മത്സരിക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ വേറൊരു കാറ്റഗറിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുക, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഈ ബോക്സിംഗിൽ സംഭവിക്കാറുണ്ട്. സാധാരണ ഗുസ്തിയിലൊക്കെ സംഭവിക്കാറുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ഒളിമ്പിക്സിലൊക്കെ, ബോക്സിംഗിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്?
0: ബോക്സിംഗിൽ ഇപ്പൊ ഒരു നല്ല ബോക്സർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു പർട്ടിക്കുലർ വെയിറ്റ് കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, ആ വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും, ഞാൻ അവിടെ കാണിച്ചിരിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ വെയിറ്റ് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്തത് പാർട്ട് ഓഫ് അവർ ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് പോകുന്നത്, അവർ അങ്ങനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്.
1: സാറിന്റെ ഒരു ബോക്സിംഗ് പരിശീലനത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സാറിന്റെ റുട്ടീൻ എങ്ങനെയാണ് ബോക്സിംഗിന്റെ പരിശീലനത്തിലുള്ള?
0: ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ അലൈഡ് സയൻസിന് കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്, മീൻസ് സ്പോർട്സ് സയൻസസ്. ഇപ്പം മോഡേൺ ട്രെൻഡിൽ അതുകൂടെയൊക്കെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പഴയ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പം ഫാസ്റ്റ് സ്റ്റിച്ച് മസിലും സ്ലോ സ്റ്റിച്ച് മസിലും ഒക്കെ നമുക്ക് അതൊക്കെ കണ്ടുപിടിച്ച് തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളവരെ ഇപ്പം ഒരു റാൻഡം ഇതിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യിക്കുന്നതിന് പകരം നമുക്ക് ക്വാളിറ്റി ഉള്ളവരെ എടുത്ത് പ്രാക്ടീസ് ചെയ്യിക്കുവാണെങ്കിൽ സ്പോർട്സ് സൈക്കോളജി, സ്പോർട്സ് ഫിസിയോളജിയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാനൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ വേറൊന്ന്, ഇഞ്ചുറി ഒരു ഫാക്ടറാണ്. ഇഞ്ചുറി വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അത് നല്ലൊരു കോച്ചിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇഞ്ചുറി വരത്തില്ല. പിന്നെ ഇപ്പം കണ്ടുവരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടി ഇവരെ അങ്ങ് ഓവർലോഡ് കൊടുക്കണം, ഓവർ ട്രെയിനിങ്. ഓവർ ട്രെയിനിങ് ചെയ്യിച്ച് കൊച്ചിലേ തന്നെ ഇവരൊന്നും അല്ലാതായി തീരുവാണ്. അതൊക്കെ മാറണം. അതിനാണ് നമുക്ക് സ്പോർട്സ് സയൻസോടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്.
1: ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ സംഘടനകളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം സംഘടനകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അതിനകത്ത് ഒഫീഷ്യൽ സംഘടനകളാണ്, അൺഒഫീഷ്യൽ സംഘടനകളാണ്?
0: ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു സംഘടന മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പക്ഷേ ആ സംഘടന നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഇപ്പം അഡോ കമ്മിറ്റിയിലാണ് ഇപ്പം റൺ ചെയ്യുന്നത്. അഡോ കമ്മിറ്റി റൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫണ്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ ആ സമയത്ത് ഈ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്ത് അവർക്ക് ഫണ്ട് പിരിക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സ്പോർട്സിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ അംഗീകരിച്ച അസോസിയേഷൻ വരിക, അതനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും അസോസിയേഷൻ്റെ ക്യാമ്പുകളും അതുമൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും.
1: സ്പോർട്സ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം സംഘടനകളുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ സാർ?
0: അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ സംഘടന എല്ലാ കാര്യങ്ങളും ലീഗൽ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞാലേ സ്പോർട്സ് കൗൺസിലും അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളല്ലല്ലോ അത് ചെയ്യേണ്ടത്.
1: കോച്ചിങ് ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് സാർ.
0: കോച്ചസ് അസോസിയേഷന്റെ സെക്രട്ടറി,
1: കോച്ചിങ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ആ ഒരു അനുഭവം കൂടി പറയാം.
0: ഞാൻ കോച്ചസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്, പക്ഷെ കോച്ചസ് അനുഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം മെജോറിറ്റി ഇപ്പൊ കോച്ചസിന്റെ പെർമനന്റ് കോച്ചസിന് എടുക്കുന്നില്ല ഗവൺമെന്റ്. സാമ്പത്തിക ക്രൈസിസ് ആണ്, ഒത്തിരി വേക്കൻസീസ് ഇരിക്കും. ഇപ്പൊ ഉള്ള കോച്ചസ് എല്ലാവരും ഡെയിലി വേജസിലും കൺസോൾട്ടേറ്റ് പേയ്മെന്റിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവരുടെ കോച്ചിങ്ങിനെയും ബാധിക്കും. ഇവരുടെ ലൈഫ് സെക്യൂർഡ് അല്ല, ഇവരുടെ

0: മെന്റലി പിന്നെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ രാവിലെ ഇവർക്ക് അവരുടെ കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ, മീൻസ് റിലീഫ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പം വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ കോച്ചിങ്ങിനെ ഇവർ ബാധിക്കും, അത് റിസൾട്ടിനെ ബാധിക്കും നമുക്ക്. പിന്നെ നമുക്ക് ഈ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയേഴ്സിലും സ്പോർട്സ് കൗൺസിലിലും ഒരേ ക്വാളിഫിക്കേഷനുള്ള ടാലന്റഡ് ആൾക്കാർ വാങ്ങുന്ന രണ്ട് ടൈപ്പ് സാലറിയാണ്. ഇതൊക്കെ യൂണിഫോം ആക്കണം. യൂണിഫോം ആക്കി ഇവർക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിൽ കൊണ്ടുവന്ന് പെർമനന്റ് വേക്കൻസീസ് വിളിച്ചാൽ മാത്രമേ നമുക്ക് കേരളത്തിലെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ.
1: ഇനി സാറിന്റെ കുടുംബത്തെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറയാം. മക്കളും ബോക്സിംഗ് താരങ്ങളാണ്, അപ്പോൾ കുടുംബത്തിന്റെ വിശേഷം കൂടി.
0: അവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റി ലെവലിലും നാഷണൽ ലെവലിലും മത്സരിച്ചിട്ടുള്ള ആണ്. രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത ആള് ഗൗതം ശ്രീത് ഇപ്പോൾ അയർലൻഡിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. ഇളയാള് അദ്ദേഹവും പഠിച്ചത് എല്ലാം സ്പോർട്സ് കോട്ട അഡ്മിഷനാണ്. ഇളയാള് ഗോവിന്ദ് ശ്രീത് കുസാറ്റില് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ എഞ്ചിനീയറിംഗ് തേർഡ് ഇയറാണ്. ഇവരെല്ലാവരും സ്പോർട്സ് കോട്ടയാണ്, സ്പോർട്സ് മാൻമാരായിരുന്നു. ആ സ്പോർട്സിന്റെ ബെനിഫിറ്റിൽ തന്നെയാണ് ഇവർക്ക് ഈ അഡ്മിഷനും എല്ലാം കിട്ടിയത്. വൈഫ് അഡ്മിസ്ട്രസ് ആണ്, ഇപ്പം നാട്ടിക എസ് എൻ ട്രസ് സ്കൂളിലെ അഡ്മിസ്ട്രസ് ആണ്.
1: മക്കള് ബോക്സിംഗിലെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്?
0: യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് ആയിരുന്നു, സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആയിരുന്നു, നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
1: പരിശീലനം സാറ് തന്നെയാണോ പരിശീലിപ്പിക്കുന്നത്, വേറെ കോച്ചുണ്ടോ?
0: ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ തന്നെ ആയിരുന്നു, പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവിടെ ഉള്ള കോച്ചസിന്റെ അടുത്താണ് പ്രാക്ടീസ് ചെയ്തോണ്ട്.
1: ബോക്സിംഗ് പരിശീലകനും സ്പോർട്സ് ഓഫീസർ എന്നുള്ളതിലും ഭാവിയിൽ സംസ്ഥാന ബോക്സിംഗ് മേഖലയിലൊക്കെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികളോ എന്തെങ്കിലും പ്രവർത്തനം?
0: ഞാൻ ആസ് എ സ്പോർട്സ് ഓഫീസർ ഫേസ് ചെയ്ത ഒരു കാര്യം പറയാം. ഇപ്പം ഒരു ട്രെൻഡാണ്, ഇപ്പം നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ വഴിയിലെല്ലാം മിക്സഡ് മാർഷ്യൽ ആർട്സ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ തന്നെ കാണാം. അവിടെ തന്നെ ഒരു ബോർഡ് കാണും, കുങ് ഫു, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, തൈക്കൊണ്ടോ, കരാട്ടെ, എല്ലാം ട്രെയിനിങ് എഴുതി വെച്ചിരിക്കും. ഈ ഇതിനകത്ത് മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസോ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു ട്രെയിനറോ കാണില്ല. ഒരാൾ തന്നെ ആയിരിക്കും ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ നല്ല ഒരു വരുന്ന പൊട്ടൻഷ്യൽ നല്ല കൊച്ചു കുട്ടികൾ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ക്യാച്ച് ദം യങ് എന്ന് പറയുന്നില്ലേ, അതേ കണക്ക് ഇവരെ കിൽ ദം യങ് ആണ്. കാര്യം ഇവർ ഈ ചെറിയ കുട്ടികളിൽ ആദ്യം വന്ന് രണ്ടാമത്തെ ആഴ്ച, ഈ മിക്സഡ് മാർഷ്യൽ ആർട്സ് സെൻറ്റേഴ്സിൻ്റെയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്, ആദ്യ രണ്ടാമത്തെ ആഴ്ച ഇവരുടെ തന്നെ ഏതെങ്കിലും ഒരു ക്ലബ്ബുമായിട്ട് പോയി ഒരു മത്സരം വെക്കും, അവിടെ ചാമ്പ്യനാവും. ചാമ്പ്യനായി പത്രത്തിൽ കൊടുത്ത് എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചാമ്പ്യനായി, അടുത്ത അവൻ ആ ആളുടെ കെയർ ഓഫിൽ തന്നെ രണ്ട് മൂന്ന് പേരെ കൂടി ഇവർക്ക് കിട്ടും. അവിടെ ചെന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ്, കുറേ സർട്ടിഫിക്കറ്റ്സ് കാണും, ഇതെല്ലാം എടുത്തിട്ട് ഇവർ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് സ്പോർട്സ് കൗൺസിൽ വരും, അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളാണത് ചെയ്യുന്നത്. ഈ സമയത്ത് ഒരെണ്ണം പോലും വാല്യൂ ഉള്ള കാണത്തില്ല. അന്നേരമാണ് ഇവർ ഈ കബളിക്കപ്പെട്ട കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നത്. കാര്യം ഇതൊന്നും വാല്യൂ ഇല്ലാത്തതാണ്, മാത്രമല്ല ഈ പഠിച്ചേക്കുന്ന ഒന്നും കറക്റ്റും ആയിരിക്കത്തില്ല, ബേസിക്സ് മൊത്തം പോകും. പിന്നെ ഈ കുട്ടികൾക്ക് ഫർദർ അങ്ങോട്ട് പോകാൻ നമുക്ക് അടിസ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അപ്പം നല്ലൊരു യൂത്ത് ഇങ്ങനെ നശിച്ചു പോവാണ്. എൻ്റെ ഒരു സജഷൻ, ഇതിന് ഒരു നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവരണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പഠിപ്പിക്കാവൂ. അത് ഇപ്പം ബോക്സിംഗ് ആണെങ്കിൽ ബോക്സിങ്ങിന് ക്വാളിഫൈഡ് ആയിരിക്കണം, തൈക്കൊണ്ടോ ആണെങ്കിൽ തൈക്കൊണ്ടോയിൽ ക്വാളിഫൈഡ്. ഇതെല്ലാം കൂടെ ഒരാൾ പഠിപ്പിക്കുന്ന ആ സ്ഥിതിക്ക് അതായിരിക്കണം നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ആ യങ്സ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പ്രാക്ടിക്കലി അനുഭവിക്കുന്ന ഒരു കാര്യമായി പറയുന്നു.
1: നമുക്കിപ്പോൾ കേരളത്തിലൊരു ബോക്സിങ്ങിൻ്റെ ഇനിയുള്ള ഒരു വളർച്ചയ്ക്ക്, കൂടുതൽ വളർച്ച നേടാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ചെയ്യേണ്ടത്? ഗവൺമെൻറ് ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ സംഘടനകളുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും എന്തൊക്കെ
0: കേരളത്തിൽ
1: സാറിന് മാറ്റം എന്തെങ്കിലും വരുത്താനുണ്ടോ?
0: കേരളത്തിൽ നമുക്കിപ്പോൾ ഒരു ബോക്സിംഗ് ജിംനേഷ്യം ആയിട്ട് ഒരെണ്ണം ഇല്ല, എങ്ങുമില്ല. നല്ലൊരു വെൽ എക്യുപ്ഡ് ഒരു അഡ്വാൻസ് ലെവലിൽ ഒരു ബോക്സിംഗ് ജിംനേഷ്യം ഫസ്റ്റ് ചെയ്യുക, എന്നിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് അവിടെ ബോക്സിങ്ങിന് വേണ്ടി മാത്രം രണ്ടോ മൂന്നോ കോച്ചസിനെ വെക്കുക, കുറേ കുട്ടികളെ എടുക്കുക, പ്രാക്ടീസ് ചെയ്യിക്കുക. പിന്നെ ബോക്സിങ്ങിനെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞു വെളിയിലൊക്കെ പോകുന്ന എക്സ്പോഷർ, നമുക്ക് സ്പാറിങ് ഒരു ഘടകമാണ്. സ്പാറിങ് മീൻസ് നമ്മൾ തമ്മിൽ ഇടിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈക്വലൻ്റായിട്ടുള്ള കുട്ടികളെ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ അതർ സ്റ്റേറ്റുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക, നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ച് ഇൻവൈറ്റ് ചെയ്യുക. അപ്പം നമ്മളെക്കാട്ടിയും കൂടുതൽ ടാലൻറ്റ് ഉള്ളവരുമായിട്ട് നമുക്ക് കളിച്ചാലേ നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു കുഴപ്പം അതാണ്, ഇവിടെ കോമ്പറ്റീഷൻസ് കുറവാണ്. പ്രൈവറ്റ് ലെവലിലായാലും ഗവൺമെൻറ് ലെവലിലായാലും കോമ്പറ്റീഷൻസ് കുറവാണ്. ഇപ്പം നമ്മൾ നാഷണൽസ് പോകുമ്പോഴാണ് അവിടെ പോയി ഇടിക്കുന്നത്. അതിന് പകരം നമ്മൾ ഡ്യുവൽ കോമ്പറ്റീഷൻസ് ചെയ്യുക, അപ്പം നമുക്ക് നമ്മുടെ കുട്ടിയൊക്കെ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. അപ്പം ഇവരുടെ കോമ്പറ്റീഷൻസ് ഫിയർ മാറിക്കിട്ടും. ഒത്തിരി കാര്യങ്ങൾക്ക് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവരെ കോച്ചസിനും മനസ്സിലാക്കുക ഇവർക്ക് എന്താണ് ലാക്ക്, എന്താണ് ഇവരുടെ കുഴപ്പം, അതൊക്കെ മനസ്സിലാക്കി നമുക്ക് മുകളിലോട്ട് പോകാം.
1: ബോക്സിംഗിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒളിമ്പിക്സിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ ഇന്ത്യൻ ബോക്സിംഗിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്രത്തോളം മെഡലുകൾ നമുക്ക് ഇനി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്?
0: ഇൻ ഒളിമ്പിക്സ് 100% ഇപ്രാവശ്യം നമ്മൾ ഗോൾഡ് മെഡലുമായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഒന്നി കൂടുതൽ മെഡൽ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഗോൾഡ് മെഡൽ ഷുവർ ആയിട്ട് കണ്ടിരിക്കും. അത്ര പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്.
1: ഇനി അവസാനമായിട്ടൊരു ചോദ്യം കൂടി, ബോക്സിംഗിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന

0: പുതുതലമുറയോട് സാറിൻ്റെ നിർദ്ദേശം എന്തൊക്കെയാണ്?
1: ഞാൻ ആദ്യമേ പറഞ്ഞു, ബോക്സിങ് ഈസ് എ മാൻലി ഇവൻറ്റ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടത്. ഇപ്പം ഗേൾസും ഉണ്ട്, പക്ഷേ ഇതൊരിക്കലും ഒരു ഇഞ്ചൂറിയസ് ഇവൻ്റ് അല്ല. നിങ്ങൾ നല്ല പ്രാക്ടീസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പർ വർക്കൗട്ട്, പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ റെസ്റ്റ്, ഇതെല്ലാം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. You will become a champion.
0: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
1: Thank you very much.
2: ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകനും കേരള സ്പോർട്സ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറുമായ ഡോക്ടർ ബിജിലാൽ സിവിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം. സാറ്റർഡേ നൈറ്റ് ഫീവർ. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്. ഈച്ച് ഡേ ബിഗിൻസ് ആൻഡ് എൻഡ്സ് ഇൻ എ കാസ്കേഡ് ഓഫ് മ്യൂസിക്കൽ സിംഫണി പ്ലേഡ് ബൈ നേച്ചർ. ദ റസ്ലിംഗ് വിൻഡ്, പിറ്റർ പാറ്റർ ഓഫ് റെയിൻ, ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ഗഷിംഗ് വാട്ടർ and so on are the rhythms that nature has gifted us. As the day draws to a close on a Saturday night like this, here is a collection of amazing tracks to add to nature's nocturnal symphony. Joining you in this musical journey is Rekha G.S. Friends, we are all familiar with the romantic movies and novels that feed us the storyline of chance encounters blossoming into love. The magic of love woven at this chance meeting bonds two people forever and change their lives forever too. Though we have watched and read about this kind of magical love umpteen number of times, this theme still continues to charm us. So I thought I would commence the segment with a track in a similar line. This track, Caribbean Queen by Billy Ocean, won the 1984 Grammy Award for the Best R&B Vocal Performance and proved to be a comeback song for Billy Ocean after fading into obscurity in the early 80s. Let's enjoy this track.

0: അല്പസമയത്തിനുള്ളിൽ ദേശീയ സംഗീത പരിപാടിയിൽ ഗിരി മല്ലപ്പ ഭജന്ത്രിയുടെ ഷെഹനായ് വാദനം കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി ഹൈ സംഗീത കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ആജ് ഹം ആപ്കോ സുൻവാനേ ജാ രഹേ ഹൈ ശ്രീ ഗിരിമല്ലപ്പ ഭജന്ത്രി കാ ഷെഹനായ് വാദൻ. ശ്രീ ഗിരിമല്ലപ്പ ഭജന്ത്രി ഷെഹനായ് കി പ്രാരംഭിക് ശിക്ഷ ശ്രീ രംഗാചാരി കാക്കണ്ഡിക്കി സെ പ്രാപ്ത കി. ഉസ്കെ ബാദ് ശ്രീ ചൻവീർ ബന്നൂർ കെ മാർഗദർശൻ മേ ലഗാതാർ നവ് വർഷ തക് ഷെഹനായ് വാദൻ കി ഉച്ച ശിക്ഷ പ്രാപ്ത കി. ശ്രീ ചൻവീർ ബന്നൂർ ഡാക്ടർ പണ്ഡിറ്റ് പുട്ടരാജ് ഗവായ് കെ പ്രമുഖ ശിഷ്യ തെ. ശ്രീ ഗിരിമല്ലപ്പ ഭജന്ത്രി കൈ പുരസ്കാരോ സെ സമ്മാനിത് കിയേ ജാ ചുക്കേ ഹൈ, ജൈസെ കി കലാശ്രീ പുരസ്കാർ, കർണാടക രാജ്യോത്സവ പുരസ്കാർ ഇത്യാദി. ശ്രീ ഗിരിമല്ലപ്പ ഭജന്ത്രി ദേശ് വിദേശ് കെ കൈ പ്രമുഖ സംഗീത സമ്മേളനം മേ അപ്ന ഷെഹനായ് വാദൻ പ്രസ്തുത കർ ചുക്കേ ഹൈ. ആജ് കെ ഇസ് കാര്യക്രമം മേ ആപ്കെ സാത്ത് തബ്ലെ പർ ശ്രീ മലേ മല്ലേഷ് ഹൂഗാർ ദേസായ് കല്ലൂർ സാത്ത് ദേ രഹേ ഹൈ.
2: This is Akashvani. In tonight's national program of music, we bring you a Shahnai recital by Shri Girimallappa Bhajantri. Shri Girimallappa Bhajantri started his initial training in Shahnai from Shri Rangachari Kakandaki. Later, for 9 years, he was under the able guidance of Shri Channaveera Bannur, a prominent disciple of Pandit Puttaraja Gavayi of Gadag. Shri Girimallappa Bhajantri is a recipient of many awards like Kalashri Award, Karnataka Rajyotsava Award, etc. He has performed in many important music festivals of India and abroad. In tonight's program, he is accompanied on the tabla by Shri Malayamallesh Hugar Desai Kallur.
1: Shri Girimallappa Bhajantri apne karyakram ka prarambh rag Rageshri se kar rahe hain. Isme do bandishein जपताल और द्रुत तिनताल में निबद्ध है. सुनिए राग रागेश्री.
2: श्री गिरिमल्लप्पा भजंत्री बिगिन्स हिज शहनाई रिसाइटल विद राग रागेश्री इन विच ही इज प्रेजेंटिंग टू कंपोजिशंस सेट टू जपताल एंड द्रुत तिनताल.

0: സമയം 11 മണി.
1: ആകാശവാണി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. കേവലം ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തകർക്കുക മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ തകർച്ചയ്ക്കും സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളുടെ വർധനയ്ക്കും ഇത് കാരണമാകുന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് ഏറെ പ്രധാനമാണ്. രാഷ്ട്രത്തെ നയിക്കേണ്ട യുവത മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടാൽ ആ രാഷ്ട്രത്തിന്റെ പുരോഗതി അസാധ്യമാകും. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ജനകീയ മുന്നേറ്റമാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന മാതൃപദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഒരു ഉപവിഭാഗമാണിത്. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ യുവശക്തി ലഹരിമുക്തവും ഊർജ്ജസ്വലവുമായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുവാക്കളെ കേവലം ഗുണഭോക്താക്കളായല്ല, മറിച്ച് ഈ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിര നായകന്മാരായാണ് ഇതിൽ അണിനിരത്തുന്നത്. ലഹരിമുക്തമായ ഒരു യുവതയ്ക്ക് മാത്രമേ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് ഈ പദ്ധതിയുടെ ആണിക്കല്ല്. രാജ്യത്തെ ലഹരിയുടെ വിതരണ ശൃംഖല തകർക്കുന്നതിനൊപ്പം വ്യക്തികളിൽ ലഹരിയോടുള്ള താൽപര്യം ഇല്ലാതാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാരകമായ ശാരീരിക മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക, പദ്ധതിയെ വെറുമൊരു സർക്കാർ പരിപാടിയായി ഒതുക്കാതെ സ്ത്രീകളെയും യുവാക്കളെയും എൻജിഒകളെയും ഉൾപ്പെടുത്തി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുക, ലഹരിക്കടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സയും മാനസിക പിന്തുണയും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ കെ ലിയെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ് കോ സ്പഷ്ട കർത്താ ഹൈ ക്യോകി ആജ് ജബ് ദേശ് നെ വികസിത് ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തനസെ സ്വസ്ഥ ഹോ മനസെ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ് സെ ഭർപൂർ ഹോ ഓർ ഡ്രഗ്സ് ജേസി ഘാതക് ആദത് സെ ഹമേശ ഹമേശ ദൂർ ഹി രഹേ ദൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ. नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक माँ की मुस्कान छीन लेता है, नशा एक पिता के सपनों को चूर चूर कर देता है. और जब परिवार में समाज में ऐसा होता है और कहीं ना कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है. और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
1: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വരുന്ന 100 ആഴ്ചകളിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രചാരണം തുടരുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ലഹരിവിരുദ്ധ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാ 10 ആഴ്ചകളിലും കല, സംസ്കാരം, കായികം, ധ്യാനം, ആത്മീയത, സേവനം എന്നിവ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്നും അറിയിച്ചു. കോളേജുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപകർ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംസാരിക്കണമെന്നും ക്യാമ്പസുകളിലെ ലഹരിക്കെതിരായ ഈ ശ്രമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യമെമ്പാടുമുള്ള 10,000-ൽ കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടായിരുന്നു. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഉൾപ്പെടുത്തി പ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തുകയും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതി വഴി ഇതുവരെ രാജ്യത്തെ കോടിക്കണക്കിന് വ്യക്തികളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തെരുവ് നാടകങ്ങൾ, മാരത്തോണുകൾ, ചിത്രരചനാ മത്സരങ്ങൾ, സ്പോർട്സ് മീറ്റുകൾ എന്നിവയിലൂടെ ജനങ്ങളെ ലഹരിക്കെതിരെ ഒരുമിച്ച് നിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കുന്നു. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തന്നെ ആരംഭിക്കണം. കുട്ടികളുടെ ലഹരി ഉപയോഗം സാമൂഹിക ഭയം കാരണം ഒളിച്ചുവെക്കാതെ തുറന്ന് സംസാരിക്കാനും ചികിത്സ തേടാനും മാതാപിതാക്കൾ തയ്യാറാകണം. കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചും തിരുവനന്തപുരം ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബിജി ബി ആകാശവാണിയോട്.
0: സാമൂഹ്യവൽക്കരണത്തിന്റെ അനിവാര്യ ഘടകങ്ങളായ സംരക്ഷണം, പരസ്പര വൈകാരിക ബന്ധം, നിയന്ത്രണം, ഗൈഡൻസ്, സാമൂഹ്യമായ ഇടപെടലുകൾ, ഗ്രൂപ്പ് പങ്കാളിത്തം ഇവയെല്ലാം തന്നെ ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗം കുട്ടികളെ പ്രതിരോധിക്കുന്നതിൻ്റെ ആദ്യപടി കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ള ബന്ധങ്ങൾ കുടുംബത്തിനുള്ളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ശക്തമായ വൈകാരിക ബന്ധമുള്ള കുടുംബങ്ങൾ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടീവ് എൻവയോൺമെന്റ് അഥവാ പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ലഹരിയിലേക്ക് തിരിയാനുള്ള സാധ്യത കുറയ്ക്കുന്നു. രണ്ടാമതായി, മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. സ്വയം സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കുകയും പക്വതയോടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ആശയവിനിമയം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ലഹരി മരുന്നുകൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി, കുടുംബത്തിന്റെ ഘടന. കൃത്യമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുള്ള കുടുംബ അന്തരീക്ഷവും കുട്ടികൾക്ക് സുരക്ഷിതത്വവും കുടുംബത്തിനകത്ത് അവരുടെ പങ്കിനെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടാക്കുന്നു. കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ചുള്ള കൂട്ടായ ചർച്ചകൾ കുടുംബത്തിനുള്ളിൽ നടത്തുന്നത് വഴി കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ വീടുകളിൽ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നതായിരിക്കും. ലഹരി ഉപയോഗിക്കുന്നതിനെതിരെയുള്ള വ്യക്തമായ കുടുംബ മൂല്യങ്ങളും നിലപാടുകളും കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. നാലാമതായി, സമ്മർദ്ദം അതിജീവിക്കാനുള്ള നല്ല വഴികളും ക്രിയാത്മകമായ ഹോബികളും കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ ലഹരിയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉള്ള ചരിത്രം, കുടുംബത്തിലെ വഴക്കുകൾ, തകർച്ച അല്ലെങ്കിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം, കുട്ടികളിലുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, അച്ചടക്കമില്ലായ്മ, ആശയവിനിമയമില്ലായ്മ, സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങൾ, സ്നേഹമുള്ള മുതിർന്നവരുടെ അഭാവം, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുടുംബാംഗങ്ങൾ, കുട്ടികൾ, ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന കുട്ടികൾ, ഇവയെല്ലാം തന്നെ കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. ഫലപ്രദമായ പേരന്റിംഗ് രീതികൾ ഉണ്ടെങ്കിൽ ലഹരി ഉപയോഗം കുട്ടികളെ പ്രതിരോധിക്കാൻ സാധിക്കും. തുറന്ന ആശയവിനിമയവും ശ്രദ്ധയോട് കേൾക്കുന്നതും വഴി കുട്ടികൾക്ക് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നു.

0: ഒരന്തരീക്ഷം ഒരുക്കാൻ കഴിയും. ലഹരി ഉപയോഗം കുട്ടിയിൽ കണ്ടാൽ ആദ്യം തന്നെ മാതാപിതാക്കൾ ശാന്തത പാലിക്കുകയാണ് വേണ്ടത്. ആരോപണങ്ങളോ തർക്കങ്ങളോ ഒഴിവാക്കണം. ലഹരി ആസക്തിയെക്കുറിച്ചും സ്വയം മനസ്സിലാക്കണം. കാരുണ്യത്തോടെ സംസാരിക്കണം. ലഹരി മുക്തിക്കുള്ള ചികിത്സയ്ക്കും പ്രൊഫഷണൽ കൗൺസിലിങ്ങിനും അവരെ പ്രേരിപ്പിക്കുക.
1: ലഹരി വിമുക്തിക്കായി കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യത്തോടെയുള്ള ചികിത്സയും കൌൺസിലിംഗും നൽകുന്ന ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ലഹരി ഉപയോഗിക്കുന്ന പ്രാരംഭഘട്ടത്തിലുള്ളവരെ കണ്ടെത്തി സ്ക്രീനിംഗും കൌൺസിലിംഗും നൽകുന്ന കേന്ദ്രങ്ങൾ, യുവാക്കളായ വോളണ്ടിയർമാരുടെ സഹായത്തോടെ കൌമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗം നേരത്തെ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റി പിയർ ലെഡ് ഇന്റർവെൻഷൻ, സർക്കാർ ആശുപത്രികളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്നിവ ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾക്കും കൌൺസിലിംഗിനുമായി ഭാരത സർക്കാർ 1444 എന്ന ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാരുകൾ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിനേറ്റവും മികച്ച ഉദാഹരണമാണ് കേരള പോലീസും എക്സൈസും ചേർന്ന് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട്. ലഹരി മാഫിയയുടെ വേരെറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: ഇന്ന് നമുക്കറിയാം യുവസമൂഹം കടുത്ത വെല്ലുവിളി നേരിടുന്നു. മയക്കുമരുന്നിന്റെ അടിമകളായി നമ്മുടെ കുട്ടികൾ മാറരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു പദ്ധതി ആരംഭിച്ചത്. ഓപ്പറേഷൻ തുഫാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, ഈ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു.
1: പദ്ധതിയുടെ ഭാഗമായി ജയിലുകളിലും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും വ്യാപക പരിശോധനകളാണ് നടന്നുവരുന്നത്. അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ തകർക്കുന്നതിനായി മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുമായി സംയുക്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനവും സജ്ജമാക്കുന്നുണ്ട്. ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം 9995966666 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ 9497-9797-9497-9277-77 എന്നീ നമ്പറുകളിൽ നേരിട്ട് വിളിച്ചോ അറിയിക്കാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. തുഫാൻ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യയുടെ വാക്കുകളിലേക്ക്.
3: കേരളത്തെ ലഹരിമുക്ത നാടായി മാറ്റാൻ വേണ്ടി ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ലഹരി വിതരണം ചെയ്യുന്ന ആൾക്കാർ, ലഹരിയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് റീഹാബിലിറ്റേഷനും ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഇതിനകത്ത് ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ പങ്കാളിത്തം ഇല്ലാതെ ഒരു ലഹരി വിമുക്ത കേരളത്തിന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തുഫാൻ വാരിയേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് ഈ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഭാഗമാവുക. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവി സംരക്ഷിക്കാൻ വേണ്ടി, ഡ്രഗ് വിമുക്ത കേരളത്തിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.
1: പദ്ധതിക്ക് ജനപ്രിയ മുഖം നൽകാൻ വലിയ തോതിലുള്ള സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ ദൌത്യത്തിന്റെ ആദ്യ തുഫാൻ വാരിയറായി കൈകോർത്തിരിക്കുന്നു. ശ്രീ മോഹൻലാലിന്റെ വാക്കുകളിലേക്ക്.
4: നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ലഹരി ഉപയോഗിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുകയാണ്, പ്ലീസ്.

0: പ്രാർത്ഥിക്കുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി. ഈ വിഷം വിൽക്കാൻ കൂട്ടു നിൽക്കുന്നവരെ നിങ്ങളോടാണ്, ഡോണ്ട് ഡു ഇറ്റ്, ബെറ്റർ സ്റ്റോപ്പ് നൗ. ഓപ്പറേഷൻ തൂഫാൻ, ദ നാക്കോ ഹണ്ടിൽ, ഞാനും തൂഫാൻ വാരിയറാണ്. നമുക്കൊന്നിച്ച് ലഹരി മാഫിയകളുടെ വേരുകൾ അറക്കാം. നല്ലൊരു നാളേക്കായി കൈപോർക്കാം. ബി എ ഹീറോ, സേ നോട്ട് ടു ഡ്രഗ്സ്.
1: തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കായിക താരങ്ങളും സാംസ്കാരിക സംഘടനയായ മാക്റ്റയും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാണ്. ലഹരിയില്ലാത്തൊരു സമൂഹത്തിന് മാത്രമേ സന്തോഷവും സമാധാനവുമുള്ള ഒരു രാജ്യം കെട്ടിപ്പടിക്കാൻ സാധിക്കൂ. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് പ്രവർത്തിച്ചാൽ ലഹരി എന്ന വിപത്തിനെ രാജ്യത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കാനും വരും തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യപൂർണവുമായ ഒരു ഭാവി സമ്മാനിക്കാനും നമുക്ക് സാധിക്കും. നശാമുക്ത് യുവഫോർ വികസിത് ഭാരത് സങ്കല്പ അഭിയാനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.